ആകാശവാണി 103.6 റിയൽ FM. സമയം 5 മണി കഴിഞ്ഞ് 53:20. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 11, കൊലവർഷം 1201 മിഥുനം 18, 2026 ജൂലൈ 2 വ്യാഴാഴ്ച.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം
1: വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ.
2: പാപാന് നിവാരയതി യോജയദേഹിതായ ഗുഹ്യാന് നിഗൂഹതി ഗുണാന് പ്രകടീകരോതി ആവദ്ഗതശ്ചന ജഹാദി ദദാദി കാലേ സന്മിത്രലക്ഷണമിതം പ്രവദന്തി സന്തഹ. പാപാത് നിവാരയതി, പാപപ്രവൃത്തികളിൽ നിന്ന് അകറ്റുന്നു. ഹിതായ യോജയതേ, ഹിതമായ കാര്യങ്ങളിൽ യോജിക്കുന്നു. ഗുഹ്യാൻ നിഗൂഹതി, മറക്കേണ്ട കാര്യങ്ങളെ മറച്ചുപിടിക്കുന്നു. ഗുണാൻ പ്രകടീകരോതി, ഗുണങ്ങളെ പ്രകടിപ്പിക്കുന്നു. ആപദ്ഗതം ന ജഹാദി, ആപത്ത് കാലത്ത് ഉപേക്ഷിക്കുന്നില്ല. കാലേ ദദാദി, യഥാകാലത്ത് നൽകുന്നു. സന്തഹ, ഇതം സന്മിത്രലക്ഷണം പ്രവദന്തി, സജ്ജനങ്ങൾ ഇതിനെ നല്ല മിത്രത്തിൻ്റെ ലക്ഷണമാണെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഭർത്തൃഹരിയുടെ നീതിശതകത്തിൽ നിന്നെടുത്ത വരികളാണിവ. മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. സ്വാഭാവികമായും പരസ്പരം ആശ്രയിക്കാതെയും കൂട്ടുകൂടാതെയും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നല്ലവരോടൊപ്പം കൂട്ടുകൂടുകയെന്നതാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മേൽ പ്രസ്താവിച്ച ശ്ലോകത്തിൽ ആരുമായാണ് കൂട്ടുകൂടേണ്ടത് എന്ന് കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഒപ്പം ആരുമായി കൂട്ടുകൂടരുതെന്നും ഭംഗ്യന്തരേണ ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ശ്ലോകത്തിൽ പറയുന്നത് ഒന്നുകൂടി വിശദമാക്കാം. ഒരു നല്ല കൂട്ടുകാരൻ പാപപ്രവൃത്തികൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയില്ല. പാപപ്രവൃത്തികൾ എന്നാൽ കുറ്റകൃത്യം എന്നാണ് അർത്ഥം. മറിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് നല്ല കൂട്ടുകാരൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഏതൊരു നല്ല കാര്യം ചെയ്താലും അതിനെ അനുകൂലിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്യുന്നത് നല്ല കൂട്ടുകാരൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്നു. കൂട്ടുകാരെന്ന് വെച്ച് എല്ലാ കാര്യവും പരസ്പരം പങ്കിടാൻ പറ്റുമോ? പറ്റില്ലെന്നാണ് ശരിയായ ഉത്തരം. എല്ലാ കാര്യവും തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ അത് കൂട്ടുകാരന് ദോഷം ചെയ്യും. കൂട്ടുകാരൻ്റെ നന്മയ്ക്കുതകുന്ന കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കുന്നത് നല്ല ചങ്ങാതിയുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഗുണപ്രദമായ കാര്യങ്ങൾ മാത്രം പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നവൻ നല്ല കൂട്ടുകാരൻ തന്നെ. ആപത്ത് കാലത്ത് കൂടെ ഇന്ന് താങ്ങും തണലുമായി നിൽക്കുന്നത് നല്ല ചങ്ങാതിയുടെ മറ്റൊരു ലക്ഷണമാണ്. ചിരിക്കുമ്പോൾ ഒപ്പം ചിരിക്കാൻ ആളുകളുണ്ടാകും. കരയുമ്പോൾ ആരും കൂടെ കരയാൻ കാണുകയില്ല എന്ന കവിവചനം ഓർത്തു പോകുന്നത് എപ്പോഴും നല്ലതു തന്നെ. ആവശ്യമുള്ള സമയത്ത് സഹായിക്കുന്നവനും നല്ല ചങ്ങാതി തന്നെ. അല്ലാത്തവരെ അകറ്റി നിർത്തണം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ വിഷ്ണുനാരായണൻ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേദ കൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. ചെറിയ ചികിത്സാ പിഴവ് പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി CP ജോൺ. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA അധ്യക്ഷതയിലായിരിക്കും ഈ കമ്മിറ്റി. 16 കേരള നിയമസഭ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തി വിവരശേഖരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. ഈ മാസം 30 വരെ സെൻസസിന്റെ ആദ്യഘട്ടമായി വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും നടക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോകെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 3 ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലി, 6 രാമചന്ദ്രൻ്റെ അജന്ത എന്ന കവിത യു ശാരികൃഷ്ണ ആലപിക്കുന്നു. 6:15 പ്രഭാതവന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്മൃതി മധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:55 പരിസൺസ് ചായ ഹാപ്പി ജേണി, പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ സഹപ്രായോജകർ ചേതന സെൻറ്റർ ഫോർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ, 7:05 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോർസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം നീതിയും നിയമവും, 7:15 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്തുവെയർ.

7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം, 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം, സഹപ്രായോജകർ GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ, 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. ഏഴ് 7:50 ചേതന സെൻറ്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 HNK യൂറോളജി സെൻറ്റർ നോവൽ ടൈം, അടിയാളപ്രേതം PF മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിമാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 8:45 9:45 10:02 10:25 ചലച്ചിത്രഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:15 BMH ആരോഗ്യജാലകം സ്പോൺസേഡ് പരിപാടി.

0: കാവ്യാഞ്ജലി.
1: ഇന്ന് ആർ രാമചന്ദ്രന്റെ കവിത അജന്ത ആലപിക്കുന്നത് യു ശാരി കൃഷ്ണ.

0: നിങ്ങൾ കേട്ടത് ആർ രാമചന്ദ്രൻ എഴുതിയ അജന്ത എന്ന കവിത. ആലപിച്ചത് യു ശാരി കൃഷ്ണ.
1: കാവ്യാഞ്ജലി.

103.6. പ്രഭാത വന്ദനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്. ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ആദ്യം യേശുദാസ് പാടിയ ഗാനം, ചിത്രം കുമാരസംഭവം, ഗാനരചന ONV, സംഗീതം ജി ദേവരാജൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം.
1: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
3: സ്മൃതി മധുരം
4: 103.6 റിയൽ എഫ്എം.
0: ഇനി കേൾക്കാം പഞ്ചതന്ത്രം എന്ന ചിത്രത്തിലെ ഗാനം. പി സുശീല പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: നദി എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: കാഴ്ച മങ്ങി തുടങ്ങിയോ, ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം, രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
3: സ്മൃതി മധുരം
4: 103.6 റിയൽ FM.
0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ അവസാനമായി റെസ്റ്റ് ഹൗസ് എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐകെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐകെയർ, കോട്ടൂളി, കോഴിക്കോട്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
4: ഇന്ന് കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന പ്രധാന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഇന്ന് 10 മണിക്ക് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഗോൾ ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും എക്സിബിഷൻ. എറിഞ്ഞിക്കൽ PVSS വിജയോത്സവം 2026-27 ലഹരി വിരുദ്ധ കാമ്പയിൻ ഉദ്ഘാടനം വിദ്യാ ബാലകൃഷ്ണൻ MLA ഇന്ന് 10 മണിക്ക് നിർവഹിക്കുന്നു. മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ 10 മണിക്ക് ഇന്ന് ഞാറ്റുവേലമേള. ചക്രവത്തുകുളം അൽസഹാര പ്ലാസ കെട്ടിടത്തിൽ ADI ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇക്ര ആശുപത്രിയും ചേർന്ന് നടത്തുന്ന രക്തധ്യാന ക്യാമ്പ് ഇന്ന് 9:45. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മീഞ്ചന്ത ശ്രീരാമകൃഷ്ണ ഹാളിൽ സ്വാധ്യായ സത്സംഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീരാമകൃഷ്ണ വചനാമൃതം ക്ലാസ്. കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
9: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
10: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ

0: റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകേച്ചിയുമായി ഉച്ചകോടി തല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകേച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപ്പര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തി. ജാപ്പനീസ് പ്രധാനമന്ത്രി തകേച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. നിയമപരമായ ചലനാത്മകത ശക്തിപ്പെടുത്തുന്നതിലും ചൂഷണങ്ങൾ ഇല്ലാതാക്കുന്നതിലും ആഗോള സമൂഹത്തിന് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ സെഷനിൽ ഇന്ത്യയുമായി മൊബിലിറ്റി സംബന്ധിച്ച് പ്രത്യേക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് കേന്ദ്രം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. 3 ദിവസത്തിനകം യൂസർനെയിം സവിശേഷതയെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ സവിശേഷത കാരണമാകുമെന്ന് ആശങ്കയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സർവീസ് കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നിയമന സമിതിയാണ് അടുത്ത വർഷം ജൂലൈ 14 വരെ കാലാവധി നീട്ടിയത്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ മിശ്രി 2024 വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ചെറിയ ചികിത്സാ പിഴവുകൾ പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അറിയിച്ചു. ഗവൺമെന്റ് മേഖലയിലെ മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. താഴെത്തട്ടിൽ കൂടുതൽ സൈക്യാട്രിസ്റ്റുകളെയും ഫോറൻസിക് സർജൻമാരെയും നിയമിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സ്വന്തം കുടുംബകാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ഡോക്ടർമാർ നടത്തുന്ന സേവനം സമൂഹത്തിന് വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് IMA സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് മികച്ച സംഭാവന നൽകിയവരാണ് കേരളത്തിലെ ഡോക്ടർമാരെന്നും മന്ത്രി പറഞ്ഞു. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA അധ്യക്ഷതയിലായിരിക്കും ഈ കമ്മിറ്റി. ഡിപ്പോകളുടെ അടിസ്ഥാന സൗകര്യം, ശുചിത്വം, സേവനങ്ങൾ, കാന്റീൻ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക, ജനകീയ പങ്കാളിത്തവും തദ്ദേശ സഹകരണവും ഉറപ്പുവരുത്തുക, സ്പോൺസർഷിപ്പ്, CSR, പൊതുജന സംഭാവനകൾ എന്നിവ വഴി അധിക വിഭവ സമാഹരണം നടത്തുക എന്നിവയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം. രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റുമാരുടെയും പ്രാക്ടീഷണർമാരുടെയും സേവനം നിർണായകമാണെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. GST 9 വർഷങ്ങൾ പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക,

0: അടിസ്ഥാന സൗകര്യങ്ങൾ, പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സഹിൽ കുമാർ, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ നാസർ പുലാത്ത്, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സി എ സന്തോഷ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. 6 മാസത്തിനകം കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ പ്രൈവറ്റ് പോയിന്റ് ഇൻസ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് അംഗീകാരം ലഭിച്ചു. ഉണ്ടവല്ലി ഹെലിപോർട്ടിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയും. വടക്കൻ ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാനിടയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കണ്ണൂരും കാസർഗോഡും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന കോഴിക്കോട് ഇന്നും മഞ്ഞ ജാഗ്രത തുടരും. അതേസമയം എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്. ഇപ്പോൾ സാന്താ ക്ലാരയിൽ അമേരിക്ക ബോസ്നിയ ഹെർസഗോവിനയെ നേരിടുകയാണ്. മത്സരം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ അമേരിക്ക 1 ഗോൾ നേടി മുന്നിലാണ്. ഇന്നലെ റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ DR കോംഗോയെ 1-2 ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയിടത്ത് നിന്ന് അവിസ്മരണീയമായ തിരിച്ചുവരവ്. വിജയം ഉറപ്പിച്ച സെനഗലിനെ പിന്തള്ളി ബെൽജിയം ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം 86-89 മിനിറ്റുകളിലെ ഗോളിൽ സമനില പിടിച്ച ബെൽജിയം എക്സ്ട്രാ ടൈമിലെ പെനാൾട്ടി ഗോളാക്കി മാറ്റി ഒരർത്ഥത്തിൽ ജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. ഹബീബ് ദിയാരെ, ഇസ്മായിൽ എസാർ എന്നിവരുടെ ഗോളിൽ ബെൽജിയത്തിന് ലോകകപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ട സെനഗലിനെ ഞെട്ടിച്ച് റൊമാലോ ലുക്കാക്കുവും യൂറി ടിലെമാൻസും സെനഗലിന്റെ വലകുലുക്കി. നിശ്ചയ സമയത്ത് തുല്യത പാലിച്ചതോടെ എക്സ്ട്രാ ടൈമിലേക്ക് കടന്ന മത്സരത്തിന്റെ അവസാന നിമിഷം യൂറി ടിലെമാൻസിന്റെ പെനാൾട്ടിയിൽ ബെൽജിയം ഒരു മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി വിജയം കൈപ്പിടിയിൽ ഒതുക്കി. ബെൽജിയത്തിന്റെ സമാന സാഹചര്യത്തിൽ നിന്നും വിസ്മയകരമായ മുന്നേറ്റം നടത്തിയാണ് ഇംഗ്ലണ്ടിന്റെയും പ്രീ ക്വാർട്ടർ പ്രവേശനം. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയിന്റെ ഡബിളിൽ കോങ്കെ 2-1 മറികടക്കുകയായിരുന്നു ഇംഗ്ലീഷ് പടാലെ. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കളിയുടെ 7 മിനിറ്റിൽ തന്നെ ബ്രയാൻ സിബെങ്ക കോങ്കോയ്ക്ക് വേണ്ടി ലക്ഷ്യം കണ്ടു. 75-86 മിനിറ്റുകളിലായിരുന്നു മത്സരത്തിന്റെ വിധി നിർണയിച്ച ഹാരി കെയിന്റെ വിജയ ഗോളുകൾ പിറന്നത്.
0: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്ററിലെ സ്റ്റീലിൽ നടന്ന ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. എന്നാൽ കനത്ത മഴ കാരണം ആതിഥേയരായ ഇംഗ്ലണ്ടിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. ഫിഫ ലോകകപ്പ് ആവേശത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെയും നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ലോകകപ്പിന്റെ ഭാഗമായി പല കാലങ്ങളിൽ ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ MR രമേശ് കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ എറണാകുളത്തെ 2-1 പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യനായത്. ജൂനിയർ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോകെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗം ചർച്ച ചെയ്തു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. ശബരിമല സ്വർണമോഷണക്കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഗുരുതരമായ സംശയങ്ങൾക്കിടയാക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം നടത്തുന്നതിൽ നിന്നും UDF ഗവൺമെന്റ് പിന്നോട്ട് പോയ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ച കൂടുതൽ ദുരൂഹമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ 11 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. കോഴിക്കോട് രാമനാട്ടുകര ഹൈലൈറ്റ് മാൾ മാങ്കാവ് ഭാഗങ്ങളിൽ മൊത്ത വിൽപ്പന നടത്തിയ പ്രസൽ പ്രധാനാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ച നടത്തും.

വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർ നെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും നിലവിൽ കൃത്യസമയം പാലിക്കുന്നു. റിയൽ എഫ്എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ശുഭയാത്ര ആശംസിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്നു മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സും നിഫ്റ്റിയും ഇന്നലെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 444 പോയിന്റ് ഉയർന്ന് 76,922-ലും നിഫ്റ്റി 140 പോയിന്റ് ഉയർന്ന് 24,005-ലും ക്ലോസ് ചെയ്തു. ഇന്നലെ വിപണിയിൽ സ്വർണം ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 13,040 രൂപ, പവന് 160 രൂപ വർദ്ധിച്ച് 144,320 രൂപ.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്, ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
6: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
5: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
6: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
7: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

ജൂലൈ 2 സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണന്റെ ഓർമ്മദിനം. സംഗീത സംവിധായകൻ, കർണാടക സംഗീതജ്ഞൻ എന്നീ നിലകളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച MG രാധാകൃഷ്ണൻ ലളിതഗാനങ്ങളുടെ ചക്രവർത്തി എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ഗായകനായാണ് സിനിമയിലേക്ക് വന്നതെങ്കിലും സംഗീത സംവിധാന രംഗത്താണ് അദ്ദേഹം പ്രശസ്തനായത്. 1968 പുറത്തിറങ്ങിയ കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ ഉണ്ണിഗണപതിയെ എന്ന ഗാനത്തിലൂടെയാണ് MG രാധാകൃഷ്ണൻ ചലച്ചിത്ര പിന്നണി ഗായകനായി അരങ്ങേറ്റം കുറിച്ചത്. P. ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം K. രാഘവൻ.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
5: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
6: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
7: The Real FM 103.6.
8: First step, Doors and Windows. Open Forum.
9: തുറസിന്റെ തുറമുഖങ്ങൾ.
8: സമർപ്പിക്കുന്നത്
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961203365.
10: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
0: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോഴ്സ്, തലമുറകളോളം ഈട് നിൽക്കുന്ന കരുത്തുറ്റ ടാറ്റാ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
10: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോഴ്സ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
11: നീതിയും നിയമവും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
12: ഇൻഷുറൻസ് കമ്പനി പ്രൊപ്പോസൽ ഫോമിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ചോദ്യം അവ്യക്തവും കൃത്യതയില്ലാത്തതുമായിരുന്നു. ആയതിനാൽ പ്രസ്തുത ചോദ്യത്തിന് പോളിസി ഹോൾഡർ, അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തി നൽകിയ ഉത്തരത്തിലും ചില അവ്യക്തതകളുണ്ടായിരുന്നു. ആ ഒരൊറ്റ കാരണം മുന്നോട്ട് വെച്ച്

അദ്ദേഹം വസ്തുതകൾ കൃത്യമായി വെളിപ്പെടുത്തിയില്ല എന്നുള്ള സാങ്കേതികത മാത്രം മുന്നോട്ട് വെച്ച് കൃത്യമായി പോളിസി തുക അടച്ചുകൊണ്ടിരുന്ന വ്യക്തി മരണപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നിയമാനുസൃത അവകാശികൾക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് തുക നൽകുന്നതിൽ നിന്നും ഇൻഷുറൻസ് കമ്പനി പിന്മാറിയാൽ അത് സേവന ന്യൂനതയാണ് എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്ന ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിനോട് പോളിസി ഹോൾഡറിന്റെ ഭാര്യയും ഇൻഷുറൻസ് പോളിസിയിൽ നോമിനിയുമായ പരാതിക്കാരിക്ക് ഇൻഷുറൻസ് ക്ലെയിം തുകയായ 50 ലക്ഷം രൂപ കൈമാറുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഉത്തരവായി. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഡ്യൂട്ടി ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ ശ്രവൺ കുമാറിന് ഡ്യൂട്ടിക്കിടയിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയും തന്മൂലം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ നിന്നും HDFC ലൈഫ് ക്ലിക്ക് ടു പ്രൊട്ടക്ട് സൂപ്പർ പോളിസി സ്കീമിൽ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. പോളിസി എടുത്ത ദിവസം മുതൽ അദ്ദേഹം മരണപ്പെടുന്നതുവരെയും കൃത്യമായി പോളിസി തുക അദ്ദേഹം അടയ്ക്കുന്നുമുണ്ടായിരുന്നു. പോളിസി ഹോൾഡറിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഇൻഷുറൻസ് ക്ലെയിം തുക ലഭിക്കുവാനായി ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചു. പക്ഷേ ഇൻഷുറൻസ് ഫോമില് മുൻകാല പോളിസി ഡീറ്റെയിൽസ് എന്ന കോളത്തില് രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരം കൃത്യമല്ല എന്ന ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡറുടെ ഭാര്യ ഫയൽ ചെയ്ത ക്ലെയിം പെറ്റീഷൻ നിരാകരിക്കുകയാണുണ്ടായത്. അതിന് പോളിസി ഹോൾഡറിന്റെ ഭാര്യ മുന്നോട്ട് വെച്ച കാരണം മുൻകാല പോളിസി വിവരങ്ങൾ എന്ന കോളത്തില് അദ്ദേഹം ഒന്നും രേഖപ്പെടുത്താതെ ഇരുന്നത് മുൻകാല പോളിസി വിവരങ്ങൾ എന്ന് കണ്ടപ്പോ അതില് HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ പോളിസി എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നതാണ് ചോദിക്കുന്നതെന്നാണ് അവർ വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ ശ്രവൺ കുമാർ HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ പോളിസി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ പ്രത്യേകിച്ചൊന്നും രേഖപ്പെടുത്തിയില്ല. പക്ഷെ ഇൻഷുറൻസ് കമ്പനി മുന്നോട്ട് വെച്ച വാദം മുൻകാല പോളിസി വിവരങ്ങൾ എന്ന് പറഞ്ഞാല് തങ്ങൾ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഏതെങ്കിലും കാലത്ത് പോളിസി എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്ത പോളിസി നിലവിലുണ്ടോ എന്നാണ് ആ ചോദ്യം കൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ചത് എന്നതായിരുന്നു ഇൻഷുറൻസ് കമ്പനി മുന്നോട്ട് വെച്ച വാദം. HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ പോളിസി എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവിടെ അദ്ദേഹം ഒന്നും ഫില്ല് ചെയ്തില്ല. പക്ഷെ ഇൻഷുറൻസ് കമ്പനി തങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയില്ല. മറ്റ് 2 ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ഇദ്ദേഹം മുൻകാലങ്ങളിൽ പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. 1 കോടി രൂപ വീതം പോളിസി തുകയുള്ള 2 പോളിസി അദ്ദേഹം മറ്റ് 2 ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്തത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ പ്രൊപ്പോസൽ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തത്. പക്ഷെ ആ 2 പോളിസികളുടെയും വിവരങ്ങൾ ഇദ്ദേഹം ഈ പ്രൊപ്പോസൽ ഫോമില് മുൻകാല പോളിസി വിവരങ്ങൾ എന്ന കോളത്തിൽ ഫില്ല് ചെയ്തില്ല. ഈ ഒരു ഒറ്റ കാരണം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇൻഷുറൻസ് തുക നൽകുന്നതിന് ഇൻഷുറൻസ് കമ്പനി വിസമ്മതിച്ചത്. അപ്പോൾ ഇതില് ഇൻഷുറൻസ് കമ്പനി മുന്നോട്ട് വെച്ച വാദം മുൻകാല പോളിസി വിവരങ്ങൾ എന്ന കോളത്തില് ഡോക്ടർ ശ്രവൺ കുമാർ 1 കോടി രൂപ വീതം ഇൻഷുറൻസ് തുകയുള്ള 2 പോളിസികൾ മറ്റ് 2 ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്തത് നിലവിലുണ്ടെന്ന വസ്തുത സത്യസന്ധമായി പ്രൊപ്പോസൽ ഫോമിൽ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ തങ്ങൾ പോളിസി ഇഷ്യൂ ചെയ്യുകയില്ലായിരുന്നു എന്നതായിരുന്നു. ഇതായിരുന്നു പ്രധാന എതിർവാദം. ഇൻഷുറൻസ് കമ്പനി കൺസ്യൂമർ ഫോറം മുൻപേ രേഖപ്പെടുത്തിയ പ്രധാന എതിർവാദം അതായിരുന്നു. ഇരുകക്ഷികളും മുന്നോട്ട് വെച്ച വാദമുഖങ്ങളും ഒപ്പം ഇൻഷുറൻസ് കമ്പനിയുടെ പ്രൊപ്പോസൽ ഫോം തുടങ്ങി ഇരുവശത്തു നിന്നും ഹാജരാക്കിയ രേഖകൾ, കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വസ്തുത നിയമ സാഹചര്യങ്ങൾ എല്ലാം വിശദമായി വിശകലനം ചെയ്ത ഉപഭോക്തൃ തർക്കപരിഹാര ഫോറം ഇൻഷുറൻസ് കമ്പനിയുടെ വാദമുഖങ്ങൾ നിരാകരിക്കുകയാണുണ്ടായത്. പ്രൊപ്പോസൽ ഫോമില് മുൻകാല പോളിസി വിവരങ്ങൾ എന്നൊരു കോളമുണ്ട്, അത് ശരിയാണ്. പക്ഷേ പോളിസി ഹോൾഡർ വിചാരിച്ചത് അത് HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ എടുത്ത പോളിസിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് എന്ന്. അതായത് HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ എടുത്ത പോളിസിയെ കുറിച്ചാണോ ചോദിച്ചിരിക്കുന്നത്, അതോ മറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്ത പോളിസി വിവരങ്ങൾ എന്നാണോ ചോദിച്ചിരിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ലായിരുന്നു പ്രൊപ്പോസൽ ഫോമിലെ മുൻകാല പോളിസി വിവരങ്ങൾ എന്ന ചോദ്യത്തില്. അപ്പോ അങ്ങനെ അവ്യക്തവും കൃത്യതയില്ലാത്തതുമായ ചോദ്യങ്ങൾ ഇൻഷുറൻസ് കരാറിൽ ഉണ്ടെങ്കിൽ അവയ്ക്ക് പോളിസി എടുത്ത ആളിന് അനുകൂലമായും പ്രതികൂലമായും 2 വ്യാഖ്യാനങ്ങൾ സാധ്യമെങ്കിൽ കോൺട്രാ പ്രിഫറൻഡം എന്ന നിയമസിദ്ധാന്തം അനുസരിച്ച് പോളിസി എടുത്ത വ്യക്തിക്ക് അനുകൂലവും കരാർ വ്യവസ്ഥകൾ തയ്യാറാക്കിയ കക്ഷിക്ക്, ഇവിടെ ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് കമ്പനിക്ക് പ്രതികൂലവും ആയുള്ള വ്യാഖ്യാനമേ സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുമാണ് കോൺട്രാ പ്രിഫറൻഡം എന്ന നിയമസിദ്ധാന്തം അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസില് ഇൻഷുറൻസ് എടുത്ത വ്യക്തി ഡോക്ടർ ശ്രവൺ കുമാർ, അദ്ദേഹത്തിന് അനുകൂലമായ വ്യാഖ്യാനം എന്താണ്?
മുൻകാല പോളിസി വിവരങ്ങൾ

0: എന്ന് പറഞ്ഞാൽ അവിടെ HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ പോളിസി എടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ കൊടുക്കൂ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന് അനുകൂലമായ വ്യാഖ്യാനം. ഇൻഷുറൻസ് കമ്പനിക്ക് അനുകൂലമായ വ്യാഖ്യാനം എന്താണ്? മറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്തിട്ടുള്ള പോളിസി വിവരങ്ങൾ എന്നുകൂടി ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അത് അവിടെ രേഖപ്പെടുത്തിയില്ല, വസ്തുത മറച്ചുവെച്ചു എന്നുള്ളതുകൊണ്ട് തുക നൽകുന്നതിൽ നിന്നും ഇൻഷുറൻസ് കമ്പനി ബാക്കൌട്ട് ചെയ്യുന്നു. ഇതാണ് ഇൻഷുറൻസ് കമ്പനിക്ക് അനുകൂലമായിട്ടും ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തിക്ക് പ്രതികൂലമായിട്ടുമുള്ള വ്യാഖ്യാനം. അപ്പൊ രണ്ട് വ്യാഖ്യാനം ഇവിടെ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള വ്യാഖ്യാനം മാത്രമേ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് കോൺട്രാ പ്രിഫറൻഡം എന്ന നിയമ സിദ്ധാന്തം അനുശാസിക്കുന്നത്. അപ്പൊ ഈ ഒരു സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം പോളിസി ഹോൾഡറുടെ ഭാര്യയ്ക്ക് പോളിസി തുകയായ 50 ലക്ഷം രൂപയും പോളിസി ഉടമയായ മരണപ്പെട്ട ഡോക്ടർ ശ്രവൺകുമാറിന്റെ ഭാര്യയ്ക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി 50,000 രൂപയും 10,000 രൂപ കോടതി ചിലവിനത്തിലും ചേർത്ത് 50,60,000 രൂപ മരണപ്പെട്ട പോളിസി ഉടമയുടെ നോമിനിയായ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നൽകുവാൻ ഉത്തരവായത്. പറഞ്ഞല്ലോ, ഇതിൽ അപ്ലൈ ചെയ്ത നിയമ സിദ്ധാന്തം കോൺട്രാ പ്രിഫറൻഡമാണ്. ഈ സിദ്ധാന്തം അനുസരിച്ച് ഒരു കരാറിലെ വ്യവസ്ഥ അവ്യക്തമോ ഒന്നിലധികം തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യത ഉള്ളതോ ആണെങ്കിൽ ആ കരാർ അല്ലെങ്കിൽ ആ വ്യവസ്ഥ തയ്യാറാക്കിയ അല്ലെങ്കിൽ നിർദ്ദേശിച്ച പാർട്ടിക്കെതിരായ വ്യാഖ്യാനം സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. കോൺട്രാ പ്രിഫറൻഡം എന്ന തത്വം അപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിന്റെ കൃത്യമായ ഉദാഹരണമാണ് മേൽ പരാമർശിച്ച കേസ്. ഈ തത്വം സാധാരണയായി പ്രയോഗിക്കേണ്ട നിയമ സാഹചര്യങ്ങൾ ഉണ്ടാകാറുള്ളത് മുൻകൂട്ടി തയ്യാറാക്കിയ സ്റ്റാൻഡേർഡ് ഫോം കരാറുകൾ, ഇൻഷുറൻസ് കരാറുകൾ, ഉപഭോക്തൃ കരാറുകൾ, തൊഴിൽ കരാറുകൾ എന്നിവയിലൊക്കെയാണ്. കരാറുകൾ വ്യക്തവും കൃത്യവുമായി തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം തയ്യാറാക്കുന്നവർക്കുണ്ട് എന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുക. കരാറിന്റെ ഭാഷയിൽ നിയന്ത്രണമില്ലാത്ത പാർട്ടിയെ സംരക്ഷിക്കുക. അവ്യക്തമായ വ്യവസ്ഥകൾ മൂലം ഉപഭോക്താക്കൾക്കും മറ്റും അന്യായം സംഭവിക്കുന്നത് ഒഴിവാക്കുക എന്നതൊക്കെയാണ് കോൺട്രാ പ്രിഫറൻഡം എന്ന നിയമ സിദ്ധാന്തം നിയമവ്യാഖ്യാന സിദ്ധാന്തമായി ഉൾപ്പെടുത്തുന്നതിന് പിന്നിലുള്ള പ്രധാന ലക്ഷ്യം. ഉപഭോക്തൃ കോടതികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കോടതികൾ ഇൻഷുറൻസ് പോളിസികളിലെയും മറ്റ് സ്റ്റാൻഡേർഡ് ഫോം കരാറുകളിലെയൊക്കെ അവ്യക്തമായ വ്യവസ്ഥകൾ വ്യാഖ്യാനിക്കുമ്പോൾ കരാറിന്റെ ഉദ്ദേശവും ഭാഷയും മറ്റ് അംഗീകൃത വ്യാഖ്യാന തത്വങ്ങളും പരിഗണിച്ച ശേഷവും അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മാത്രം എ റൂൾ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് കോൺട്രാ പ്രിഫറൻഡം എന്ന നിയമ സിദ്ധാന്തത്തെ ആശ്രയിക്കാറുണ്ട് നീതി നിർവഹണം ഉറപ്പുവരുത്തുന്നതിനായി.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: First step, Doors and Windows. Open forum.
3: തുറസിന്റെ തുറമുഖങ്ങൾ.
2: സമർപ്പിച്ചത്
4: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
5: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
8: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
7: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
2: അപൂർവ ഗാനം.

തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും ജനപ്രിയ നടിയുമായിരുന്ന ജെ ജയലളിതയുടെ ജീവിതത്തെ ആസ്പദമാക്കി 2021 പുറത്തിറങ്ങിയ തലൈവി എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കങ്കണ റണാവത്ത് ജയലളിതയായും അരവിന്ദ് സ്വാമി MGR ആയും വേഷമിട്ട ചിത്രത്തിലെ സംഗീതമൊരുക്കിയത് GV പ്രകാശ് കുമാർ. സൈന്ധവി പ്രകാശ് പാടിയ ഗാനത്തിന്റെ വരികൾ തയ്യാറാക്കിയത് മദൻ കർക്കി. ജൂലൈ 2 നടിയും മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിരുന്ന ജയലളിതയുടെ ജന്മദിനം.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ് എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.
4: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
5: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
6: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: ഇനി കാഴ്ച ക്ലിയറാകും.
6: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
7: കെട്ടിടത്തിന്റെ 21-ാം നിലയിൽ നിന്നും ഞാൻ ചുറ്റും കണ്ണോടിച്ചു. താഴെ പരന്നു കിടക്കുന്ന പട്ടണത്തിന്റെ വിഹഗ വീക്ഷണം ആസ്വദിച്ചു. പ്രകൃതി വർണ്ണനയല്ല കേട്ടോ. എന്താണ് ഈ വിഹഗ വീക്ഷണം? വിഹഗം എന്നാൽ പക്ഷി, ബേർഡ്. വീക്ഷണം കാഴ്ച, വ്യൂ. ബേർഡ്സ് ഐ വ്യൂ, വിഹഗ വീക്ഷണം. BIRD apostrophe S, birds, EYE, അതായത് കണ്ണ്,

0: VIEW കാഴ്ച, ബേർഡ്സ് ഐ വ്യൂ പക്ഷിയുടെ കണ്ണിലൂടെയുള്ള കാഴ്ച, അതായത് വിഹഗ വീക്ഷണം. ഉയർന്ന ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ലഭിക്കുന്ന താഴെയുള്ള വലിയൊരു പ്രദേശത്തിന്റെ കാഴ്ചയാണ് ബേർഡ്സ് ഐ വ്യൂ അഥവാ വിഹഗ വീക്ഷണം. ബേർഡ്സ് ഐ വ്യൂ ഈസ് ആൻ ഇഡിയോമാറ്റിക് ഫ്രേസ് ദാറ്റ് ഡിനോട്ട്സ് എ വ്യൂ ഫ്രം എ വെരി ഹൈ പ്ലേസ് ദാറ്റ് അലൌസ് വൺ ടു സീ എ ലാർജ് ഏരിയ. ഫ്രം ദ ടോപ്പ് ഓഫ് ദിസ് ഹിൽ യു ക്യാൻ ഗെറ്റ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദ സിറ്റി. ഈ കുന്നിന്റെ മുകളിൽ നിന്ന് താങ്കൾക്ക് പട്ടണത്തിന്റെ ഒരു വിഹഗ വീക്ഷണം ലഭിക്കും. ഫ്രം ദ ടോപ്പ് ഓഫ് ദിസ് ഹിൽ യു ക്യാൻ ഗെറ്റ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദ സിറ്റി. എന്തിനെയെങ്കിലും കുറിച്ച് ഏതാണ്ടൊരു ധാരണ അഥവാ മൊത്തത്തിലൊരു ചിത്രം, അതാണ് ബേർഡ്സ് ഐ വ്യൂ. ബേർഡ്സ് ഐ വ്യൂ സിഗ്നിഫൈസ് ആൻ ഓവറോൾ ഓർ ജനറൽ ലുക്ക് അറ്റ് സംതിങ്. ഫ്രം ഹിയർ യു ക്യാൻ ഗെറ്റ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദ ക്യാമ്പസ്. ഇവിടെ നിന്ന് താങ്കൾക്ക് ക്യാമ്പസിന്റെ വിഹഗ വീക്ഷണം ലഭിക്കാം. ഫ്രം ഹിയർ യു ക്യാൻ ഗെറ്റ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദ ക്യാമ്പസ്. ദ മാനേജർ പ്രസന്റഡ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദി ആക്ടിവിറ്റീസ് ടു ദ വിസിറ്റിംഗ് ടീം. മാനേജർ സന്ദർശകർക്ക് പ്രവർത്തനങ്ങളുടെ ഒരു വിഹഗ വീക്ഷണം നൽകി. ദ മാനേജർ presented a bird's eye view of the activities to the visiting team. ഒരേ തൂവൽ പക്ഷികൾ, താൽപര്യങ്ങൾ, സ്വഭാവ രീതികൾ, ചിന്താഗതികൾ തുടങ്ങി പലതിലും സമാനതകൾ ഉള്ളവരെയാണ് ഒരേ തൂവൽ പക്ഷികൾ എന്ന് പറയാറ്. സമാനതകൾ കാരണം ഇവർ സൗഹൃദത്തിലും ആയിരിക്കും. The English equivalent of this proverb is Birds of a feather flock together. Birds of a feather flock together. This means people who have similar interests, backgrounds or beliefs tend to spend time together. BIRDS birds OF of a a FEATHER feather, FLOCK flock, TOGETHER together. Birds of a feather flock together. Feather എന്നാൽ തൂവൽ, flock എന്നാൽ കൂടുക, കൂട്ടം, together ഒരുമിച്ച്. Flock together എന്നാൽ ഒരുമിച്ച് കൂടുക.
1: You were listening to Simon Eye Hospital English Matters presented by Smita Manikoth.
2: Samarpichathu Vadagarayude kaazhcha ini clear aagum. Simon's Kannashupathri Karimbanapalam Vadagara Chembra Road Perambra Wayanad Road Kuttiyadi.
3: Mubarak Jewelry Shraddha samarpikkunnathu
4: Mubarak Jewelry Golden Diamonds Ramanattukara and Farooq.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: സ്തനാർബുദം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സംസാരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ബാജിഷ യു.
3: ലോകമെമ്പാടും സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന അർബുദമാണ് സ്തനാർബുദം. സ്തനത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ 2022 കണക്ക് പ്രകാരം ലോകമെമ്പാടും ഏകദേശം 2.3 മില്യൺ പുതിയ സ്തനാർബുദ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുരുഷന്മാരിലും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്ത്രീകളിൽ വരാനുള്ള സാധ്യത പുരുഷന്മാരുടേതിനേക്കാൾ 100 മടങ്ങ് കൂടുതലാണ്.

0: പ്രായം കൂടുന്നതിനനുസരിച്ച് സ്തനാർബുദ സാധ്യത വർദ്ധിക്കുന്നു. 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. എന്നിരുന്നാലും 2024 കണക്ക് പ്രകാരം 16% രോഗികൾ 50 വയസ്സിൽ താഴെയുള്ളവരാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും സ്തനാർബുദമുണ്ടെങ്കിൽ അടുത്ത ബന്ധുക്കൾ, അതായത് അമ്മ, സഹോദരി, മകൾ എന്നിവരിൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഗർഭനിരോധന ഗുളികകളുടെ അമിത ഉപയോഗം, ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ദീർഘകാല ഹോർമോൺ ചികിത്സ, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ അർബുദം എന്നിവ സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നു. BRCA1, BRCA2 ജീനുകളിലെ വ്യതിയാനങ്ങൾ സ്തനാർബുദ സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. സ്തനങ്ങളിലെ മുഴ, ആർത്തവ സമയത്ത് അല്ലാതെയുള്ള വേദന, ഓറഞ്ചിന്റെ തൊലി പോലെയുള്ള മാറ്റം, തടിപ്പ്, വലിപ്പത്തിലോ ആകൃതിയിലോ ഉള്ള മാറ്റം, മുലക്കണ്ണിൽ നിന്നും രക്തമോ ദ്രാവകമോ വരിക, ഇവയെല്ലാമാണ് സ്തനാർബുദ സാധ്യതാ ലക്ഷണങ്ങൾ. സ്വയം സ്തനപരിശോധന നടത്തുന്നതിലൂടെ സ്തനങ്ങളിലെ മാറ്റങ്ങൾ കണ്ടെത്താവുന്നതും ആരോഗ്യ വിദഗ്ധരുടെ കൂടുതൽ വിലയിരുത്തൽ സ്വീകരിക്കാവുന്നതുമാണ്. എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിയിൽ തന്നെ സ്തനപരിശോധന നടത്തുന്നതാണ് നല്ലത്. മെഡിക്കൽ വിദഗ്ധ സംഘടനകളും പ്രമുഖ ആരോഗ്യ സ്ഥാപനങ്ങളും ശരാശരി അപകട സാധ്യതയുള്ള സ്ത്രീകൾ 40 വയസ്സ് മുതൽ 2 വർഷത്തിലൊരിക്കലെങ്കിലും മാമോഗ്രാം സ്ക്രീനിംഗ് ചെയ്യണമെന്ന് ശുപാർശ ചെയ്യുന്നു. മാമോഗ്രാം സ്തനാർബുദം പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പ്രധാന പരിശോധനയാണ്. പ്രാരംഭഘട്ടത്തിലുള്ള കണ്ടെത്തൽ കൂടുതൽ ഫലപ്രദമായ ചികിത്സാമാർഗങ്ങൾ ലഭ്യമാക്കുന്നതിനും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രോഗം വ്യാപിക്കുന്നത് തടയുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനും വിജയകരമായ ഫലപ്രാപ്തിക്കും സഹായിക്കുന്നു. സാധാരണയായി പ്രാരംഭഘട്ടത്തിൽ സ്തനങ്ങളിലെ തടിപ്പ് കണ്ടെത്തിക്കഴിഞ്ഞാൽ ശസ്ത്രക്രിയ വഴി അത് നീക്കം ചെയ്യുന്നതിലൂടെ രോഗനിയന്ത്രണം സാധ്യമാണ്. പിന്നീടുള്ള ഘട്ടങ്ങളിലാണ് രോഗനിർണയം നടത്തപ്പെടുന്നതെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് പുറമെ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി കൂടാതെ നൂതന ചികിത്സാരീതികളായ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഹോർമോൺ തെറാപ്പി എന്നീ ചികിത്സാരീതികളും ലഭ്യമാണ്. സ്തനാർബുദം പ്രതിരോധിക്കുന്നതിനായി ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടതാണ്. അമിതഭാരം നിയന്ത്രിക്കുക, പതിവായ ശാരീരിക വ്യായാമത്തിലൂടെയും ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും ആരോഗ്യം നിലനിർത്തുക, പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, മാംസ്യം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രസവാനന്തരം ദീർഘകാലം മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യത കുറവാണ്. ആർത്തവ വിരാമത്തിന്റെ ഭാഗമായി ഹോർമോൺ ചികിത്സ പരിഗണിക്കുകയാണെങ്കിൽ ആരോഗ്യ വിദഗ്ധരുമായി ചർച്ച ചെയ്യുക. പ്രായത്തെയും അപകട സാധ്യതകളെയും അടിസ്ഥാനമാക്കി ആരോഗ്യ വിദഗ്ധർ ശുപാർശ ചെയ്യുന്ന ആരോഗ്യ പരിശോധനകളും സ്ക്രീനിങ്ങുകളും നടത്തുക. ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ അവഗണിക്കാതിരിക്കുക. നേരത്തെയുള്ള തിരിച്ചറിവ് പ്രതീക്ഷ നൽകുന്നു. സമയബന്ധിതമായ ചികിത്സ ജീവൻ രക്ഷിക്കുന്നു. സ്തനാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, ആവശ്യമായ പരിശോധനകൾ കൃത്യമായി നടത്തുക, ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക.
1: സ്തനാർബുദത്തെക്കുറിച്ച് സംസാരിച്ചത് ബാജിഷ യു.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.

0: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
1: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
5: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
6: കടൽപാലം എന്ന നാടകത്തിനു വേണ്ടി സിഒ ആൻഡോ പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ജി ദേവരാജൻ.

0: നിങ്ങൾ കേട്ട ഗ്രാമഫോൺ നാടകഗാനം പാടിയത് സിഒ ആൻഡോ. നാടകം കടൽപ്പാലം. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പ്, ജി ദേവരാജൻ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
6: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കില് സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: വിലക്കയറ്റം രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിൽ സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ നൽകുന്നതിലൂടെ സാധാരണക്കാരന്റെ ഏക ആശ്രയം തന്നെയാണ് സപ്ലൈകോ. എപ്പോഴും വിപണി വിലയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ സംസ്ഥാനത്തുടനീളം 1600+ ഔട്ട്ലെറ്റുകളുള്ള ഈ സർക്കാർ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട്. ഇപ്പോഴിതാ വൈവിധ്യവൽക്കരണത്തിലൂടെയും പുതിയ വിപണി തന്ത്രങ്ങളിലൂടെയും സപ്ലൈകോയുടെ ലാഭം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേരള സർക്കാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവെയിങ് സ്റ്റോറുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് ആരംഭിക്കും. ഇതേക്കുറിച്ച് ശ്രദ്ധയിലാദ്യം സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്.
4: ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റീറ്റെയിൽ ചെയിൻ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സ്ഥാപനത്തിന് ലാഭകരമാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എന്നാൽ അത് ഫലപ്രദമായി വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നിലവിൽ സബ്സിഡി സാധനങ്ങളിലെ വിൽപ്പനയും അതിനോടനുബന്ധിച്ച് മറ്റ് ആക്ടിവിറ്റീസുകൾ വഴിയും ലാഭകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ, ഇതാണ് സർക്കാർ തലത്തിൽ ഇപ്പോൾ പരിശോധിക്കുന്നത്. സബ്സിഡി സാധനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 13 സബ്സിഡി സാധനങ്ങൾ കൊടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിലുണ്ടാവുന്ന ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിൽ വരുന്ന ഭാഗം ഗവൺമെന്റ് മീറ്റ് ചെയ്താണ് പോകുന്നത്. എന്നാൽ സപ്ലൈകോയ്ക്ക് തന്നെ സ്വയം വരുമാനം കണ്ടെത്തി മുന്നോട്ട് വരാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ

0: ഉഷ്ണതയിൽ അത് വിനിയോഗിക്കപ്പെടണം. അപ്പൊ അതനുസരിച്ചൊരു സമഗ്രമായ പദ്ധതി തയ്യാറാക്കാൻ മന്ത്രി എന്ന നിലയിൽ ഞാനിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് പലതരത്തിൽ, ഞങ്ങളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ട്ലെറ്റുകളുടെ നവീകരണവും അതിനോടൊപ്പം തന്നെ LED പരസ്യങ്ങൾ വഴി നമുക്ക് വരുമാനം ലഭ്യമാക്കാൻ കഴിയും. ഇപ്പൊ FMCG പ്രൊഡക്ട്സിന്റെ വിൽപ്പന വർദ്ധിപ്പിക്കുന്ന വഴി, നോൺ സബ്സിഡി സാധനങ്ങളോടൊപ്പം FMCG പ്രൊഡക്ട്സിന്റെ വിൽപ്പന വഴി നമുക്ക് ലാഭം സൃഷ്ടിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്റ്റോറുകൾ, മാവേലി കൺവീനിയൻസ് സ്റ്റോഴ്സ് മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. അത് ഒരു ഇൻകം ജനറേഷൻ നമുക്ക് രൂപീകരിക്കാൻ കഴിയുന്ന ഒന്നാണ്. പെട്രോൾ ബങ്കുകളുടെ വിപുലീകരണം, അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിവിധ സ്കീംസ് വഴി നമുക്ക് കൂടുതൽ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാൻ സാധിക്കണം. തീർച്ചയായിട്ടും ഏറ്റവും കൃത്യമായ ഒരു പദ്ധതി, ഒരു മാർക്കറ്റിംഗ് പദ്ധതി തയ്യാറാക്കിയാൽ ഉറപ്പുണ്ട് സപ്ലൈകോയ്ക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന നഷ്ടം കുറെ നികത്തി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. തീർച്ചയായിട്ടും ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും. ഞാൻ പറയുമ്പോൾ ഗവൺമെന്റ് പൂർണ്ണമായും സപ്ലൈകോയെ കൈയൊഴിഞ്ഞു പോകുന്നു എന്ന നിലയിലല്ല, സപ്ലൈകോയ്ക്ക് ആനുവലി കൊടുക്കാൻ കഴിയുന്ന ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഒപ്പം തന്നെ സ്വയമായ നിലയിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന നിലയിൽ അതിനെ നമുക്ക് രൂപീകരിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. സപ്ലൈകോ ലാഭം മാത്രം പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനമല്ല, ഇതൊരു സർവീസ് ഓറിയന്റഡ് മേഖലയാണ്. ഒപ്പം തന്നെ സർവീസ് ഓറിയന്റഡ് മേഖല നിലനിർത്തി മുമ്പോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയും നമ്മളെ സംബന്ധിച്ചുണ്ട്.
1: നിത്യോപയോഗ സാധനങ്ങളോടൊപ്പം മറ്റു ഉൽപ്പന്നങ്ങൾ കൂടി ഉൾപ്പെടുത്തി സൂപ്പർ മാർക്കറ്റ് രീതിയിൽ സപ്ലൈകോ സ്റ്റോറുകളെ ഉയർത്തുന്നതോടൊപ്പം എല്ലാ ജില്ലകളിലും ഒരു സിഗ്നേച്ചർ മാർട്ട് ഉൾപ്പെടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുവെന്ന സപ്ലൈകോ മാർക്കറ്റിംഗ് വിഭാഗം അഡീഷണൽ ജനറൽ മാനേജർ MR ദീപു.
2: ഏകദേശം 30 മുതൽ 35 ലക്ഷം വരെ ആൾക്കാര് എല്ലാ മാസവും ഞങ്ങളുടെ ഔട്ട്ലെറ്റുകളെ ആശ്രയിക്കുന്നു എന്നാണ് ഞങ്ങളുടെ കണക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഏകദേശം 900 മാവേലി സ്റ്റോറുകളാണ് ഞങ്ങൾക്കുള്ളത്. ഈ മാവേലി സ്റ്റോറുകളിൽ എസെൻഷ്യൽ ഐറ്റംസ് മാത്രമാണ് ഇപ്പൊ നമ്മൾ വിൽക്കുന്നത്. അപ്പൊ അതൊന്ന് മാറ്റിക്കൊണ്ട് കുറച്ച് സൂപ്പർ മാർക്കറ്റ് സ്റ്റൈലിലേക്ക് ഒന്ന് മാറ്റാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് വന്ന് ബാക്കിയുള്ള സാധനങ്ങൾ, അതായത് എസെൻഷ്യൽ ഐറ്റം കൂടാതെ തന്നെ ബാക്കി FMCG സാധനങ്ങളും കൂടെ വാങ്ങാനുള്ള ഒരു അവസരമാണ് നമ്മൾ അതിലൂടെ ഒരുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഔട്ട്ലെറ്റ് മോഡേണൈസേഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ FMCG സാധനങ്ങൾ, അതായത് സബ്സിഡി അല്ലാത്ത സാധനങ്ങളുടെ വിൽപ്പനയിൽ നിന്നും സപ്ലൈകോയും ഒരു വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകൾ, നിലവിലെ സൂപ്പർ മാർക്കറ്റുകളുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറുകൾ പലതും വളരെ ചെറുതാണ്, അതും മോഡേണൈസ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രമുഖ കമ്പനികളുടെ പരസ്യങ്ങൾ വയ്ക്കാനും അവർ അതിൽ നിന്നൊരു റവന്യൂ ഉണ്ടാക്കാനുള്ള ഒരു രീതിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സിനെയൊക്കെ നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ട് എല്ലാ ജില്ലയിലും ഒരു സിഗ്നേച്ചർ മാർട്ട്, അത് കുറച്ചധികം സ്പേസ് എടുത്തുകൊണ്ട് പ്രമുഖ കമ്പനികളുടെ ഒക്കെ സഹായത്തോടുകൂടി തന്നെ അവർക്ക് ബ്രാൻഡിങ് സ്പേസും റാക്കുകളും എല്ലാം കൊടുത്തുകൊണ്ട് ഒരു സിഗ്നേച്ചർ മാർട്ട്, അതായത് കൂടുതൽ എല്ലാ ഐറ്റംസും നമ്മുടെ കടകളിൽ സാധാരണ കാണാത്ത ഐറ്റംസ്, നമ്മുടെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ കാണുന്ന ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാക്കി മാറ്റാനാണ് നമ്മൾ ഈ സിഗ്നേച്ചർ മാർട്ടുകൾ പ്ലാൻ ചെയ്യുന്നത്. കൂടുതൽ പ്രൊഡക്റ്റുകൾ ശബരി ബ്രാൻഡിൽ ഇറക്കാനുള്ള ഒരു ശ്രമം കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങളൊരു കൺവീനിയൻസ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, അതും ഞങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24 hours അവശ്യ സാധനങ്ങൾ മാത്രം കിട്ടുന്ന ചെറിയ ഷോപ്പുകൾ, ബസ് സ്റ്റാൻഡുകൾ, അങ്ങനെയുള്ള എപ്പോഴും ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വയ്ക്കുന്നതിനെ കുറിച്ചും ഞങ്ങൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായവിലയിൽ ലഭ്യമാകുന്ന സ്ഥാപനമെന്ന രീതിയിൽ സപ്ലൈകോ ലാഭകരമായി തന്നെ നിലനിൽക്കേണ്ടത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. കോഴിക്കോട് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി പ്രസിഡന്റ് TKA അസീസ്.
3: ജനങ്ങൾക്ക് സപ്ലൈകോയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണോ ലഭിക്കുന്നത്. മറ്റൊന്ന്, പൊതു മാർക്കറ്റിനേക്കാൾ വില കുറവുണ്ടോ. ഒരു യാഥാർത്ഥ്യം ചിലപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. പൊതു മാർക്കറ്റിനേക്കാൾ കൂടുതൽ ചില ഉൽപ്പന്നങ്ങൾക്ക് ചിലപ്പോൾ വില ഈടാക്കിയതായിട്ടുള്ള അനുഭവങ്ങൾ ഉപഭോക്താക്കൾ ഞങ്ങളോടൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാല്, ഈ പാക്കറ്റ് ചെയ്ത ഉൽപ്പന്നങ്ങളുണ്ട്, അത് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലെ പാക്കറ്റ് ചെയ്ത ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അതിനകത്ത് പ്രൈസ് അടിച്ചിട്ടുണ്ടാവും. ഈ പ്രൈസ് വളരെ നേരത്തെ അടിച്ചു വെച്ചതേ ഈ സാധനത്തിന് പൊതു മാർക്കറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വില കുറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ സപ്ലൈകോയുടെ ഷെൽഫില് പഴയ രീതിയിൽ തന്നെ വിൽപ്പന നടത്തുന്നു. ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ സംവിധാനം വേണം. 1 kg മുളക് വാങ്ങുന്നു, 1 kg മുളക് പുറത്തുള്ളതിനേക്കാളും 10 rupees അധികമാണ് സപ്ലൈകോ ലഭിക്കുന്നതെങ്കിൽ ആളുകളുടെ അഭിപ്രായ വ്യത്യാസം വന്നത്, അങ്ങനെ പലരും പരാതി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുണമേന്മ കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ പാക്കറ്റിലാക്കി വിൽപ്പന നടത്തുന്നു എന്നുള്ള പരാതിയുണ്ട്. ഇത് രണ്ടും ശരിയായ ഒരു മോണിറ്ററിംഗ് നടത്തിക്കൊണ്ട്, ശരിയായ നിരീക്ഷണം നടത്തിക്കൊണ്ട് സപ്ലൈകോ മാനേജ്മെന്റ് ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് വളരെ ലാഭകരം.

0: സ്വന്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഒരു ഉപഭോക്താവിന്റെ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു പ്രശ്നം, സബ്സിഡി സാധനങ്ങൾക്ക് വരുമ്പോൾ, അപ്പൊ 10 സാധനങ്ങൾ വാങ്ങാൻ, അതായത് 7, 8 സാധനങ്ങൾ ലിസ്റ്റുമായി നമ്മൾ വരുന്നു, ഒരു 5 സാധനം നമുക്ക് അവിടുന്ന് കിട്ടും, 2 സാധനം സ്റ്റോക്ക് ഇല്ല. അങ്ങനെ സ്റ്റോക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസം, നിരസത്തിന് ഇടയാകുന്നതായിട്ട് വരും. അത് സംഭവിക്കാതിരിക്കാൻ മിക്കവാറും ഉൽപ്പന്നങ്ങൾക്ക് സ്റ്റോക്ക് വെരിഫൈ ചെയ്തുകൊണ്ട് സ്റ്റോക്ക് ഉണ്ടാവുന്ന അവസരം വേണം. പിന്നെ സപ്ലൈകോയിലേക്ക് ജനങ്ങൾ എത്തണം. സാധാരണ രീതിയിൽ തന്നെ കൺസ്യൂമർ അവിടേക്ക് എത്താവുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാവണം ഇത് ലാഭകരമാക്കാൻ.
1: വിപണിയിൽ മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനും ഉപഭോക്താക്കളുടെ വിശ്വാസ്യത നേടിയെടുക്കുവാനും ഇതിനോടകം തന്നെ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സർക്കാർ നൽകാനുള്ള കുടിശ്ശികകൾ സമയബന്ധിതമായി നൽകേണ്ടത് അനിവാര്യമാണെന്ന് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് മുൻ മന്ത്രി ജി ആർ അനിൽ.
2: സപ്ലൈകോ എന്ന പൊതുമേഖലാ സ്ഥാപനം രാജ്യത്തിന് മാതൃകയായ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. മാർക്കറ്റിലെ വില നിയന്ത്രിക്കാൻ, ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കാൻ നല്ല പരിശ്രമമാണ് കേരളത്തിൽ നടന്നു വരുന്നത്. 1 മാസം 50 ലക്ഷത്തോളം കുടുംബങ്ങൾ ആ സ്ഥാപനത്തെ ആശ്രയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വിപണന പരിപാടികൾ നേരിട്ട് പങ്കെടുക്കുകയാണ്. കാലാകാലങ്ങളിലെ ഗവൺമെന്റുകൾ അതിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിലേക്ക് വിലക്കയറ്റത്തിന്റെ ഭീതിയും അതിന്റെ ദുരിതവും ജനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ പൊതുവിതരണ സംവിധാനമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. എന്നാൽ സപ്ലൈകോ വർഷങ്ങളായി ലാഭകരമായി പ്രവർത്തിക്കുന്നതായിട്ടാണ് അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഗവൺമെന്റിന്റെ ഇടപെടൽ, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ബാധ്യതകളാണ് പലപ്പോഴും അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അവസ്ഥകൾ. അതുകൊണ്ട് കാലാകാലങ്ങളിലെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന ആ ബാധ്യതകൾ കൃത്യമായി പേയ്മെന്റ് നടത്താൻ കഴിഞ്ഞാൽ സപ്ലൈകോ ലാഭത്തിൽ നിന്ന് ലാഭത്തിലേക്ക് എത്താൻ കഴിയും. കഴിഞ്ഞ ഓണക്കാലം മുതൽ കഴിഞ്ഞ 1 വർഷമായി എല്ലാ ഔട്ട്ലെറ്റുകളിലും ആവശ്യത്തിലേറെ സാധനങ്ങൾ കൃത്യമായി ലഭിക്കുന്ന, ക്വാളിറ്റി മെച്ചപ്പെടുത്തി എത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. സപ്ലയർമാർക്ക് പണം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കൃത്യത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിലയുടെ കാര്യത്തിൽ മാർക്കറ്റിലെ വിലയുമായി താരതമ്യപ്പെടുത്തി അതിനൊരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന തരത്തിലേക്ക് സപ്ലൈകോ മാറിയതിന്റെ ഫലമായി ജനങ്ങളുടെ നല്ല വിശ്വാസ്യത ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇന്നും സപ്ലൈകോയെ ബാധിക്കുന്ന 1-2 വിഷയങ്ങൾ, 1, അതിന്റെ ഓഡിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ, കറണ്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനം അനിവാര്യമാണ്. 2, ഗവൺമെന്റിന്റെ കുടിശ്ശിക അവർക്ക് നൽകാനുള്ളത്, ഭീമമായ കുടിശ്ശികയിൽ ഒരു വലിയ വിഭാഗം കൊടുത്തു തീർക്കാൻ കഴിഞ്ഞാൽ സപ്ലൈകോ സ്വന്തം കാലിൽ നിൽക്കാൻ, ബാങ്കുകളെ വലുതായിട്ട് ആശ്രയിക്കാൻ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പെട്രോൾ പമ്പ് അടക്കമുള്ള, ഗ്യാസ് സിലിണ്ടർ വിൽക്കാൻ കഴിയുന്ന സംവിധാനം അടക്കമുള്ള സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ മെഡിസിനിലൂടെ കൂടുതൽ ലാഭം ഉണ്ടാക്കാനെല്ലാം കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെടുത്താൽ, അതോടൊപ്പം നമ്മുടെ ജീവനക്കാരും തൊഴിലാളികളുമായിട്ടുള്ളവരെ കൂടുതൽ വിശ്വാസ്യത ആർജിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്.
1: വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനും കർഷകർക്കും നിർമ്മാതാക്കൾക്കും ന്യായവില ഉറപ്പാക്കുവാനും പൊതുജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ നൽകുവാനും സപ്ലൈകോ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സബ്സിഡി തുക യഥാസമയത്ത് നൽകുകയും അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും വൈവിധ്യവൽക്കരണവുമെല്ലാം ഈ സർക്കാർ സ്ഥാപനം എക്കാലവും ആവശ്യപ്പെടുന്ന മാർഗങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതൊക്കെയും കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്നതാണ് പ്രധാന വെല്ലുവിളിയായതും. ഇക്കാര്യത്തിലുള്ള പുതിയ തീരുമാനങ്ങൾ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
4: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
5: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223330.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
4: ഒരു സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും അവരുടെ ലൈഫ് സ്റ്റൈലും ജിയോഗ്രഫിയും ഒക്കെ അനുസരിച്ചാണ് അതിലെ ഗാനങ്ങളും ഗാനങ്ങളുടെ പശ്ചാത്തല സംഗീതവും ഒക്കെ രൂപപ്പെടുത്തുന്നത്. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെ പാതിരാവായി നേരം എന്ന ഗാനത്തിൻ്റെ സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം. ഒരു കോളനി മുഴുവൻ ഉറങ്ങുമ്പോൾ പ്രണയം മൂലം ഉറക്കം നഷ്ടപ്പെട്ട ഒരു വികൃതി പെൺകുട്ടിക്ക് പാടാനായി മനോഹരമായ ഒരു ഗാനമാണ് അതിൻ്റെ സംഗീത സംവിധായകൻ ഉണ്ടാക്കിയത്. രണ്ട് മൂന്ന് കഥാപാത്രങ്ങൾ ഒഴികെ മറ്റെല്ലാവരും ഉറങ്ങുന്നതുകൊണ്ടായിരിക്കാം ഒരു സ്വകാര്യം പറയുന്നത് പോലെയാണ് ഈ പാട്ട്.

പാശ്ചാത്യ ശൈലിയിലുള്ള പുല്ലാങ്ങുഴൽ വാദനത്തിന് ലണ്ടനിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടെങ്കിലും സ്വന്തം ഗാനങ്ങളിൽ ഈ ഒരു നേറ്റിവിറ്റി വളരെ ഭംഗിയായി ബ്ലെൻഡ് ചെയ്യുന്ന ഒരാളാണ് ശ്രീ എസ് ബാലകൃഷ്ണൻ. ഈ ഗാനത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റു രണ്ട് പേരുകൂടിയുണ്ട്. ഒന്ന് ശ്രീ ബിജു തിരുമല, അതുപോലെ തന്നെ ഗായിക മിൻമിനി.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
5: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

ഒരു ഗാനം പിറവിയെടുക്കുന്നത് വളരെ കർശനമായ ചിട്ടകളിലൂടെയും ഒരുക്കങ്ങളിലൂടെയും സമഗ്രമായ സമ്മേളനങ്ങളിലൂടെയാണെന്നും ആദ്യ കേൾവിയിൽ തന്നെ നമുക്ക് തോന്നാം. ഇളയരാജ ഗാനങ്ങളിൽ അത് സത്യവുമാണ്. അത്തരം കൂട്ടുകൾ സമന്വയിപ്പിച്ച് സന്നിവേശിപ്പിച്ച് വാർത്തെടുക്കുന്നവയെ അനന്യസാധാരണം എന്ന് പറയാം. അത് അനശ്വരമാണ്, ആത്മാവിൽ നോവുള്ള പോലെ.

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
6: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ, 8592944444.
8: കുഞ്ഞുമാക്കോത പാണ്ഡ്യാലക്കിലെ കാപ്പിരിത്തറയിലേക്ക് നടന്നു കയറുകയാണ്. അതിപ്പോൾ ഇരുണ്ട ഗുഹയായി മാറിയിരിക്കുന്നു. അച്ചമ്പി മാപ്പിള വലിയൊരു പന്തവുമായി പിന്നാലെയുണ്ട്. ഇരുട്ടിന്റെ മൂർധന്യത്തിൽ മുന്നിലേക്കുള്ള വഴി കാണാതെ മാക്കോത നിന്നു. അച്ചമ്പി അലറി. മാക്കോത പേടിയോടെ അയാളെ നോക്കിയെങ്കിലും അനങ്ങിയതേയില്ല.
9: നിന്നോട് നടക്കാനാണ് പറഞ്ഞത്,
8: മുതലാളി പിന്നെയും അലറി വിളിച്ചു. അടിമ ദയനീയമായി അയാളെ നോക്കിയതല്ലാതെ മുന്നോട്ട് നടന്നില്ല. അച്ചമ്പി പന്തം മണ്ണിൽ കുത്തിവച്ചു. മടിത്തെറുപ്പിൽ നിന്ന് പേനാക്കത്തിയെടുത്ത് അയാൾ കുഞ്ഞുമാക്കോതയുടെ തുടയിൽ വലിയൊരു വരവരച്ച് മുറിവുണ്ടാക്കി. അതിൽ നിന്ന് ചീറ്റിയ ചോര തുടയ്ക്കാതെ തന്നെ മുറിവിലേക്ക് വിരൽ കടത്തി തുടയ്ക്കുള്ളിൽ നിന്ന് ചെമ്പിന്റെ ചെറുതകിട് വലിച്ചൂരിയെടുത്ത് അയാൾ വലിച്ചെറിഞ്ഞു. ആ തകിട് ചെമ്പു നിറമുള്ള പക്ഷിയായി മാറി ചെറുകടിച്ച് ഗുഹയ്ക്ക് പുറത്തേക്ക് പറന്നപ്പോൾ തീർത്തും വീര്യം കെട്ടുപോയ കുഞ്ഞുമാക്കോത മണ്ണിലേക്ക് കുഴഞ്ഞു വീണു. ഗുഹയിൽ നിന്ന് പുറത്തു കടന്ന പക്ഷി പറന്നു പറന്ന് തൊടിയുടെ കിഴക്കേ അതിരിലെത്തി ആരെയോ വിളിച്ചുണർത്തുന്നത് പോലെ നിലവിളിക്കാൻ തുടങ്ങി. അടഞ്ഞ കൺപോളകളിൽ പന്തത്തിന്റെ തീവ്രമായ വെളിച്ചമടിച്ചപ്പോൾ ചീര കണ്ണു തുറക്കുകയും ചിമ്മുകയും ചെയ്തു. കണ്ണിനു മുന്നിൽ രണ്ടു പന്തം കത്തിച്ചു പിടിച്ചിരിക്കുന്നു. സ്വപ്നത്തിൽ നിന്നവൾ പതുക്കെ പതുക്കെ തിരിച്ചെത്തിയപ്പോൾ മുന്നിൽ ജീപ്പിന്റെ വെളിച്ചം അണയുകയും അതിൽ നിന്നൊരാൾ ഇറങ്ങി വരികയും ചെയ്തു.
10: കാഞ്ഞിരപ്പള്ളിന്ന് വരുവാന്നേ, നമുക്കങ്ങ് ഇറങ്ങിയാലോ?
8: പിള്ളേരുറക്കാണ്, അവരോടൊപ്പം വന്നിട്ടുമില്ല.
10: കുഞ്ഞുമാക്കോത ചേട്ടായിയെ കണ്ടായിരുന്നു, നിങ്ങളെയും കൂട്ടി പൊക്കോളാനാ പറഞ്ഞേ. ചേട്ടായി വരുമ്പോ വിളിക്കും, അപ്പൊ നമ്മൾ ഇറങ്ങുമല്ലേ.
8: മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകൾ കൊണ്ട് മനോഹരമായി പുഞ്ചിരിച്ചിരുന്ന അയാൾ തനിയെ ചാക്കുകെട്ടുകളെല്ലാം എടുത്ത് വണ്ടിയിലിട്ടു. കുഞ്ഞുങ്ങളെ ഉണർത്താതെ താങ്ങിപ്പിടിച്ച് വണ്ടിയുടെ ഇരിപ്പിടങ്ങളിൽ കിടത്തി. അവസാനം ഉടുത്തുവന്ന ചീരയെ അയാൾ പുഞ്ചിരിയോടെ നോക്കി. അവൾ പതുക്കെ പുറത്തിറങ്ങി. വീടിനെയും പറമ്പിനെയും ഒരുവട്ടം കൂടി നോക്കി. പാണ്ഡ്യാലക്കല് തൊടിയുടെ അറ്റം വരെ കണ്ണുപായിച്ചു. ഒടുവിൽ ഒന്നാലോചിച്ച് വളരെ സാവകാശം ജീപ്പിലേക്ക് കയറിയിരുന്നു. ചീരയുടെ മനസ്സ് പിന്നിലേക്കും ഉടലിനെ ചുമക്കുന്ന വണ്ടി മുന്നിലേക്കും നീങ്ങാൻ തുടങ്ങി. ജീപ്പിന്റെ കലമ്പലിനിടയിൽ പറമ്പിന്റെ അതിരിലെ മരത്തിന്റെ ചില്ലയിൽ നിന്നുയർന്ന ചെമ്പു നിറമുള്ള പക്ഷിയുടെ നിലവിളി അവൾ കേട്ടതുമില്ല.
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ, 8592944444.
11: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
7: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുവാൻ നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെയിൽ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂൾ.

0: നേരെ ഇടവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
1: പി എഫ് മാത്യൂസിന്റെ അടിയാളപ്രേതം എന്ന നോവൽ ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മുതൽ കേൾക്കാം എസ് ഹരീഷ് എഴുതിയ നോവൽ പട്ടുനൂൽ പുഴു.
2: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. 103.6 റിയൽ എഫ്എം.

0: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനീത കൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സഹിൽകുമാർ, അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ നാസർ പുലാത്ത്, അഡീഷണൽ ഡയറക്ടർ സി എ സന്തോഷ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. വെനസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2295 ഉയർന്നതായി വെനസ്വേല നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ്. 11,000-ത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സെൻസസ് 2027 ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 74,301 പേർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ജൂൺ 30 രാത്രി 12 വരെയാണ് സെൽഫ് എന്യൂമറേഷന് സമയം അനുവദിച്ചിരുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ളൈ അതിൽ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. ഉത്തരമേഖല സോഷ്യൽ ഫോറസ്ട്രി, സോഷ്യൽ ഫോറസ്ട്രി കോഴിക്കോട് ഡിവിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് ജില്ലാതല വനമഹോത്സവം സംഘടിപ്പിച്ചു. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂരും കാസർഗോഡും മഞ്ഞ ജാഗ്രതയാണ്. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്ററിലെ സ്റ്റീലിലെ ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. പരമ്പരയിലെ 2 മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഷോപ്പിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാനാകാത്ത വിധം വർദ്ധിക്കുംതോറും ഓർമ്മകൾ കൊണ്ട് ആ ദൂരത്തെ ഇല്ലാതാക്കാൻ നടത്തുന്ന മനസ്സിന്റെ തീവ്ര ശ്രമമാണ് വിരഹം. ഓർമ്മകളുടെ തടവറയിൽപ്പെട്ട് ഉഴലുന്ന മനസ്സിന്റെ നീറുന്ന വേദനയായ വിരഹത്തെ വാക്കുകളാൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ആത്മാവിനെ ദഹിപ്പിക്കുന്ന നിശബ്ദ സംഗീതമെന്നും വിശേഷിപ്പിക്കാം. വേദനാജനകമെങ്കിലും മറക്കാനാകാത്ത മധുരവും ആ വിരഹത്തിനുണ്ട്. വിരഹത്തിന്റെ മേമ്പൊടി കലർന്ന പ്രണയം കൂടുതൽ മനോഹരമാണ്. വിരഹത്തിന്റെയും പ്രണയത്തിന്റെയും തീവ്രത എഴുത്തിലൂടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ജനഹൃദയങ്ങളിലെത്തിച്ചപ്പോൾ ആ വരികൾക്ക് മികച്ച ഈണം പകർന്ന് ഗാനങ്ങളെ കൂടുതൽ മനോഹരമാക്കാൻ കൈതപ്രം വിശ്വനാഥന് സാധിച്ചു. 2001 കണ്ണകി എന്ന ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതത്തിന് സംസ്ഥാന പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലെ ഇദ്ദേഹം ഈണം പകർന്ന ഒരു വിരഹഗാനമാണ് ഹണി ഡ്രോപ്സിൽ ആദ്യം.

ഈ ജന്മത്തിൽ നടക്കാതെ പോയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മറ്റൊരു ജന്മത്തിനെ കാത്തിരിക്കുന്ന കാമുക ഹൃദയത്തിൻ്റെ പ്രതീക്ഷകളാണ് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനം. പ്രണയിതാവിനായി എത്ര ജന്മം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാവുന്ന ഹൃദയത്തിൻ്റെ വേദന ഇമ്പമാർന്ന സംഗീതത്തിലൂടെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആലാപനം യേശുദാസ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡ്ഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. രണ്ടാത്മാക്കൾ തമ്മിലുള്ള മൗനഭാഷണമാണ് പ്രണയം. നമ്മൾ നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ പതിന്മടങ്ങായി മറ്റൊരാളെ സ്നേഹിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് പ്രണയം. വേനൽ മഴ പോലെ, ഇളം കാറ്റിൻ്റെ തലോടൽ പോലെ, പാടിത്തീരാത്ത മനോഹര ഗാനം പോലെ സുന്ദരമാണ് പ്രണയം. ജനപ്രിയമേറുന്ന മെലഡികൾ സംഭാവനയായി തന്ന ഗാനസംവിധാനം

ഗായകനാണ് കൈതപ്രം വിശ്വനാഥൻ. അദ്ദേഹം സംഗീതം പകർന്ന ഒരു മനോഹര പ്രണയഗാനമാണ് തിളക്കം എന്ന ചിത്രത്തിലേത്. പുഴയെയും കരയെയും കമിതാക്കളായി കാണുന്ന കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നുകൊണ്ട് ശ്രോതാക്കൾക്ക് മറക്കാനാവാത്ത പ്രണയ സമ്മാനമായി നൽകിയിരിക്കുകയാണ് ഇദ്ദേഹം. ആലാപനം പി. ജയചന്ദ്രൻ.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് വിജയശ്രീ രാജീവ്.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
5: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം ശകുൻ ചോപ്ര. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടു ഹോൾഡ് ആനുവൽ സമ്മിറ്റ് വിത്ത് ഹിസ് ജാപ്പനീസ് കൗണ്ടർപാർട്സ് സനായ താകൈചി ഇൻ ന്യൂഡൽഹി ടുഡേ.

യശശരീരനായ സംഗീതജ്ഞൻ എം ജി രാധാകൃഷ്ണനുമായുള്ള ഊഷ്മള സൗഹൃദത്തെക്കുറിച്ച് ഗായകൻ കാവാലം ശ്രീകുമാർ സംസാരിക്കുന്നു.

എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീതജ്ഞനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിവരുന്ന ഒരു ഗാനം എന്ന് പറയുന്നത് തീർച്ചയായും ആകാശവാണി ലളിതഗാനം തന്നെയാണ്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗാനം ഘനശ്യാമ സന്ധ്യ ഹൃദയം എന്ന ഗാനമാണ്. അത് ആ ഇറങ്ങിയ വർഷം മാത്രമല്ല, പിന്നീടുള്ള പല വർഷങ്ങളിലും അതിൻ്റെ ഒരു മാറ്റൊലി പല വേദികളിലും, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ വേദികളിൽ പല വർഷം അതിൻ്റെ ഒരു ഒരു ഒരു മുഴക്കം ഉണ്ടായിരുന്നു. കവാലത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു ശൈലിയും രാധാകൃഷ്ണേട്ടൻ്റെ വളരെ വളരെ വളരെ സരളമായ സംഗീത ഘടകങ്ങളും ഒക്കെ ചേർന്നുള്ള ഒരു ഹിറ്റായിരുന്നു. ഒരുപക്ഷേ ഈ ഫിലിം മ്യൂസിക്കിൽ ഉണ്ടാകുന്ന ഹിറ്റ് പോലെ തന്നെ 70s തന്നെ 70s 80s ഒക്കെ തന്നെ ആകാശവാണി ലളിതഗാനങ്ങൾ ഹിറ്റാകുക എന്നത് തീർച്ചയായിട്ടും അന്ന് ഒരു ശ്രവ്യ മാധ്യമം എന്നത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതിലൂടെ ഇവരുടെയൊക്കെ ആ ഒരു മ്യൂസിക്കൽ ജീനിയസ് വെളിയിൽ വന്നിരുന്നു. അതുപോലെ അതിനോടൊപ്പം ഉള്ള പുമുണ്ടും തോളത്തിട്ട് പൂക്കച്ചക്കെട്ടും കെട്ടി എന്ന് പറയുന്ന ഒരു ഒരു നാടൻ രീതിയിലുള്ള പാട്ട്, അതും അത് വളരെ ഹിറ്റായിരുന്നു. പിന്നെ രാധാ

ഇതൊരു നല്ലൊരു ലളിതഗാനമായിരുന്നു. ഈ ലളിതഗാനങ്ങൾ തീർച്ചയായിട്ടും ഒരു പോപ്പുലർ ആകാനായിട്ടൊരു ഘടകം എന്ന് പറയുന്നത് അതിന്റെ ലാളിത്യം തന്നെയാണ്. എല്ലാവർക്കും അത് ഏറ്റുപാടാൻ പറ്റുന്ന ഒരു സിംപ്ലിസിറ്റി ഈ ഗാനങ്ങൾക്കുണ്ടായിരുന്നു. അഷ്ടപതിയിലയും തുള്ളി തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ, അതും ഒരു വളരെ മനോഹരമായ ഒരു ലളിതഗാനമായിരുന്നു. അതുപോലെ മറ്റൊരു ലളിതഗാനമുണ്ട്, അതും ആദ്യം സുജാതയാണ് പാടിയത് ആകാശവാണിയിൽ. ഓടക്കുഴൽ വിളി ഒഴുകിയൊഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. അത് ഹിന്ദോളം രാഗം ആ രാഗത്തിൽ ചെയ്തതാണ്. ഈ പാട്ട് നമ്മുടെ ജി അരവിന്ദേട്ടൻ എപ്പോഴും നമ്മുടെ ഒരു സദസ്സുണ്ടായിരുന്നു. എല്ലാവരും കൂടുമ്പോൾ അദ്ദേഹം ഇത് പാടുമായിരുന്നു. വളരെ ഇഷ്ടമായിരുന്നു ഹിന്ദോള രാഗം. ആ രാഗത്തിൽ ചെയ്ത ഈ പാട്ട് പാടാൻ പറയുമായിരുന്നു. അരവിന്ദേട്ടനും അത് പാടുമായിരുന്നു, ഏറ്റുപാടുമായിരുന്നു. ഇങ്ങനെ അങ്ങനെയുള്ള രസകരമായ സദസ്സുകളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ പല പല കവിതകൾക്ക് രാജശേട്ടൻ ഈണം നൽകി. അത് നമ്മൾ സ്റ്റേജിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ഈ കള്ളൻ എന്ന് പറഞ്ഞ അയ്യപ്പ പണിക്കർ സാറിന്റെ കവിത, വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, താൻ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യ സംഗീതം കൊടുത്ത് ചെയ്ത. അപ്പോൾ അത് സംഗീതക്കാരന് അങ്ങനെ ഒരു എല്ലാവർക്കും പറ്റില്ല അത്. അപ്പോൾ അത് രാജശേഖരൻ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഒരു ഫീൽ അറിഞ്ഞ് ചെയ്തു. അതുപോലെ മറ്റ് പല കവിതകളുമുണ്ട്. ഇപ്പം പിന്നെ കുച്ചുപ്പിടി എന്നൊരു കവിത അയ്യപ്പണി സാറിൻ്റെ, എഗൈൻ അത് ഞാനും പിന്നെ രാജശേഖരനും ഒരുമിച്ച് പാടിയിട്ടുണ്ട് സ്റ്റേജിൽ. അത് ഞാനും കെ എസ് ചിത്രയുടെ സഹോദരി KS ബീന ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അപ്പോൾ അത് നൃത്തമാടുന്നു പ്രിയ സഖി നൃത്തമാടുന്നു, അങ്ങനെ അങ്ങനെ തുടങ്ങുന്ന ഒരു കവിതയാണ് അത്. ആ പല വേദികളിലും ഞാനിപ്പോഴും ഓർക്കുന്നു. കവിത വായിക്കാൻ മാത്രമല്ല, അത് ചൊല്ലിക്കേൾക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം തലത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക എന്നുള്ള

അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചൊൽക്കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ ആ ഒരു നേതൃത്വത്തിൽ കുറേ കുറേ നാളുകളുണ്ടായിരുന്നത് പല വേദികളിലൊക്കെ. അപ്പം അതിലൊക്കെ രാജശേഖരൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇടയ്ക്ക് ചില സമയത്തൊക്കെ രാജശേഖരൻ വന്ന് ഈ കള്ളൻ ഇത് പറഞ്ഞ കുച്ചിപ്പുടി അതുപോലെ മറ്റു പല കവിതകളും റോസ്ലി ഇങ്ങനെയുള്ള കവിതകളൊക്കെ അവതരിപ്പിക്കുക. രാജശേഖരൻ്റെ വിഷയം പിന്നെ കോളേജിൽ പഠിച്ചിരുന്ന മലയാളമാണ്, ബി എ ആണ്. അപ്പം അത് രാജശേഖരൻ്റെ വലിയ പ്രയോജനം ചെയ്തു. സംഗീതം നൽകുന്നതിൽ ഒരു ഒരു പാട്ട് കൈ കിട്ടിയാൽ അതിൻ്റെ നന്മ തിന്മകൾ വിലയിരുത്താനുള്ള ഒരു ഒരു ഒരു കഴിവ് അതിലൂടെ രാജശേഖരൻ കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് ആകാശവാണിയിൽ വർക്ക് ചെയ്തിരുന്ന സമയം, ഞാനവിടുത്തെ പിന്നെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ടാണ് തുടക്കം. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തപ്പോൾ രാജശേഖരൻ അന്ന് ലളിത സംഗീതത്തിൽ മ്യൂസിക് കമ്പോസറായിരുന്നു. അങ്ങനെയുള്ളൊരു ഒരു പല എക്സ്പീരിയൻസും ഉണ്ട്. പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഒരു മൈക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് അധ്യാത്മരാമായണം മാറി മാറി ചൊല്ലിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങൾ. അതായത് ഒരു ദിവസത്തെ രാവിലത്തെ പ്രഭാത പരിപാടിയിലേക്കുള്ള ഒരു 10 മിനിറ്റോ 12 മിനിറ്റോ ഉള്ള ഒരു അധ്യാത്മരാമായണം ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഓരോ പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുകയും അതിന് ഞാൻ ചൊല്ലുമ്പോൾ എനിക്ക് നിർദ്ദേശം തരികയും അതിനെത്ര സംഗീതം ഉപയോഗിക്കണം എന്നൊക്കെയുള്ള അപ്പോഴപ്പോൾ ചില നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഒരു സമയം ഞാൻ ഓർത്തു പോവുകയാണ്. സിനിമാ ഗാനങ്ങളിൽ രാധാകൃഷ്ണൻ ചേട്ടൻ ആദ്യം സംഗീത സംവിധായകൻ എന്ന നിലയിൽ തമ്പ് എന്ന് പറയുന്ന ജി അരവിന്ദേട്ടൻ്റെ ചിത്രത്തിലാണ്, അതിലൂടെയാണ് വരുന്നത്. ആ ചിത്രത്തിൽ നമ്മുടെ കേരളീയമായ ഒരു ഒരു ഇപ്പോൾ കഥകളി സംഗീതത്തിലൊക്കെ പാടി വരുന്ന പാടി എന്നൊരു രാഗമുണ്ട്, ഒരു ശൃംഗാരപ്രധാനമായ ഒരു രാഗമാണ്. ആ രാഗത്തിലാണ് സോപാന സന്ധ്യാനടയിൽ സൂര്യത്തേവർക്ക് ത്യാണി എന്ന് പറയുന്ന ഒരു ഒരു ഒരു ഗാനം ഉണ്ടായത്. രാജശേഖരൻ തുടക്കം തന്നെ ആ ഒരു കേരളീയമായ ഒരു ശൈലിയിൽ തന്നെയാണ് ആദ്യം ചെയ്തു തുടങ്ങിയത്. ശ്രീ

0: ഇങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം. തമ്പെന്ന് പറഞ്ഞ ചിത്രത്തിൽ തന്നെ ഉഷാ രവി, ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ജനറൽ പിക്ചേഴ്സ് രവിയുടെ പത്നിയാണ് ഉഷാ രവി. ഉഷാ ചേച്ചി പാടിയ ഒരു പാട്ടുണ്ട്,
1: കാനക പെണ്ണ ചെമ്മരത്തി കണ്ണീരാം കുന്നുമേൽ ഭജനം പാർത്തു.
0: അതൊരു ഒരു ഒരു നാടൻ മട്ടിലുള്ള ഒരു ഗാനമാണ്. അതിൽ ഈ ചിത്രത്തിൽ രാജേഷ്ചേട്ടൻ മ്യൂസിക് ചെയ്യാൻ അരുൺചേട്ടൻ വിളിച്ചപ്പോൾ രാജേഷ്ചേട്ടന് വലിയൊരു എന്താ പ്രതീക്ഷയായിരുന്നു ആദ്യമായി ചിത്രം, ആദ്യത്തെ ചിത്രത്തിൽ. അപ്പോൾ അതിനുവേണ്ട പുള്ളി ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്ത് പിന്നെ റെക്കോർഡിങ്ങിന് പോകുന്നതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ശരിയാക്കി ഒക്കെ വെച്ചു. അപ്പോഴത്തേക്കും അരുൺചേട്ടൻ പറഞ്ഞു, അല്ല അതൊക്കെ ഇരിക്കട്ടെ, ഇനി ഫിലിമിൽ ഇതൊന്നും വേണ്ട, അത് നല്ല കാസറ്റ് എടുക്കുമ്പം അതിലൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോളൂ, പക്ഷേ ഫിലിമിനകത്ത് വരുമ്പം ഇതൊന്നും കാണൂല, വെറും ആ വോയിസ് മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞു. വല്ലാത്തൊരു ഷോക്കായിരുന്നു, കാരണം ആദ്യം ചെയ്യുന്ന ഗാനം, അതിന് നല്ല അതിൻ്റെ പാരഫെർണലോടെ കൂടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ബി ജി എം ഒക്കെ ചെയ്യാം, അത് ചെയ്ത് വെളിയിൽ വരുമ്പോഴൊരു ആ ഒരു ഒരു ഒരു ഫീലിനെ പറ്റിയൊക്കെ ചിന്തിച്ചു. അപ്പം അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു രാജേഷ്ചേട്ടന്. എങ്കിലും പിന്നീട് അരുൺചേട്ടൻ്റെ ആ ഒരു ഒരു ചലച്ചിത്ര രീതി മനസ്സിലായപ്പോൾ പിന്നെ ആ സങ്കടമൊക്കെ മാറി. വളരെ ക്ലാസിക്കലായിട്ടുള്ള രാഗം എടുത്ത് അതിനെ ലളിതവൽക്കരിക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഏറ്റവും വലിയ കഴിവാണ്. നമ്മൾ പല സംഗീത സംവിധായകരും നമ്മൾ അതങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. രാജേഷ്ചേട്ടനും അങ്ങനെ ഒരു വളരെ എന്താ പറയുക, ഒരു ശുദ്ധമായ ഒരു രാഗം എടുത്തിട്ട് അതിനെ ലളിതവൽക്കരിച്ചത് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ടൊരു തോന്നി. അതായത് ഈ നാട്ടക്കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു രാഗം എന്ന് പറയുന്ന ഒരു രാഗം, ഗംഭീരമായ രാഗം, അതിനെ സിനിമയിൽ സന്നിവേശിച്ചപ്പോൾ ഒരു ഒരു ഗാനത്തിലൂടെ സന്നിവേശിപ്പിച്ചപ്പോൾ അത്
1: തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം
0: എന്ന് പറയുന്ന അനന്തഭദ്രത്തിലെ ആ ഒരു ഗാനം, ദാസേട്ടൻ പാടിയ ഗാനം എത്ര മനോഹരമായിട്ട്, അത് അത് ഇപ്പോഴും അതിൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, ഒരു പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല, അത്ര അധികം നല്ലൊരു ഒരു കോമ്പോസിഷനാണത്. അതുപോലെ മറ്റൊരു രാഗത്തിൽ ചെയ്തതാണ്, ക്ലാസിക്കൽ രാഗം ആഹിരി, ആ രാഗത്തിൽ പഴം

0: ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ആ ഒരു ഇറങ്ങിയ വർഷം ഇതിനൊരു അവാർഡിന്. അപ്പൊ ആ സമയത്ത് ഈ പാട്ടിന് ഒരു അവാർഡ് കിട്ടും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പാട്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അപ്പൊ അതിൽ വലിയ സങ്കടം ഉണ്ടായിരുന്നു. കൃത്യമായ ആഹിരി രാഗമല്ല ഉപയോഗിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനൊരു ഒരു എക്സ്ക്യൂസ് പറഞ്ഞത്. പക്ഷേ സിനിമാ ഗാനത്തിൽ അങ്ങനെ കൃത്യതയൊന്നും ആവശ്യമില്ല. ഏതായാലും ആ ഒരു സംഭവം വലിയൊരു ഒരു ഒരു എന്താ പറയുക, ഒരു സങ്കടമായിരുന്നു. പൂരം എന്ന വേണുചേട്ടന്റെ, നെടുപുടി വേണുചേട്ടൻ ഡയറക്ട് ചെയ്ത, അദ്ദേഹം അഭിനയിക്കുകയും കൂടി ചെയ്ത ഒരു ഒരു ചിത്രമുണ്ട്. അതിൽ രാജശേഖരൻ ചേട്ടനും അച്ഛനുമാണ് ആ ടീമാണ് സംഗീത ലിറിക്സും കൈകാര്യം ചെയ്തത്. അപ്പം അതിൽ എനിക്കൊരു പാട്ട് പാടാൻ വിളിച്ചു. അപ്പം അത് രാജശേഖരൻ ചേട്ടൻ എന്നെ പാടിക്കുന്നതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചാണ് പാടിയത്. അതൊരു നല്ലൊരു മെലഡി ആയിരുന്നു, വളരെ ചെറുപ്പകാലത്ത് കിട്ടിയ ഒരു പാട്ടാണ്. ഒരു പക്ഷേ ഞാനത് ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു ഗാനം കൂടിയാണ്.
1: പ്രേമയമുന തീരവിഹാരം ശൃംഗാര സുഖ സാരം.
0: നാടൻ പാട്ടുകളുടെ ഒരു തുടക്കം തന്നെ രാജശേഖരൻ്റെ ആ ഒരു നിരയായിട്ട് വന്നത് തന്നെ അച്ഛനുമായിട്ടുള്ള ഒരു കൂടി ചെയ്ത പാട്ടുകളിലാണ്. അച്ഛൻ്റെ ലിറിക്സിൽ വന്നിട്ടുള്ള പല പാട്ടുകളുമുണ്ട്. ഇപ്പം ആരവത്തിലെ മുക്കുറ്റി തിരിതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ മുക്കുറ്റി തിരിതാളി, അത് രാജശേഖരൻ അതൊരു കയ്യിലെ ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ ആയി തീർന്നു. ആ ഒരു ഫോക്കിൽ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഒരു കഴിവ് എന്ന് പറയുന്നത്. അതേ സിനിമയിൽ തന്നെ ജില്ലം ജില്ലം ജില്ലം ജില്ലം ജില്ലം ജില്ലം തുള്ളട തുള്ളട കോനാരേ കോനാരേ കടും തുടിയിൽ തിന്തക്കന്ത് മൃതേ തപ്പിലുടുക്കിൽ തിമതക്കന്തിന്തേ. ഈ രണ്ട് പാട്ടും ദാസേട്ടനാണ് പാടിയിരിക്കുന്നത് ആരവ എന്ന ചിത്രത്തിൽ. അതൊക്കെ അക്കാലത്തെ വളരെ വളരെ ഒരു എന്താ പറയുന്ന ഒരു ഫാസ്റ്റ് നമ്പർ ആയിരുന്നു അന്നത്തെ കാലത്തെ. പ്രത്യേകിച്ച് രാജശേഖരനായിട്ട് ഞാൻ കൂടുതൽ സംഗീത സംവിധായകരിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. സംഗീതത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്യുന്ന രീതി, അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ അടുത്ത് പല പാട്ടുകളിലും ഞാൻ അടുത്ത് കണ്ടിട്ടുള്ളതാണ്. അതായത് രണ്ട് ജന്മം എന്ന് പറഞ്ഞ ചിത്രത്തില് റെക്കോർഡിങ്ങിന് മുമ്പ്, മദ്രാസിൽ പോകുന്നതിന് മുമ്പ് അത് കമ്പോസ് ചെയ്തപ്പോൾ ഞാൻ കേട്ടിരുന്നു. അപ്പം അത് പാടി കേട്ടത്

0: ഇത്ര ഒരു ഒരു സ്ലോ ആയിട്ടാണ് ഞാൻ അന്ന് കമ്പോസ് ചെയ്ത് കാസറ്റ് റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ കേട്ടത്. അപ്പം എനിക്ക് ആ ഒരു ഒരു അതിൻ്റെ ഒരു ഫീല് ആ പാട്ടിൻ്റെ ആ പാട്ട് പിന്നീട് റെക്കോർഡ് ചെയ്തപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരു ഒരു സമയപരിധിയുണ്ട്, 3:20 or 3:10 മിനിറ്റിനുള്ളിൽ തീർക്കണം എന്നൊക്കെ ഒരു കണ്ടും ഡിസ്കിൻ്റെ ഒരു ഒരു സമയപരിധിയുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും മദ്രാസ് ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ സ്പീഡ് ഓർമ്മകൾ അങ്ങനെ ആയി മാറി. അപ്പം അത് ഞാൻ തിരിച്ച് കേട്ടപ്പോഴത്തേക്കും അസേട്ടൻ അത് വളരെ മനോഹരമായിട്ട് പാടിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം കേട്ട ഒരു ശൈലി ഒരു ഒരു രീതിയും ഒരു ഒരു ഒരു പേസുമുണ്ട്, ഒരു താളമുണ്ട് അതിൽ കേട്ടത്. ഞാൻ അത് പിൽക്കാലത്ത് രാജേഷനായിട്ട് ചോദിച്ചു. അപ്പം പറഞ്ഞു അതാടാ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സമയപരിധി അതിനകത്ത് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡ് ആക്കേണ്ടി വന്നു. വളരെയധികം ഗാനങ്ങൾ അച്ഛനുമായിട്ടും ആകാശവാണിയിലും സിനിമയിലും ഒക്കെ ചെയ്യാനിടയായതുകൊണ്ടും അത്രയധികം അടുത്ത ഒരു ഒരു കാണാനും അടുത്ത് വർക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചു. രാജേഷേട്ടൻ്റെ വേർപാടിൻ്റെ ഒരു ദിവസമാണ് ഇന്ന്. ആത്മാവിന് നിത്യശാന്തി നേരുന്നു.
1: നിങ്ങൾ കേട്ടത് ഗായകൻ കാവാലം ശ്രീകുമാർ ചെയ്ത MG രാധാകൃഷ്ണൻ.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം, ചിത്രം ചമ്പക്കുളം തച്ചൻ. ഈ ഗാനത്തിന്റെ രചന ബിജു തിരുമല.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗൽഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി

0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
1: അടുത്ത ഗാനം ജോസഫ് എന്ന ചിത്രത്തിൽ നിന്ന് വിജയ് യേശുദാസ് പാടിയത്. അജിഷ് ദാസിന്റെ വരികൾക്ക് രഞ്ജൻ രാജിന്റെ സംഗീതം.

0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ബിച്ചു തിരുമലയുടെ വരികൾക്ക് SP വെങ്കടേഷ് സംഗീതം പകർന്ന് KG മാർക്കോസും ചിത്രയും പാടിയ ഗാനം ചിത്രം കാബൂളിവാല.

FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പ്പാണെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപര പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചകളിൽ വിഷയങ്ങളാവും. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരം പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. സെൻസ്

സെൻസസ് 2027 ഭാഗമായി വീടുകളിലെ വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തെ ആദ്യ പ്രൈവറ്റ് പോയിന്റ് ഇൻ സ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് ആന്ധ്രാപ്രദേശിലെ ഉണ്ടവല്ലി ഹെലിപോർട്ടിൽ അംഗീകാരം. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചു. സാധാരണക്കാരെ സംബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റുമാരുടെയും പ്രാക്ടീഷണർമാരുടെയും സേവനം നിർണായകമാണെന്ന് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാവും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയെ തോൽപ്പിച്ച് അമേരിക്ക പ്രീക്വാർട്ടറിൽ. സന്താക്ലാരയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അമേരിക്കയുടെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിൽ ആദ്യം നജീം അർഷാദ്, ഗായത്രി രാജീവ് എന്നിവർ പാടിയ ഗാനം, ചിത്രം ആത്മസഹോ. ഈ ഗാനത്തിന്റെ രചന സിനു സാഗർ, സംഗീതം റോണി ആർ റാഫേൽ.

ചിത്രം ബാൽട്ടി, ഗായകർ സായ് അഭ്യങ്കർ സുബലക്ഷ്മി, വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് സായ് അഭ്യങ്കറിൻ്റെ സംഗീതം.

0: ഗാനോപഹാരം 103.6 Real FM. ഇപ്പോൾ കേൾക്കാം BMH ആരോഗ്യജാലകം സ്പോൺസേർഡ് പരിപാടി.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ഏറ്റവും കൂടുതൽ ആൾക്കാരും ബുദ്ധിമുട്ട്

0: ഒരവസ്ഥയായിരിക്കും ഹെർണിയ എന്ന് പറയുന്നത്. ഈ ഹെർണിയ എങ്ങനെയാ നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക? ഹെർണിയ ഈ പറഞ്ഞ പോലെ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് ഉണ്ടാവുക?
1: ഈ ഹെർണിയ എന്ന് പറയുന്നത് ഒരു ഭിത്തി തകർച്ച, അതായത് നമ്മുടെ അബ്ഡോമിനൽ വാൾ ന്റെ ഒരു ഡിഫക്റ്റ്. ഡിഫക്റ്റ് ഉണ്ടാവുന്നത് പല കാരണം കൊണ്ടുണ്ട്. നമ്മളിപ്പോ ഒരു ഭാരം എടുക്കുമ്പോൾ നമുക്ക് ഇപ്പൊ, ഇല്ലെങ്കിൽ ചുമക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അതിന്റെ ഇമ്പാക്ട് വരുന്ന എവിടെയാണ്? ഒന്ന് പൊക്കളുടെ ഭാഗം, പിന്നെ ഒന്ന് നമ്മുടെ ഇൻഗ്വനൽ റീജിയൻ എന്ന് പറയുന്നത് കടലുകളുടെ റീജിയനിൽ. ഈ ഭാഗങ്ങളാണ് ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ്സ്. അപ്പം ഈ പോയിന്റുകളാണ് ഹെർണിയ വരാൻ ഏറ്റവും ചാൻസ് കൂടുതൽ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞിട്ടുള്ള ഓപ്പൺ സർജറീസ്, ഇപ്പം നമ്മളൊരു മുറിവുള്ള ഒരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മളൊരു വയറ് തുറന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ, ഇല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം ആ ഭിത്തിയിൽ നമ്മളൊരു മുറിവുണ്ടാക്കുകയാണല്ലോ, അത് പിന്നെ നമ്മൾ തുന്നി. ആ തുന്നുന്നത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞ പോലെ ആ ഭിത്തിയിലൊരു ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഫിക്സേഷൻ വരില്ല, ഇല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് അത് യോജിക്കില്ല, ചെറിയൊരു ഗ്യാപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിൽ കൂടെ ഈ പറഞ്ഞ പോലെ ഹെർണിയ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് ഇൻസിഷണൽ ഹെർണിയ എന്നതിന് പറയും.
0: ഓക്കെ,
1: അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹെർണിയയുടെ കോസസ്. രണ്ടാമത്തെ, ഭയങ്കര സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക്, സ്മോക്ക് ചെയ്യുന്ന ആൾക്ക് ഭയങ്കര ക്രോണിക് കോഫ് വരാം, ബ്രോങ്കൈറ്റിസ് വന്നിട്ട് ക്രോണിക് കോഫ് വരാം. ചുമച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഏത് നേരവും ആ പ്രഷർ പോയിന്റിൽ ഇങ്ങനെ തള്ളിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരു കാലക്രമേണ പോയി കഴിയുമ്പോൾ അത് അവിടെ ഒരു ഹെർണിയായി മാറും. അത് അവിടെ ഇൻഗ്വനൽ റീജിയനിലാവാം, ഇല്ലെങ്കിൽ പൊക്കളുടെ അവിടെ ആവാം.
0: ഓക്കെ,
1: അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു കോസസ്. പിന്നെ ഈ ചിലരിൽ പ്രോസ്റ്റേറ്റിന്റെ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മൂത്രം തടസ്സം വരുമ്പോൾ നമ്മളൊരു പ്രഷർ കൊടുക്കണം. ആ പ്രഷർ ഇതേപോലെ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ, പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർക്ക് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ ഇതേപോലെ ഈ പ്രഷർ റിലേറ്റ് ചെയ്യുന്നത് അംബ്ലിക്കസിലേക്കോ പൊക്കിലേക്കോ അല്ലെങ്കിൽ ഇൻഗ്വനൽ റീജിയനിലേക്കോ ആയിരിക്കും. ഇതിന്റെ പ്രോബ്ലം വരുന്നത് നമ്മൾ നിന്നിട്ട് ചുമക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹെർണിയ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും. നമ്മൾ കിടന്നു കഴിയുമ്പോൾ അത് കാണൂല, ചെറിയൊരു ഹോൾ പോലെയേ കാണുള്ളൂ. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എവിടെ കിടക്കുന്നത് വെച്ചാൽ, ഇപ്പൊ കുടൽ ഇതിന്റെ ഉള്ളിൽ കൂടെ വന്നെന്ന് വിചാരിക്കുക, അത് ഉള്ളോട്ട് പോകാത്ത ഒരവസ്ഥ, തിരിച്ചു കയറി പോകാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ അത് ബ്ലോക്ക് എന്ന് പറയും, ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. ഈ ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുടലൊരു ട്യൂബ് പോലുള്ള ഒരു സാധനമല്ലേ, അതിൽ കൂടെ ഒരു സാധനം ഈ ഭാഗത്തുനിന്ന് വരുന്ന സാധനം, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതേപോലെ ആഗിരണം ചെയ്ത് മലമായി വന്ന് അതിൽ കൂടെ ഇങ്ങനെ പാസ്സാവണല്ലോ. ഇത് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ കെട്ടിക്കിടക്കല്ലേ, അപ്പോൾ പിന്നെ ഒരു എമർജൻസി ആയിട്ട് വരും. അത് അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഈ ഹേണിയയ്ക്ക് വരാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ. അപ്പൊ നമ്മളിത് ഐഡന്റിഫൈ ചെയ്യുക, അതിനുള്ള സർജറി ചെയ്യുക. അനാറ്റമിക്കൽ പ്രോബ്ലം ആയതുകൊണ്ട്, അതായത് ഒരു ഡിഫക്റ്റ് ആയതുകൊണ്ട്, നമുക്ക് മെഡിസിൻ കഴിച്ചാലൊന്നും ചുരുങ്ങുന്ന ഒരു സാധനമല്ല. അപ്പം എല്ലാവരും പറയും നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മസിൽ അടുക്കും, അടുക്കില്ല. അത് മസിൽ പിന്നെ വൺസ് ഇതായി കഴിഞ്ഞാൽ പിന്നെ അടുക്കില്ല. പിന്നെ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ഒന്നുകിൽ തുന്നുകയോ ഇല്ലെങ്കിൽ അതിന് വല വെച്ച് അടക്കുകയോ ചെയ്യണം.
2: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യ ജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
4: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിൽ കേൾക്കാം സിയാ ഉള്ളാക്കും ആര്യയും പാടിയ ഗാനം.

0: ഗാനോപഹാരം.
1: 103.6 Real FM. ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
5: ഇളയനില
4: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
8: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
9: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. സെൻസസ് എന്യൂമറേഷന് തുടക്കം. കുട്ടികളുടെ മനസ്സിന് കരുതലായി ചങ്ങാത്തം പദ്ധതി. ദേശീയ വൈദ്യുതി സുരക്ഷാ വാരാചരണം. ഷിഗല്ലക്കെതിരെ തുടർ ജാഗ്രത. ദേശീയ ഡോക്ടർ ദിനാചരണം. സെൻസസ് 2027 ഭാഗമായി ഒന്നാം ഘട്ടമായ ഭവന സെൻസസ് പൂർത്തിയാക്കുന്നതിന് എന്യൂമറേറ്റർമാർ സംസ്ഥാനത്തെ വീടുകളിൽ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കമായി. പൊതുജനങ്ങൾ ഓൺലൈൻ മുഖേന സ്വന്തമായി വിവരങ്ങൾ നൽകുന്നതിന് അനുവദിച്ച സമയപരിധി ചൊവ്വാഴ്ച അവസാനിച്ചതിന് പിന്നാലെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീട്, കുടിവെള്ള ലഭ്യത, ശൌചാലയം, ഊർജ്ജസ്രോതസ്, പാചകരീതി, കുളിമുറി, മലിനജല നിർമ്മാർജ്ജനം, റേഡിയോ, ടെലിവിഷൻ, ടെലിഫോൺ, ഭക്ഷണ ലഭ്യത തുടങ്ങിയ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശേഖരിക്കുന്നത്. ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്ന രണ്ടാം ഘട്ടം അടുത്ത വർഷം ആദ്യം നടത്തും. സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ഗൃഹസന്ദർശനം നടത്തിയ പെരിന്തൽമണ്ണ നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ ജെയാർ,
10: ഇന്ന് അടുത്ത ദിവസമായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് ഇവിടെ സെൽഫ് എമർജൻസി ചെയ്താൽ നമുക്കൊരു നമ്പർ വന്നിട്ടുണ്ടാവും. ആ നമ്പർ അവർ വരുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക് ആ നമ്പർ കയറുമ്പോൾ തന്നെ അവരിതെല്ലാം ചെയ്തിട്ടുണ്ടാവും. വെരിഫൈ ചെയ്ത് അവർ ഓക്കെ ചെയ്താൽ മാത്രം. നമ്മൾ ചെല്ലുന്ന ദിവസം ആരാണോ ആ കുടുംബത്തിലുള്ളത്, ഇപ്പൊ ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് പോയിന്റ് ഒന്നുമല്ല, അവരിവിടെ താമസമില്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്താൻ പാടില്ലെന്നാണ്. അതേസമയത്ത് വേറെ സ്റ്റേറ്റിലുള്ളവരോ കാര്യങ്ങളോ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഉൾപ്പെടുത്തിയും വേണം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വിദേശമുള്ളവരെ നമ്മൾ ആ കണക്കിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പൊ ഈ എനുമറേഷൻ എന്ന് പറയുന്നത് ഇന്ന ഒരു ഫിക്സഡ് ഡേറ്റ് ഇടും. ആ ഡേറ്റിൽ ഇവിടെ ഇന്ത്യയിൽ എത്ര ജനസംഖ്യ ഉണ്ടായിരുന്നു എന്നൊരു കണക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ വിദേശത്ത് ജോലിയായിട്ട് പോയിരിക്കുന്നവരോ അല്ലെ, വിദേശത്ത് പോകണമെന്നില്ല, ഈ കേരളം വിട്ട് വേറെ വെളിയിൽ ജോലിയുള്ളവരാണെങ്കിൽ പോലും അവരെ ഉൾപ്പെടുത്തുക, എന്നിട്ട് അവിടെ ഉൾപ്പെടുത്തും.
9: കുട്ടികളിലെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി ചങ്ങാത്തം പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന മാനസിക സമ്മർദ്ദം, ഏകാന്തത, നിരാശ, ആത്മഹത്യാ ചിന്തകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ആവശ്യമായ വൈകാരിക പിന്തുണയും മാർഗനിർദ്ദേശവും ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചങ്ങാതി എന്ന സന്നദ്ധ സംഘടനയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ പ്രാബല്യത്തിൽ വരുത്തുന്ന പദ്ധതിക്കുവേണ്ടി വിവിധ മേഖലകളിലുള്ളവർക്ക് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ചങ്ങാത്തം പോലുള്ള പദ്ധതികളുടെ പ്രസക്തിയെക്കുറിച്ച്

0: കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ അപർണ നായർ.
1: മുതിർന്നവരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ പറ്റി ഇപ്പോൾ പലരും ബോധവാന്മാരാണ്. കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും അവരുടേതായ മാനസികാരോഗ്യ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടെന്ന് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കൊടുക്കാറുമില്ല. ഇത് കാരണമുള്ള സ്റ്റിഗ്മ തിരിച്ചറിഞ്ഞാൽ കൂടി അതിനൊരു സഹായം സ്വീകരിക്കാൻ പലപ്പോഴും മാതാപിതാക്കൾ ഒരു വിമുഖത കാണിക്കുകയും ചെയ്യും. ബയോസൈക്കോസോഷ്യൽ മോഡലിൽ പറയാം, അതായത് ബയോളജിക്കലായിട്ടുള്ള പല കാരണങ്ങൾ, അത് ചില രോഗങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇപ്പൊ ബുദ്ധിമാന്ദ്യം, ഇതിനെല്ലാം പലപ്പോഴും പല ശാരീരിക ഘടനകൾ തന്നെ പലപ്പോഴും കാരണമാകാറുണ്ട്. വളർന്നു വരുന്ന സാഹചര്യം, അവൻ ഫേസ് ചെയ്യുന്ന ചില ചുറ്റുപാടുകൾ, അബ്യൂസ് പോലുള്ള അത്തരം ഇതിലൊക്കെ കടന്നുപോകുന്ന കുട്ടികൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഹൈ ആയിരിക്കും. പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്, നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അവനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. കുടുംബാന്തരീക്ഷം വളരെ പ്രധാനമാണ്. സ്കൂളിൽ അവന്റെ മറ്റു കൂട്ടുകാരുമായിട്ടുള്ള ഇടപെടൽ, അവന്റെ മുതിർന്നവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അവിടെ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നമായി മാറാറുണ്ട്. പലപ്പോഴും ഓരോ തുരുത്തുകളായി മാറും. അച്ഛനും അമ്മയും അവരവരുടേതായ തുരുത്തുകളിൽ

0: മാറ്റങ്ങൾ ഉണ്ടാക്കാം. കുടുംബാന്തരീക്ഷം വളരെ പ്രധാനമാണ്. സ്കൂളില് അവന്റെ മറ്റു കൂട്ടുകാരുമായിട്ടുള്ള ഇടപെടൽ, അവന്റെ മുതിർന്നവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അവിടെ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നമായി മാറാറുണ്ട്. പലപ്പോഴും ഓരോ തുരുത്തുകളായി മാറും. അച്ഛനും അമ്മയും അവരവരുടേതായ തുരുത്തുകളിൽ പെടുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നത്.
1: വൈദ്യുതി മൂലമുണ്ടാവുന്ന അപകടങ്ങൾക്കെതിരെ ബോധവൽക്കരണവുമായി സംഘടിപ്പിച്ച ദേശീയ വൈദ്യുതി സുരക്ഷാ വാരാചരണം ഇന്ന് സമാപിക്കും. വൈദ്യുതി ലൈനുകളിലും മറ്റ് ഉപകരണങ്ങളിലും, വൈദ്യുതി ഉൽപ്പാദക കേന്ദ്രങ്ങളിലും, വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങളിലും അശ്രദ്ധയോടെ സമീപിക്കുന്നതുമൂലം പൊതുജനങ്ങൾക്കും വൈദ്യുതി മേഖലയിലെ ജീവനക്കാർക്കും അപകടങ്ങൾ സംഭവിക്കുന്നത് നിത്യസംഭവമാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 580 പേർക്കാണ് ഈ രീതിയിൽ ജീവൻ നഷ്ടമായത്. ഇത്തരം അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിനായി വ്യത്യസ്ത രീതിയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് June 26 മുതൽ ദേശീയ വൈദ്യുതി സുരക്ഷാ വാരമായി ആചരിച്ചത്. വാരാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് KSEB ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ MG രാജമാണിക്കും,
2: കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 577 പേരാണ് വീടിൽ നിന്നും ഉണ്ടായ വൈദ്യുതി അപകടത്തെ തുടർന്ന് മരണമടഞ്ഞിട്ടുള്ളത്. ഇക്കൊല്ലം 4 ഇതുവരെ 53 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ തികഞ്ഞ ജാഗ്രത വേണം. ഈ വർഷം June 26 മുതൽ ഒരാഴ്ച കാലം ദേശീയ വൈദ്യുതി സുരക്ഷാ വാരമായി നമ്മൾ ആചരിക്കുകയാണ്. ടുഡേ അവയർനെസ്, ടുമാറോ പ്രിവെൻഷൻ എന്നതാണ് ഇത്തവണത്തെ സുരക്ഷാ സന്ദേശം. സുരക്ഷ സംബന്ധിച്ച് കൃത്യമായ അവബോധത്തിലൂടെ മാത്രമേ നമുക്ക് അപകടങ്ങളെ ഒഴിവാക്കാനാകൂ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്, നമ്മൾ സുരക്ഷിതമായി വൈദ്യുതി കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് എന്റെ വിനീതമായ അപേക്ഷ. എല്ലാവർക്കും നന്ദി.
1: ഷിഗല്ല രോഗം വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചിലർക്ക് ഇത് മരണകാരണമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഷിഗല്ല രോഗത്തിനെതിരെ തുടർ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. ഷിഗല്ല രോഗകാരിണിയായ അണുക്കൾ പടർന്നുപിടിക്കുന്നതൊഴിവാക്കാൻ വ്യക്തിശുചിത്വവും ചൂടാക്കിയ ഭക്ഷണം കഴിക്കുന്നതും ശീലമാക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പാചകം ചെയ്യാതെ കഴിക്കുന്ന പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ ഭക്ഷ്യപദാർത്ഥങ്ങൾ വൃത്തിയായി കഴുകി ഉപയോഗിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വിദഗ്ധ ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട്. ഷിഗല്ല രോഗ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് പൊതുജനാരോഗ്യ വിദഗ്ധ ഡോക്ടർ ഷീജ സുഗുണൻ:
3: ഷിഗല്ല എന്നുള്ളൊരു വാക്ക് ഇന്ന് നമുക്ക് സുപരിചിതമാണ്. പക്ഷേ അത് വെച്ച് പല മരണങ്ങൾ ഉണ്ടായതായിട്ടും നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചു. ശരിക്കും ഈ ഷിഗല്ല എന്തുവാണ്? ഒരണുവിന്റെ പേരാണ് ഈ ഷിഗല്ല. ഇത് ശരിക്കും വരുത്തുന്ന അസുഖം എന്താണെന്ന് ചോദിച്ചാൽ വയറിളക്കമാണ്. പക്ഷെ സാധാരണ നമ്മൾ കാണുന്ന ഒരു വയറിളക്കം പോലല്ല ഷിഗല്ല വയറിളക്കം. ഇത് വളരെയധികം സീരിയസ് ആകുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യും. ഈ ഷിഗല്ല എങ്ങനെയാണ് നമ്മൾ പകരുന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ അസുഖം കിട്ടുന്നത്? ഏറ്റവും കൂടുതൽ ഈ അസുഖം കിട്ടുന്നത് ഈ അണുക്കള് ഉള്ള ആഹാര പദാർത്ഥം കഴിക്കുമ്പോഴാണ്. ആഹാരമാവാം, വെള്ളമാവാം, രണ്ട് വഴി ഇതിൽ കിട്ടും. ഈ ഒരു അണുക്കളുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ വളരെ ചെറിയ അളവിൽ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നാൽ തന്നെ ഇതിന് അസുഖം ഉണ്ടാക്കാൻ കഴിയും. ചെറിയ അളവെന്ന് പറഞ്ഞാൽ വെറും 10 അണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നാൽ ഇതിന് അസുഖം ഉണ്ടാക്കാൻ സാധിക്കും. ഇതിന് നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇപ്പം ആഹാരത്തിൽ കൂടെ നമ്മൾ കിട്ടുന്നു എന്ന് പറയുന്നു, അതല്ല, ഇത് ഫോമൈറ്റ് ട്രാൻസ്ഫറും ഉണ്ട്. ഫോമൈറ്റ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഇപ്പം ഒരാൾക്ക് ഷിഗല്ല ബാധിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ആ കുഞ്ഞിന്റെ മലത്തിൽ കൂടെ ഈ ഷിഗല്ല നമ്മുടെ അവിടെ പരിസരത്ത് അണുക്കൾ വന്നു. അത് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയെങ്കിലും നല്ല രീതിയിൽ നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് നമ്മൾ ഒരു കൈ വെച്ചിട്ട് ആ കൈ ഉപയോഗിച്ച് കഴുകാതെ നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ അതുവഴിയും നമുക്ക് ഈ അസുഖം കിട്ടാം. എന്ന് വെച്ചാൽ ഫോമൈറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അത് കാരണമാണ് പലപ്പോഴും നമ്മൾ കേട്ടില്ലേ സ്കൂളുകളിൽ ഒരു ഷിഗല്ല ഒരു കുട്ടിക്ക് വന്നപ്പോ മറ്റു കുട്ടികൾക്ക് വരുന്നു, അങ്ങനെയാണ് ഇത് പകരുന്നത്. ഈ ഷിഗല്ല എന്ന് പറയുന്നത് അണുക്കള് നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞാൽ ചത്തുപോകുന്ന അണുക്കളാണ്. അപ്പൊ ചൂടായ ഭക്ഷണത്തിൽ കൂടെ ഷിഗല്ല വരാനുള്ള സാധ്യത ഇല്ല. പഴവർഗ്ഗങ്ങളായാലും പച്ചക്കറി ആയാലും വൃത്തിയായിട്ട് കഴുകി, നമ്മുടെ പിച്ചാത്തി ഉൾപ്പെടെ വൃത്തിയായിട്ട് കഴുകി, നമ്മുടെ കൈ സോപ്പിട്ട് കഴുകിയിട്ട് മാത്രമേ അത് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കാരണം ആ രീതിയിൽ അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കണം.
1: ആതുര സേവനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി ദേശീയ ഡോക്ടർ ദിനം ആചരിച്ചു. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവും പ്രമുഖ ഭിഷഗരനുമായിരുന്ന ഡോക്ടർ BC റോയിയുടെ ജന്മദിനമായ July 1 എല്ലാ വർഷവും ദേശീയ ഡോക്ടർ ദിനമായി ആചരിക്കുന്നത്. മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡോക്ടർമാരെ ആദരിക്കുന്നതിനും ആതുര സേവന മേഖല സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ ഓർമ്മപ്പെടുത്തുന്നതിനുമാണ് ഈ ദിനം ആചരിച്ചു വരുന്നത്. ആരോഗ്യ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. ഡോക്ടർ ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ദേശീയ ഹെൽത്ത് മിഷൻ സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ രാഹുൽ UR:
4: എല്ലാ വർഷവും 1991 മുതലാണ് ദേശീയ തലത്തിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു വരുന്നത്. അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഡോക്ടർ BC റോയിയുടെ ബർത്ത്ഡേ ആണ്. അദ്ദേഹം ഒരു ഡോക്ടർ

0: എന്നുള്ളതുപോലെ തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു നാഷൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അത് തന്നെ നമുക്കൊരു വലിയ മെസ്സേജ് തരുന്നുണ്ട്. അതൊരു ആശുപത്രിയുടെ ചുവരുകൾക്കകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തേണ്ടുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് സമൂഹത്തിന്റെ തന്നെ ഒരു ഒരു കൺസ്ട്രക്ഷൻ അകത്ത് വളരെയധികം റോള് വഹിക്കുന്ന ഒരു പ്രൊഫഷനാണ് മെഡിക്കൽ പ്രൊഫഷൻ എന്നുള്ളത്. ഇപ്പൊ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ മാസ്ക് ഹീൽ ദ ഹീലേഴ്സ് എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഡോക്ടർമാർ നേരിടുന്ന സ്ട്രെസ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ഇടയിൽ സംഭവിക്കുന്ന ആത്മഹത്യകൾ, വർക്ക് പ്രഷർ കൊണ്ടുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പേഷ്യന്റ് ഗ്രൂപ്പാണ് ആക്ച്വലി ഡോക്ടേഴ്സ് എന്ന്. ഇത്തരത്തിലുള്ള ഹീലേഴ്സിന്റെ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ വാചാലമാകാനും അതൊരു ചർച്ചാ വിഷയമാകാനും അത് അഡ്രസ്സ് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് ഈ വർഷത്തെ തീം ഫോക്കസ് ചെയ്യുന്നത്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് സിയാബ് പൊയിൽക്കാവ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചാട്ടുളി എന്ന ചിത്രത്തിനു വേണ്ടി അൻവർ സാദത്ത് പാടിയ ഗാനം. ഗാനരചന ഫൈസൽ പൊന്നാനി, സംഗീതം ജസ്റ്റിൻ ഫിലിപ്സ്.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
4: ക്രിസ്റ്റീന എന്ന ചിത്രത്തിന് വേണ്ടി നജീം അർഷാദും ലക്ഷ്മി രാജേഷും പാടിയ ഗാനം

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, മോഹൻ സിത്താരയുടെ സംഗീതം, യേശുദാസും സുജാതയും പാടിയ ഗാനം, ചിത്രം കുബേരൻ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
5: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
4: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
6: ഡെക്സ്റ്റർ എന്ന ചിത്രത്തിനു വേണ്ടി സത്യപ്രകാശ് പാടിയ ഗാനം, ഗാനരചന ജോ പോൾ, സംഗീതം ശ്രീനാഥ് വിജയ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:02 കേൾക്കാം.
1: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
2: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
4: പുത്തലത്ത് കണ്ണാശുപത്രി.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
6: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ വിശ്വാസത്തിന്റെ അംബാസഡർമാരാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ 78th സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, പശ്ചിമബംഗാൾ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രി ജഗന്നാഥ് ചതോപാധ്യായ, സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ദീപക് ബർമൻ എന്നിവരുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പ്, വിപുലീകരണം, ഫണ്ട് വിഹിതം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചയെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പേരിൽ പാക് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ജനറൽ ദ്വിവേദി രാജിവച്ചിരുന്നുവെന്നും ജനറൽ ധീരജ് സേത്തിന് കമാൻഡ് ചുമതല കൈമാറിയെന്നുമാണ് പാക് പ്രചാരണം. സെയിൽ ന്യൂയോർക്ക്, സെയിൽ ബോസ്റ്റൺ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ INS സുദർശിനി ഇന്നലെ ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു. സമ്പന്നമായ സമുദ്ര പൈതൃകവും സമുദ്രയാത്രയുടെ കാലാതീതമായ ചൈതന്യവുമായാണ് INS സുദർശിനി ന്യൂയോർക്കിലേക്ക് യാത്ര ആരംഭിച്ചതെന്ന് നാവികസേന സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. AIADMKയിലെ രണ്ട് മുൻമന്ത്രിമാർ കൂടി TVKയിൽ ചേരും. അണ്ണാ DMK മുൻമന്ത്രിമാരായ ഡോ സി വിജയഭാസ്കർ, MR വിജയഭാസ്കർ എന്നിവരാണ് തമിഴക വെട്ടറി കഴകത്തിൽ ചേരുന്നത്. കൊച്ചി എളംകുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ രാത്രി 11 മുതൽ രാവിലെ 6 വരെ സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ

ചർച്ച് മുതൽ ടോക്കെച്ച് റോഡ് വരെ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് കെ എം ആർ എൽ. ഇരുദിശകളിലേക്കും വാഹന ഗതാഗതം റോഡിന്റെ ഒരു വശത്ത് മാത്രമായിരിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻമുഖം മേഖലാ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ആലിക്കുട്ടി മാസ്റ്റർ അന്തരിച്ചു. രാവിലെയായിരുന്നു അന്ത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി മലപ്പുറം തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെ നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
2: ചിത്രം ഒരു മറവത്തൂർ കനവ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, യേശുദാസും പുഷ്പവനം കുപ്പുസ്വാമിയും പാടിയ ഗാനം.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: ഇളയനില സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം സമർപ്പിക്കുന്നത്
6: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
1: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
7: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: ആകാശവാണി 103.6 റിയൽ FM. ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. രാജ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ വിശ്വാസത്തിന്റെ അംബാസഡർമാരാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ 78-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത രാഷ്ട്രമായി മാറുന്ന രാജ്യത്തിന്റെ യാത്രയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തി. ജാപ്പനീസ് പ്രധാനമന്ത്രി തകൈച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു.

മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, പശ്ചിമബംഗാൾ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രി ജഗന്നാഥ് ചതോപാധ്യായ, സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ദീപക് ബർമൻ എന്നിവരുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പ്, വിപുലീകരണം, ഫണ്ട് വിഹിതം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചയെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനത്തെ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ബ്ലോക്കുകളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും PM ശ്രീ സ്കൂളുകളുടെ ശൃംഖല വ്യാപിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ പ്രൈവറ്റ് പോയിന്റ് ഇൻ സ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് അംഗീകാരം ലഭിച്ചു. ആന്ധ്രാപ്രദേശിലെ ഉണ്ടവല്ലി ഹെലിപോർട്ടിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൗണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞു. എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചു. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർ നെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് കേന്ദ്രം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. 3 ദിവസത്തിനകം യൂസർ നെയിം സവിശേഷതകളെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം എന്നിവ വർദ്ധിക്കാൻ ഈ സവിശേഷത കാരണമാകുമെന്ന് ആശങ്കയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സർവീസ് കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന നിയമന സമിതിയാണ് അടുത്ത വർഷം ജൂലൈ 14 വരെ കാലാവധി നീട്ടിയത്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ മിശ്രി 2024 വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പേരിൽ പാക് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ജനറൽ ദ്വിവേദി പ്രതിഷേധ സൂചകമായി രാജിവെക്കുകയും ജനറൽ ധീരജ് സേത്തിന് കമാൻഡ് ചുമതല കൈമാറുകയും ചെയ്തുവെന്നാണ് പാക് പ്രചാരണം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ സംഘമാണ് വീഡിയോ വ്യാജമാണെന്ന് കണ്ടെത്തിയത്. 4 പതിറ്റാണ്ടിലേറെ രാജ്യത്തെ സേവിച്ച ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സർവീസിൽ നിന്ന് വിരമിച്ചതാണെന്നും നടപടിക്രമങ്ങൾക്കനുസൃതമായാണ് കരസേനാ മേധാവിയുടെ അധികാരം കൈമാറ്റമെന്നും PIB വ്യക്തമാക്കി. വെനസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2295 ഉയർന്നതായി വെനസ്വേല നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ് അറിയിച്ചു. 11,000-ൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 13,000 പേർക്ക് വീട് നഷ്ടപ്പെട്ടതായും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. സമൂഹത്തിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും വർഗീയ ശക്തികളുമുണ്ടെങ്കിലും അവയെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വിദ്യാർത്ഥികൾക്കുണ്ടാകണമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കി വരികയാണെന്നും ശാസ്ത്രവിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്ന പ്രവണത ഗൗരവമായി കാണണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പുതിയ അധ്യായനത്തിലേക്ക് പ്രവേശിച്ച് സമൂഹത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകണമെന്ന് CP ജോൺ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം 1 തവണ കൂടി ചേരാൻ തീരുമാനമായി. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. ഘടകകക്ഷികളുടെയും മുന്നണികളുടെയും നിലപാട് ഒരിക്കൽ കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ഉപസമിതി തുടർ തീരുമാനങ്ങളിലേക്ക് കടക്കുക. AIADMKയിലെ 2 മുൻ മന്ത്രിമാർ കൂടി TVKയിൽ ചേരും. അണ്ണാ DMK മുൻ മന്ത്രിമാരായ ഡോക്ടർ CVിജയഭാസ്കർ, MR വിജയഭാസ്കർ എന്നിവരാണ് തമിഴക വെട്രി കഴകത്തിൽ ചേരുന്നത്. ചെന്നൈയിലെ മാമല്ലപുരത്തെ ചടങ്ങിൽ മന്ത്രിമാരായ N ആനന്ദും ആദവ് അർജുനയും ഇവരെ സ്വീകരിക്കും. 15,000-ത്തോളം പ്രവർത്തകർ കൂടി TVKയിൽ അംഗത്വമെടുക്കുമെന്ന് ഇരു നേതാക്കളും അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സെൻസസ് 2027 ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 74,301 പേർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. June 30 രാത്രി 12 വരെയാണ് സെൽഫ് എന്യൂമറേഷന് സമയം അനുവദിച്ചിരുന്നത്. രാജ്യത്ത് ആദ്യമായി ഡിജിറ്റൽ രൂപത്തിൽ നടക്കുന്ന സെൻസസിന്റെ ഭാഗമായി ആദ്യമായാണ് സെൽഫ് എന്യൂമറേഷൻ സൗകര്യവും നടപ്പിലാക്കിയത്. 1-ാം ഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്കും കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. സെൻസസിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ 55,760 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചു. താലൂക്കുകളും നഗരസഭകളും വിവിധ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചാണ് വിവരശേഖരണം. ജില്ലയിലെ 6 താലൂക്കുകളിലും 4 നഗരസഭകളിലും ആദ്യഘട്ട വിവരശേഖരണം ആരംഭിച്ചു.

ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ 2-3 ബെൽജിയം സെനഗലിനെ പരാജയപ്പെടുത്തിയത്. ഇന്നലെ റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ DR കൊങ്കോയെ 1-2 തകർത്ത് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിലെത്തി. രാവിലെ സാന്താക്ലാരയിൽ എതിരില്ലാത്ത 2 ബോസ്നിയ ഹെർസഗോവിനയെ തോൽപ്പിച്ചാണ് അമേരിക്കയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. നാളെ പുലർച്ചെ 4:00 പോർച്ചുഗൽ ക്രൊയേഷ്യയെയും രാവിലെ 8:00 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയെയും നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഭാഗമായി മലപ്പുറം തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെ നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിൻ്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. 5 ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്റർലെ സ്ട്രീറ്റിലെ ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസെടുത്തു. എന്നാൽ കനത്ത മഴ കാരണം ആതിഥേയരായ ഇംഗ്ലണ്ടിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ 2 മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. കൊല്ലത്ത് സംസ്ഥാന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ എറണാകുളത്തെ 2-1 പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യന്മാരായത്. ജൂനിയർ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. പുന്നമടക്കായലിൽ 22 സംഘടിപ്പിക്കുന്ന 72 നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കുന്ന മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. ഈ മാസം 8 വൈകിട്ട് 5 എൻട്രികൾ നൽകാം. A4 സൈസ് ഡ്രോയിംഗ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത്. എൻട്രികൾ അയക്കുന്ന കവറിൽ 72 നെഹ്റു ട്രോഫി ജലമേള ഭാഗ്യചിഹ്ന മത്സരം എന്ന് രേഖപ്പെടുത്തണം. പാകിസ്ഥാനിലെ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ സൈഫുള്ള തടാകത്തിൽ വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞ് 7 മരിച്ചു. ഒരു കുടുംബത്തിലെ 8 പോയ ബോട്ടാണ് മറിഞ്ഞത്. ഒരാളെ കാണാതായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖല മുൻ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ആലിക്കുട്ടി മാസ്റ്റർ അന്തരിച്ചു. രാവിലെയായിരുന്നു അന്ത്യം. വാഹനാപകടത്തെ തുടർന്ന് 24 ചികിത്സയിലായിരുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ലൈ അതിൽ എയർലൈൻസിൻ്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ റൂറൽ ഹെൽത്ത് സെൻ്ററായ ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും 24 പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തെ അത്യാധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഇന്നലെ നിയമസഭയിൽ MA റസാഖ് മാസ്റ്റർ MLA സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കൊച്ചി ഏളംകുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ രാത്രി 11 മുതൽ രാവിലെ 6 സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ ചർച്ച് മുതൽ ടോക്ക് എച്ച് റോഡ് വരെ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KMRL അറിയിച്ചു. ട്രാഫിക് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ നിർദ്ദേശാനുസരണം ഈ സമയത്ത് ഇരു ദിശകളിലേക്കും വാഹന ഗതാഗതം റോഡിൻ്റെ ഒരു വശം മാത്രം ഉപയോഗിച്ചാണ് ക്രമീകരിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഗപ്പി എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ് പാടിയ ഗാനം, ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

0: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില.
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: വിപണിയിൽ ഇന്ന് സ്വർണ്ണവില ഗ്രാമിന് 210 രൂപ വർദ്ധിച്ച് 13,250 രൂപയായി. പവന് 1,680 രൂപ വർദ്ധിച്ച് 1,06,000 രൂപയായി.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം.

0: തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
0: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
4: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

പ്രിയ ഗീതം. ഹായ് ഹലോ. ചെറിയൊരു തണുപ്പും മഴത്തുള്ളികളുടെ താളവുമുള്ള ഈ സുന്ദര പ്രഭാതത്തിൽ റിയൽ എഫ് എം ട്യൂൺ ചെയ്ത് കാത്തിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് ഈ മഴ നനഞ്ഞ രാവിലെയിൽ സ്നേഹം നിറഞ്ഞ ഗുഡ് മോർണിംഗ്. പുറത്ത് പെയ്യുന്ന മഴ നിങ്ങളുടെ മനസ്സിനെ ഒട്ടും മടുപ്പിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ചൂട് ചായയും കയ്യിലെടുത്ത് പ്രകൃതി ഒരുക്കിയ ഈ മനോഹരമായ സംഗീതം ആസ്വദിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം കൂടുതൽ മനോഹരമാക്കാം. അപ്പോൾ പിന്നെ ഒട്ടും വൈകിക്കേണ്ട, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പറുകൾ ഓർക്കുക: 0495236617, 0495236617. ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്: 9447444800. അതെ, നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളുമായി ഇതാ പ്രിയ ഗീതം ഇവിടെ ആരംഭിക്കുകയാണ്. കേൾക്കാം ഒരു മനോഹര ഗാനം. ഈ ഗാനം മിഥുനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത്. ONV കുറുപ്പിൻ്റെ രചന, MG രാധാകൃഷ്ണൻ്റെ സംഗീതം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പൊയിൽക്കാവിലെ രമാരാഘവൻ കേൾക്കാൻ കാത്തിരിക്കുന്നത് ഒരു പഴയ ഹിന്ദി ചിത്രത്തിലെ, പക്കീസ എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനമാണ്. മുഹമ്മദ് റഫി, ലത മങ്കേഷ്കർ എന്നിവർ പാടിയത്.

0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ

0: അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
1: ഹലോ മമ്മ.
2: ഹായ്.
1: ആർബിഐ പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു പ്രിയഗീതം, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ.
4: പ്രിയഗീതം.
3: ഇനി കേൾക്കാം താമരശ്ശേരി പുതുപ്പാടിയിലെ രജീഷ് ആവശ്യപ്പെട്ട ഗാനം അഭിമന്യു എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: പ്രിയ ഗീതം. പ്രിയഗീതത്തിൽ ഇനി പുതിയങ്ങാടിയിലെ ശിവപ്രസാദിൻ്റെ പ്രിയഗീതം മനസ്സിനക്കരെ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ജ്യോത്സ്നയും പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: പ്രിയ ഗീതം സമാപിച്ചു.
1: പ്രിയ ഗീതം
2: ആർക്ക് മുന്നിന് മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
0: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമായി മാറുന്ന രാജ്യത്തിന്റെ യാത്രയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ 78th സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും വർഗീയ ശക്തികളും ഉണ്ടെങ്കിലും അവയെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വിദ്യാർത്ഥികൾക്കുണ്ടാകണമെന്ന് മന്ത്രി CP ജോൺ. ശാസ്ത്രവിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്ന പ്രവണത ഗൌരവമായി കാണണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്ത് PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഒരു തവണ കൂടി ചേരാൻ തീരുമാനമായി. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് സെന്ററായ ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും 24-മണിക്കൂർ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തെ അത്യാധുനിക സാമൂഹ്യാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. ഇന്നലെ നിയമസഭയിൽ MA റസാഖ് മാസ്റ്ററുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കോഴ വിവാദത്തിൽ തമിഴ്നാട് മുൻ മന്ത്രിയുടെ സഹോദരനെതിരെ പോലീസ് കേസെടുത്തു. TVK MLA കോഴ കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിലാണ് DMK മുൻ മന്ത്രി സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോക് കുമാറിനെതിരെ കേസെടുത്തത്.

4,822 പേർ അടങ്ങുന്ന അമർനാഥ് തീർത്ഥയാത്രയുടെ ആദ്യ ബാച്ച് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഹൽഗാം, ബാൽതാൽ എന്നീ ഇരട്ടപാതകളിലൂടെയാണ് സംഘത്തിന്റെ യാത്ര. തൃണമൂൽ കോൺഗ്രസിന്റെ പേരും ചിഹ്നവും സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക യോഗം ഇന്ന് ചേരും. തൃണമൂലിലെ വിമത നേതാവ് ഋതപ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ ചിഹ്നത്തിനും പേരിനും അവകാശവാദം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയും രാവിലെ 8:30 സ്വിറ്റ്സർലാന്റ് അൽജീരിയയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മെസ്സേജ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ 9400224440. യുവർ ചോയ്സിലെ ആദ്യ ഗാനം ഓർക്കുക വല്ലപ്പോഴും എന്ന ചിത്രത്തിനുവേണ്ടി സൈനോജ് പാടിയത്, വയലാർ രാമോർമ്മയുടെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം.

0: കൽപ്പറ്റ പുത്തൂർ വയലിലുള്ള SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നാളെ ആരംഭിക്കുന്ന 30 ദിവസത്തെ സൌജന്യ ഫാഷൻ ഡിസൈനിംഗ് പരിശീലനത്തിന് സീറ്റൊഴിവുണ്ട്. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽരഹിതരായ വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. ഫോൺ നമ്പർ 7012992238, മറ്റൊരു നമ്പർ 04-9936-206132, 8078711040.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിലൂടെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജയശങ്കർ സലിതയാണ്. അവരുടെ മകൾ ശ്രീനന്ദയ്ക്ക് വേണ്ടിയാണ് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചിത്രം ജസ്റ്റിസ് രാജ. യേശുദാസും P. സുശീലയും പാടി ഈ ഗാനത്തിന്റെ രചന പോച്ചൽഗാദർ, സംഗീതം ഗംഗയമരൻ.

0: വയനാട് ജില്ലയിലെ 5-ന് 15 വയസ്സിനിടയിലും 15-17 വയസ്സിനിടയിലുള്ള കുട്ടികളുടെ നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ ഉറപ്പാക്കണമെന്ന് ആധാർ UDID നിർദ്ദേശിച്ചതായി ജില്ലാ കലക്ടർ DR മേഘശ്രീ അറിയിച്ചു. ജില്ലയിലെ മുഴുവൻ അക്ഷയ ആധാർ എൻറോൾമെന്റ് കേന്ദ്രങ്ങളിലും ഈ സൌകര്യം ലഭ്യമാണ്. ഭാവിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കും സ്കോളർഷിപ്പ് ആവശ്യങ്ങൾക്കും ആധാറിൽ ബയോമെട്രിക് അപ്ഡേഷൻ നിർബന്ധമാണ്. ആധാർ കേന്ദ്രങ്ങളിലൂടെ സൗജന്യമായി ലഭിക്കുന്ന ഈ സേവനം രക്ഷിതാക്കൾ പ്രയോജനപ്പെടുത്തണം.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിൽ ഇനി കേൾക്കാം ഉത്തരായനം എന്ന ആ ചിത്രത്തിന് വേണ്ടി ജി കുമാരപ്പിള്ള രചിച്ച് കെ രാഘവൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടത് കണ്ണഞ്ചേരി കല്ലായി കണ്ണഞ്ചേരിയിൽ നിന്നും അഖിലയാണ്. ഭർത്താവ് സനിൽദീപിനും മകൻ ഷാരൂണിനും വേണ്ടിയിട്ടാണ് അഖില ഗാനം ആവശ്യപ്പെട്ടിട്ടുള്ളത്.

0: സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക്. മാനന്തവാടി താലൂക്ക് പരിധിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 50,000 രൂപ മുതൽ 500,000 രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 3,00,000 രൂപയിൽ താഴെയുള്ള 18-65 വയസ്സിനുമിടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. വായ്പാ തുകയ്ക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ചുള്ള ജാമ്യം ഹാജരാക്കണം. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ മാനന്തവാടി ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0493529615, മൊബൈൽ നമ്പർ 9188934102.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: എലത്തൂർ വെങ്ങാലി നിന്നും രജിത ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി യുവർ ചോയ്സിൽ. എം ജി ശ്രീകുമാർ പാടിയ ഈ ഗാനം കാശ്മീരം എന്ന ചിത്രത്തിൽ നിന്ന്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപ്പർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. രണ്ട് തസ്തികകളിലേക്കാണ് നിയമനം. ഒരു തസ്തികയിലേക്ക് ഏഴാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. രണ്ടാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം മറ്റന്നാൾ രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. ഫോൺ നമ്പർ 8281212702.
1: मोहन भाई काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
2: समझ गया.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

യു എ ചോയ്സിൽ ഇനി ശ്യാമള വിശ്വനാഥ് ആവശ്യപ്പെട്ട ഗാനം. ജി ദേവരാജനീണ നൽകിയ ഈ ഗാനം ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ നിന്ന്. രചന പി ഭാസ്കരൻ, പാടിയത് യേശുദാസ്.

കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ എം ഗനി അവാർഡിന്റെ 2023-24 അക്കാദമ വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 20 വരെ നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ ഐഡി gani.award@uoc.ac.in, ഫോൺ നമ്പർ 0494240714.

0: മിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യു ചോയ്സിലൂടെ ഇനി കേൾക്കാം യേശുദാസ് പാടിയ ഗാനം ചിത്രം കറുത്ത പൗർണമി. ഈ ഗാനം ആവശ്യപ്പെട്ടത് വെസ്റ്റേൺ ചുങ്കത്ത് നിന്നും പ്രദീപ് കുമാർ.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കൈതപ്രത്തിന്റെ രചന ജോൺസന്റെ, സംഗീതം ചിത്രം ഞാൻ ഗന്ധർവൻ, പാടിയത് ചിത്ര. യുവ ചോയ്സിലൂടെ ഈ ഗാനം ആവശ്യപ്പെട്ടത് എലത്തൂരിൽ നിന്നും ജയശ്രീ ബാബു.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിലൂടെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊയിലാണ്ടി നിന്നും അജിത്താണ്. യൂസഫ് അലി കേച്ചേരി രചിച്ച ഈ ഗാനത്തിന്റെ രചന ബോംബെ രവി, പാടിയത് യേശുദാസും ചിത്രയും. ചിത്രം സർഗം.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്.
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കൊയിലാണ്ടി കൊല്ലത്തു നിന്നും ശ്രീജ ദിനേശ് ആവശ്യപ്പെടുന്ന ഗാനം, കൊട്ടാരം വിൽക്കാനുണ്ടെന്ന ഈ ചിത്രത്തിലെ ഗാനത്തിന്റെ രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫെ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
2: റിയൽ എഫ്എമ്മിൽ യുവ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവണ്ണൂരിൽ നിന്നും രാജീവ് ആവശ്യപ്പെട്ട ഗാനം ചിത്രം മാനത്തെ കൊട്ടാരം. പാടിയത് എം ജി ശ്രീകുമാർ, ചിത്രം.

യു എ ചോയ്സിൽ ഇനി ബാലുശ്ശേരി എകരൂരിൽ നിന്നും മഞ്ജു, പ്രീത എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ഈ പുഴയും കടന്ന്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം, പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും സുജാതയും.

0: യുവർ ചോയ്സ് സമാപിച്ചു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചിക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. ഡൽഹിയിൽ ഭീകരവാദ പ്രവർത്തനത്തിന് പദ്ധതിയിട്ട 4 പേർ സ്പെഷ്യൽ പോലീസ് റെയ്ഡിൽ അറസ്റ്റിലായി. ISI സ്പോൺസർ ചെയ്യുന്ന അന്തർസംസ്ഥാന ഭീകരവാദ ആയുധ ശൃംഖലയ്ക്കെതിരെ നടത്തിയ റെയ്ഡിലാണ് 4 പേരുടെയും അറസ്റ്റ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി അനാവശ്യ ധൃതിയും വാശിയും കാണിച്ചതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന് നിർബന്ധം പിടിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. സംസ്ഥാനത്തിന് അനുകൂലമായ ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളോടും യോജിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. എന്നാൽ സംസ്ഥാനത്തിനെതിരായ പ്രവർത്തനമാണ് ഗവൺമെന്റിന്റേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് സെന്ററായ ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും 24 മണിക്കൂർ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തെ അത്യാധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൌകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനമാരംഭിച്ചു. വയനാട് വടുവഞ്ചാൾ ചെല്ലങ്കോട്ട് പശുക്കിടാവിനെ പുലി കടിച്ചുകൊന്നു. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയും രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൽജീരിയയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ റാംമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400224440
3: 9400224440
2: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-0032
4: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൺസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെൻറ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമൂഹത്തിലെ വെല്ലുവിളികളും സംഘർഷങ്ങളും മറികടക്കാൻ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണമെന്ന് മന്ത്രി സി പി ജോൺ. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചിക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. രണ്ട് രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും അവലോകനം ചെയ്യും. കൂടാതെ പരസ്പര താൽപ്പര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പരസ്പരം കൈമാറും. ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും ജപ്പാനും നിരവധി ധാരണാപത്രങ്ങളും കൈമാറും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ വൈകിട്ടാണ് സനെ തകായിച്ചി ന്യൂഡൽഹിയിലെത്തിയത്. ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ ആഗോള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പുതിയ ചുവടുവയ്പ്പാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡൽഹിയിൽ ഭീകരവാദ പ്രവർത്തനത്തിന് പദ്ധതിയിട്ട 4 പേർ സ്പെഷ്യൽ പോലീസ് റെയ്ഡിൽ അറസ്റ്റിലായി. ISI സ്പോൺസർ ചെയ്യുന്ന അന്തർ സംസ്ഥാന ഭീകരവാദ ആയുധ ശൃംഖലയ്ക്കെതിരെ നടത്തിയ റെയ്ഡിലാണ് 4 പേരുടെയും അറസ്റ്റ്. ISI ഭീകരവാദി ഷഹസാദ് ഭാട്ടിയുടെ കൂട്ടാളികളായ ഇവരിൽ നിന്ന് വിദേശ നിർമ്മിത പിസ്റ്റലുകളും വെടിയുണ്ടകളും സെൽഫോണുകളും കണ്ടെടുത്തു. വെനിസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2295 ഉയർന്നതായി വെനിസ്വേല നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗ്സ് അറിയിച്ചു. 11,000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 13,000 പേർക്ക് വീട് നഷ്ടപ്പെട്ടതായും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 25-ന് 7.5 തീവ്രത രേഖപ്പെടുത്തിയ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വെനിസ്വേലയിൽ അനുഭവപ്പെട്ടത്. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആറന്മുള MLA അബിൻ വർക്കിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട്

സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റിന് ഇത് സംബന്ധിച്ച കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതെന്നും അത് പൂർണ്ണമായും വിശ്വസിക്കുകയാണെന്നും സ്പീക്കർ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റ് കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും വിഴിഞ്ഞം സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വത്താണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഭൂമി അന്യാധീനപ്പെട്ടു പോവാതിരിക്കാനാണ് ഓഹരി കൈമാറ്റം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അറിയണം എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും സ്പീക്കർ അറിയിച്ചു. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. UDF ഗവൺമെന്റ് കോർപ്പറേറ്റ് മേധാവിമാരുടെ താൽപ്പര്യങ്ങൾക്ക് കുടപിടിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വീരം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി നിരക്ക് കാര്യത്തിൽ അനാവശ്യ ധൃതിയും വാശിയുമാണ് മുഖ്യമന്ത്രി കാണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ധനകാര്യ ബിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് അവസാന ഘട്ടത്തിലാണെന്നും ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റിന് വേണമെങ്കിൽ നിയമസഭാ സമ്മേളനം പുനഃക്രമീകരിക്കാമായിരുന്നുവെന്നും

0: മുഖ്യമന്ത്രി കാണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ധനകാര്യ ബിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് അവസാന ഘട്ടത്തിലാണെന്നും ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റിന് വേണമെങ്കിൽ നിയമസഭാ സമ്മേളനം പുനഃക്രമീകരിക്കാമായിരുന്നുവെന്നും സഭാ നടപടികളോട് പ്രതിപക്ഷം നല്ല നിലയിലാണ് സഹകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഭരണപക്ഷം മുന്നോട്ടു പോകുന്നതെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു. സമൂഹത്തിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും വർഗീയ ശക്തികളും ഉണ്ടെങ്കിലും അവയെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വിദ്യാർത്ഥികൾക്കുണ്ടാകുമെന്ന് മന്ത്രി സി പി ജോൺ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കി വരികയാണെന്നും ശാസ്ത്ര വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്ന പ്രവണത ഗൗരവമായി കാണണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിച്ച് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് നേതൃത്വം നൽകണമെന്ന് സി പി ജോൺ നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഷെയർ കൈമാറാൻ തീരുമാനിച്ചത് പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. 3000 കോടി രൂപ ചെലവാക്കിയ അദാനി 13000 കോടിക്കാണ് തുറമുഖം മറിച്ചു വിറ്റതെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25% ഷെയർ മാറ്റാൻ ഗവൺമെൻറ് അനുവാദം വേണമെന്നിരിക്കെ മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നും എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പേരിൽ പാക് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചു. ജനറൽ ദ്വിവേദി പ്രതിഷേധ സൂചകമായി രാജിവെക്കുകയും ജനറൽ ധീരജ് സേത്തിന് കമാൻഡ് ചുമതല കൈമാറുകയും ചെയ്തുവെന്നാണ് പാക് പ്രചാരണം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ സംഘമാണ് വീഡിയോ വ്യാജമാണെന്ന് കണ്ടെത്തിയത്. 4 പതിറ്റാണ്ടിലേറെ രാജ്യത്തെ സേവിച്ച ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സർവീസിൽ നിന്ന് വിരമിച്ചതാണെന്നും നടപടിക്രമങ്ങൾക്ക് അനുസൃതമായാണ് കരസേനാ മേധാവിയുടെ അധികാര കൈമാറ്റമെന്നും പി ഐ ബി വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ റൂറൽ ഹെൽത്ത് സെൻ്ററായ ചെറുപ്പ ആരോഗ്യ കേന്ദ്രം അത്യാധുനിക സാമൂഹ്യാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 24 മണിക്കൂർ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇന്നലെ നിയമസഭയിൽ എം എ റസാഖ് മാസ്റ്റർ വിഷയത്തിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്ത് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഒരു തവണ കൂടി ചേരാൻ തീരുമാനമായി. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. ഘടകകക്ഷികളുടെയും മുന്നണികളുടെയും നിലപാട് ഒരിക്കൽ കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ഉപസമിതി തുടർ തീരുമാനങ്ങളിലേക്ക് കടക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ 2-3 ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ പരാജയപ്പെടുത്തിയത്. രാവിലെ സാന്താക്ലാരയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബോസ്നിയ ഹെർസഗോവിനയെ തോൽപ്പിച്ചാണ് അമേരിക്കയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയെയും രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയും നേരിടും. പുന്നമടക്കായലിൽ ആഗസ്റ്റ് 22 സംഘടിപ്പിക്കുന്ന 72 നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കുന്ന മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. ഈ മാസം 8 വൈകിട്ട് 5 എൻട്രികൾ നൽകാം. A4 സൈസ് ഡ്രോയിംഗ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത്. എൻട്രികൾ അയക്കുന്ന കവറിൽ 72 നെഹ്റു ട്രോഫി ജലമേള ഭാഗ്യചിഹ്ന മത്സരം എന്ന് രേഖപ്പെടുത്തണം. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിന് നടപ്പാക്കിയ ഉർവരം പദ്ധതി ശ്രദ്ധേയമാകുന്നു. തൊഴിൽ രഹിതരായ വനിതകളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മനോഹരമായ മ്യൂറൽ പെയിന്റിങ്ങുകൾ, ബാംബു മ്യൂറൽ ഡെക്കാ പേജ് നിർമ്മാണം, മുളയിലും ഈറ്റയിലും മെടഞ്ഞ കുട്ടകൾ, കരകൗശല വസ്തുക്കൾ എല്ലാം ഏറെ ആകർഷകമാവുകയാണ്. പായം പഞ്ചായത്തിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ആർട്ട് ഗാലറിയിലാണ് ഇവ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. 60 വനിതകൾ ചേർന്നാണ് മുളയിൽ ശില്പങ്ങളും കരകൗശല വസ്തുക്കളും നിർമ്മിച്ചെടുത്തത്. വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് 2023 ബാരാപ്പുഴയുടെ കരകളിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. 26 ഇനങ്ങളിലായി 5000 മുളകളാണ് നട്ടത്. ഈ മുളന്തണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചത്. തൊഴിൽരഹിതരായ 400 വനിതകൾക്ക് മുളയുൽപ്പന്ന നിർമ്മാണ കരകൗശല രംഗത്ത് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ഈ പദ്ധതി പായത്തിൻ്റെ മുഖഛായ മാറ്റുമെന്ന് ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന പറഞ്ഞു.
0: സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ.

കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സ്വർണവില വർദ്ധിച്ചു. പവന് 1120 രൂപ കൂടി 1,05,440 രൂപയായി. DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി കെ അനുശ്രീയെയും സെക്രട്ടറിയായി മുഹമ്മദ് അഫ്സലിനെയും തെരഞ്ഞെടുത്തു. തലശ്ശേരിയിൽ ചേർന്ന ജില്ലാ സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖലാ മുൻ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ആലിക്കുട്ടി മാസ്റ്റർ അന്തരിച്ചു. രാവിലെയായിരുന്നു അന്ത്യം. വാഹനാപകടത്തെ തുടർന്ന് 24 വർഷത്തോളം ചികിത്സയിലായിരുന്നു അദ്ദേഹം. വയനാട് പെരിക്കല്ലൂരിനടുത്ത് വനത്തിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമൂഹത്തിലെ വെല്ലുവിളികളും സംഘർഷങ്ങളും മറികടക്കാൻ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണമെന്ന് മന്ത്രി CP ജോൺ. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഫെസ്റ്റ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫെസ്റ്റ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

എഫ് എം പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേയിച്ചിക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആറന്മുള എംഎൽഎ അബിൻ വർക്കിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. യുഡിഎഫ് ഗവൺമെന്റ് കോർപ്പറേറ്റ് മേധാവിമാരുടെ താൽപര്യങ്ങൾക്ക് കുടപിടിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഷെയർ കൈമാറാൻ തീരുമാനിച്ചത് പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. 3000 കോടി ചെലവാക്കിയ അദാനി 13000 കോടിക്കാണ് തുറമുഖം മറിച്ചുവിട്ടതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഗ്രീൻ ഡ്രൈവ് പോർട്ടൽ ഏക് പേട് മാ കാ നാം മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. രാജ്യതലസ്ഥാനം ഹരിതാപമാക്കുന്ന പരിപാടിയുടെ ഭാഗമായി 70 ലക്ഷത്തോളം തൈകൾ നടുന്ന പദ്ധതിയാണ് ഏക് പേട് മാ കാ നാം. വയനാട് പെരിക്കല്ലൂരിനടുത്ത് വനത്തിൽ ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിച്ച് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP കണ്ണൂർ മട്ടന്നൂർ ഏരിയ കമ്മിറ്റി 10 മിനിറ്റ് വാഹനങ്ങൾ തടഞ്ഞ് സമരം നടത്തി. മട്ടന്നൂർ ഇരിട്ടി റൂട്ടിൽ കൂരമുക്കിൽ ഇന്നലെ ബസ് സ്കൂട്ടറിലിടിച്ച് മട്ടന്നൂർ കോളാരി സ്വദേശികളായ അച്ഛനും മകനും മരിച്ചതിനെ തുടർന്നായിരുന്നു സമരം. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയും രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൽജീരിയയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. 9400224440 ഈ വാട്സപ്പ് നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്. തിരിച്ചു വിളിക്കാം. തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിലെ ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് പരിപാടിയിലേക്ക്, തത്സമയ പരിപാടിയിലേക്ക് എത്താം. യേശുദാസ് പാടിയ ഈ പാട്ട് ഒരുക്കിയത് മുരുകൻ കാട്ടാക്കടയാണ്. രചന സംഗീതം ശരത്.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം? ആ ഹലോ, കേൾക്കുന്നുണ്ടോ? ലൈനിലെന്തോ തടസ്സമുണ്ടെന്നോ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ.
1: ആ അമ്മേ, നീ ഒന്നും കൂടി തന്നിടുന്ന ആ ഗാനം
0: ആ ഞാൻ കേട്ടില്ലല്ലോ. ഇതാരാ സംസാരിക്കുന്നത്?
1: ആഷികാണ്, കോഴിക്കോട്.
0: ആഷികൻ്റെ സ്ഥലം എവിടെയാ?
1: കോഴിക്കോട്.
0: കോഴിക്കോട് ടൗണിൽ തന്നെ. എന്താ വിശേഷം ആഷിക്കേ? ആഷിക്കന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ?
1: ഇല്ല, റേഞ്ച് കുറവാണ്.
0: ആണോ? എന്നാ റേഞ്ച് ഉള്ളിടത്തേക്ക് ഒന്ന് മാറി നിൽക്കാൻ പറ്റുമോ? അല്ലേ പാട്ട് പാട്ട് കൊടുത്താ
1: അമ്മേ നീ ഒന്നും കൂടി തിരഞ്ഞെടുത്ത ഗാനമാണ് വേണ്ടത്.
0: അത് കൊടുക്കാം നമുക്ക്. ചിരഞ്ജീവി സിനിമയിലെ പാട്ടല്ലേ. ഓക്കെ, വേറെ എന്താ വിശേഷം? ഉഷാറായിരിക്കുന്നോ?
1: ഓ സാറേ, പോന്നു സാറേ.
0: ആ ഇന്ന് ജോലിയുള്ള ആളാണോ?
1: ആ വർക്ക്ഷോപ്പാണ്, ഇപ്പൊ പോവാതെ കുറച്ചായി.
0: ആണോ? റെസ്റ്റിലാ? ആ നമ്മള് വീട്ടിൽ എങ്ങനെ ഇരിക്കുമ്പോ ഒരു മുഷ്പ കെട്ടാൻ ഏറ്റവും നല്ലത് റേഡിയോ ആണ് അല്ലേ?
1: അതന്നെ പാട്ട് തന്നെയാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആഷിഖിന്റെ അവിടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റേഡിയോ വെച്ച് കേൾക്കാറുണ്ടോ? കേൾക്കുന്നില്ല, റേഞ്ച് പോയി. ഓക്കെ, ആഷിഖിന്റെ പാട്ട് കേൾപ്പിക്കാട്ടോ. ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെടാം, വാട്സാപ്പിലൊരു ഹായ് ഇട്ടാൽ തിരിച്ചു വിളിക്കാം. വാട്സാപ്പ് നമ്പർ ഇതാണ്, 9400244440. ഹലോ സത്യൻ, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: ഇത് എവിടെയാ, ചിക്കിലോടോ?
1: ചിക്കിലോട്. അതെ.
0: ആ ഹാ, നമ്മൾ കുറേ മുമ്പ് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
1: ഇല്ല സാർ, ഞാൻ ആദ്യമായിട്ടാണ്.
0: ആണോ? ചിക്കിലോട് നിന്ന്
1: ഓപ്പറേഷൻ ചെയ്ത് റെസ്റ്റ് എടുക്കുക. അപ്പൊ ഒരു പാട്ടോ ഇങ്ങനെ കേട്ടോണ്ട്.
0: അതെ അതെ. എന്നാ ചിക്കിലോട്ടുള്ള ഏതോ ഒരു സത്യനായിട്ട് ഏതോ ഒരു കാലത്ത് സംസാരിച്ചു എന്നൊരു തോന്നൽ.
1: ചിക്കിലോട്ട് കുറെ
0: സത്യന്മാരുണ്ട്. സത്യന്മാരുടെ നാടാണ് ചിക്കിലോട്.
1: അതെ അതെ
0: സാറേ. പിന്നെ നമ്മള് ചിലതൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നൂല്ലേ, എവിടെ നമ്മള് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്നൊക്കെ. ആ ശരി, ഓക്കെ. അപ്പോ ഓപ്പറേഷൻ തീവ്ര ശസ്ത്രക്രിയായിരുന്നോ?
1: അതെ അതെ.
0: ഇനി മരുന്ന് ഒഴിക്കാനൊക്കെ ആരുണ്ട്?
1: മരുന്ന് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് താനേ ഒഴിക്കലാണ്.
0: അതെ, ഏറ്റവും എളുപ്പമുള്ള കാര്യം അല്ലേ. മറ്റേ എല്ലാരും തീവ്ര ഇങ്ങനത്തെ ശസ്ത്രക്രിയ ചെയ്യുമ്പോ പ്രത്യേക കാറ്റാക്ടിയാരൊക്കെ പറയും മരുന്ന് ഒഴിക്കാൻ ആളില്ല.
1: അല്ല സാർ, ഇത് നമ്മൾ ഉച്ചയ്ക്കുന്നതിനാണ്, നമുക്കൊരു ധൈര്യം. അതായത് വലിയ കണ്ണാടിയിൽ നോക്കിയിട്ട്.
0: അപ്പൊ സത്യനൊരു പെർഫെക്ഷനിസ്റ്റ് ആണെന്നർത്ഥം. ഇങ്ങനത്തെ കാര്യം നമ്മൾ ചെയ്തെങ്കിലേ ശരിയാവുള്ളൂ എന്നൊരു ചെറിയൊരു ഒരു തോന്നലും ഉള്ളിൽ എവിടെയോ ഉണ്ട്. കണ്ണാണ് കാര്യം അല്ലേ. മരുന്നായാലും മരുന്നിന്റെ ഈ അഗ്രഹായാലും ഒക്കെ കൊണ്ടാലുള്ള ഭയം.
1: അതെ അതെ, അങ്ങനെ ഒരു പ്രശ്നം വരും.
0: വേറെ നാടക പ്രവർത്തനമൊക്കെ ഉണ്ടോ ഇപ്പോ?
1: പുതിയ
0: സീസണിലേക്ക് ഇത് തന്നെയാണോ നാടകം, അതോ ഇനി വേറെണ്ടോ?
1: അതെ, ഇത് ഈ സീസണിൽ ഇറങ്ങിയതാണ്.
0: അത് ശരിയാ. അപ്പൊ ഇനി സമയം
1: മുൻപ് വേറെണ്ടായിരുന്നു, കേരള സിംഹം പഴശ്ശി രാജ. അതും വർമ്മ സാർ തന്നെയായിരുന്നു.
0: ഓ ശരി. അപ്പൊ എന്തായാലും ടീമിനോടൊപ്പം സെറ്റ് ആയിരിക്കാണ് നമ്മള്.
1: അതെ അതെ.
0: പരിശീലനങ്ങളോ വേറെ പരിപാടി ഉണ്ടോ? അതുകൊണ്ടാവും കണ്ണിന്റെ ചെയ്തത് അല്ലേ.
1: അതെ അതെ.
0: റെസ്റ്റ് ആണ്. അതെ അതെ.
1: അതുകൊണ്ട്

0: ഓക്കെ,
1: അങ്ങനെ ശ്രമിക്കാറുണ്ട്, ഇടയ്ക്ക് ഇടയ്ക്ക് ശ്രമിക്കാറുണ്ട്. ഇപ്പൊ കിട്ടിയൊരു ഭാഗ്യം.
0: അതെ, ഞങ്ങൾക്കും അതെ, സത്യനെ പോലെ ഒരു കലാകാരനെ പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയാൽ സന്തോഷം ഉണ്ട് കേട്ടോ.
1: ഓക്കെ സാർ.
0: അപ്പോ സത്യൻ ആവശ്യപ്പെട്ട പാട്ട് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ അങ്ങാടി.
1: അതെ,
0: ഓക്കെ, കൊടുക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക്.
0: അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയൂ.
1: ഓക്കെ സാർ.
0: ഓക്കെ, ശരി, ബൈ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: ഇതാരാണ് ചക്കിട്ട പറയുന്നത്? ജോർജ് മണ്ഡപത്തിൽ.
1: അതെ, ജോർജ് മണ്ഡപത്തിൽ.
0: എന്തൊക്കെയാണ് ജോർജ് ഏട്ടാ വിശേഷങ്ങൾ?
1: സുഖമായിരിക്കുന്നു. നല്ല മഴയുടെ ആ മൺസൂൺ ക്ലൈമറ്റ് ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു.

0: നമുക്കവിടെ കൃഷിസ്ഥലത്ത് പണിയുണ്ടോ? എങ്ങനെയാ?
1: കൃഷിസ്ഥലത്ത് പണിയുണ്ട് ഇപ്പോ.
0: ആ എന്തൊക്കെയാണ് ഇപ്പത്തെ ഈ സമയ സീസണിലെ വർക്ക്? എന്തൊക്കെയാ
1: ഇപ്പം? ടാപ്പിങ്ങിന്റെ സീസൺ ആണ്, പക്ഷെ ഞാൻ റെയിൻ ഗാർഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടംപുളി ഉണക്കുക എന്ന് പറഞ്ഞൊരു പണിയുണ്ട്. അത് നല്ല പണിയാ.
0: അത് അതിനൊരു തട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിട്ട് ഉണക്കോ? ഡ്രയറുണ്ടോ?
1: ഡ്രയറല്ല, തട്ടുണ്ടാക്കിയിട്ട് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ തട്ടുണ്ടാക്കിയിട്ട് അതിലിട്ട് അടിയിൽ തീയിട്ട് കൊടുക്കും. വിറക് വെച്ച് തീയിട്ട് കൊടുക്കും.
0: അപ്പൊ അത് പണ്ടൊക്കെ കുറച്ചൊക്കെ ഉള്ള ഒരു വീട്ടില് നമ്മളെ അടുക്കളയുടെ മുകളിലാണ് തട്ട്, പഴയ തട്ടൊക്കെ അല്ലേ?
1: അതെ അതെ അതെ, അടുക്കളയുടെ മുകളിൽ ഇങ്ങനെ മാല കോർത്തിട്ടിടുവായിരുന്നു.
0: പഴയ ഓർമ്മയിലൊക്കെ അങ്ങനത്തെ കണ്ട ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കിടക്കും, അങ്ങനെ അത് ഉണങ്ങി നല്ലോണം റെഡിയാവും വരും.
1: അതെ,
0: ഇപ്പൊ തട്ട് പോലെ ഇടൂല്ലേ?
1: രണ്ട് വലിയ പുളിയുണ്ട് നമുക്ക്, നിറയെ രണ്ട് തട്ടുണ്ട്. ആ തട്ട് നിറച്ചും പുളി ഇട്ട് കഴിഞ്ഞാൽ തീ കൊടുക്കുകയാണ്. പിന്നെ അടുത്ത വീട്ടിലൊക്കെ കൊടുക്കും, ധാരാളം കൊടുക്കും.
0: അതൊരു നല്ല ബിസിനസ്, ഐ മീൻ നല്ലൊരു കൃഷി മാർഗം കൂടിയാണ് അല്ലേ?
1: കൃഷിയാണ്, നല്ലൊരു കൃഷിയാണ്.
0: വിലയുണ്ടല്ലോ അല്ലേ അതിന്?
1: വില ഞങ്ങൾക്ക് 250 രൂപ കിട്ടും. മാർക്കറ്റിൽ നിന്ന് 300-400 രൂപയ്ക്കൊക്കെയാണ് അവർ വിൽക്കുന്നത്.
0: ഇതില് വേറെ എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള രീതികൾ നിങ്ങൾ പരീക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതല്ല, ഇതിന്റെ സത്തെടുക്കുക അങ്ങനെയൊക്കെ?
1: ഉൽപ്പന്നങ്ങളെ ഇല്ലാന്നുള്ളതാണ്.
0: അതല്ലേ, അതല്ല അതിന്റെ മറ്റേ അതിന്റെ സത്തെടുക്കുന്ന പോലെ എക്സ്ട്രാക്ട്സ് ഒന്നും ഇല്ല അല്ലേ?
1: സത്തെടുത്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ കുറുക്കി വറ്റിച്ചു കഴിഞ്ഞിട്ട് കുടംപുളിയുടെ പുളിക്ക് പകരം അത് ചെറിയ അളവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുടംപുളിയുടെ പുളിക്ക് പകരം അത് ഉപയോഗിക്കാം. അതിന് നിറയെ പണിയുണ്ട്.
0: അത് നമുക്കത്ര നമ്മളെ പോലെ ചെറുകിട രീതിയിൽ ചെയ്താൽ അത് അത്ര ലാഭകരമായിരിക്കില്ല അല്ലേ?
1: അല്ല, ലാഭകരമല്ല. ഇപ്പൊ മറ്റൊന്നും ചെയ്യാനില്ലാത്ത ഒരു സമയം ആയതുകൊണ്ട് നമുക്കിത് ചെയ്യുന്നു.
0: ഓക്കെ, മനസ്സിലായി. എന്തായാലും താങ്കൾ കുറച്ചു കാലം കാത്തിരുന്ന് നമുക്ക് ഇടയ്ക്ക് മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് തമ്മിൽ സംസാരിക്കാനൊരു അവസരമായി.
1: നല്ല സന്തോഷമുണ്ട് സാർ.
0: അതെ, ഞങ്ങൾക്കുണ്ടെന്നേ. നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇതുപോലെ കാത്തിരിക്കുന്ന മനുഷ്യരോട് സംസാരിക്കുന്നത് ഞങ്ങളെ വളരെ ഉത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാ തരത്തിലും.
1: ഞാൻ പലപ്പോഴും വിളിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന.
0: അപ്പൊ ഈ ഉച്ചക്ക് ഉണ്ണാൻ അല്ല ഭക്ഷണത്തിന് വന്നു എന്ന് പറഞ്ഞു, അപ്പൊ എന്താണ് അതെന്താ വിഭവങ്ങൾ എന്ന് കൂടി കേട്ടല്ലേ? കഴിച്ചില്ലെങ്കിലും കേൾക്കാലോ.
1: സാധാരണ ചോറുണ്ട്, പിന്നെ ഇന്ന് വെജിറ്റേറിയൻ ആണ്, ദിവസം മീൻ ഉണ്ടാകും.
0: മീൻ അവിടുന്ന് ഇവിടുന്ന് കടൽ മീനാണോ അതോ പുഴയിൽ നിന്ന് കിട്ടുന്നോ?
1: കടൽ മീനും ഉണ്ടാവും, ചിലപ്പോ പുഴയിൽ നിന്ന് പിടിക്കും.
0: പിന്നിപ്പോ വെജ് വഴിയിൽ പോകാൻ തീരുമാനിച്ചു.
1: ഇന്ന് വെജ് വഴിയിലാണ്.
0: ചെറിയ മോര് കാച്ചിയതും?
1: മോര് കാച്ചിയല്ല, ഇന്ന് തക്കാളി കറിയാ.
0: തക്കാളിയാ?
1: എനിക്ക് മോൻ, എന്റെ മോനുണ്ട് ചൂണ്ട, ഫിഷിംഗ് ഹരമായിട്ട് ജീവിക്കുന്ന ഒരാളുണ്ട്.
0: അപ്പൊ പിന്നെ
1: കടലിലൊക്കെ പോകാറുണ്ട് ഇവിടുന്ന്.
0: അതെയാ? ഓ ശരി.
1: അവരൊരു ടീമായിട്ട് പോകുന്നതാ.
0: അപ്പൊ പിന്നെ അദ്ദേഹം പോയി വരുന്ന ദിവസമാണെങ്കിൽ വിശേഷമായിരിക്കും.
1: അതെ, കിട്ടുകയാണെങ്കിൽ. എല്ലാ ദിവസവും ഒന്നും കിട്ടിയല്ലോ.
0: എന്തായാലും മോനോടും വീട്ടുകാരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷം പറയൂ.
1: ഓക്കെ.
0: നമുക്ക് ആൽമരത്തില് പിന്നെയും ഇണക്കുയിൽ പിണങ്ങിയല്ലോ, ആ പാട്ട് അല്ലേ ഉദ്ദേശിക്കുന്നത്? കേൾക്കാം.
1: ആ പാട്ട് നല്ല പാട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്.
0: ജയചന്ദ്രൻ എസ് ജാനകി, പി ഭാസ്കരൻ എ ട്യൂമർ ടീമിന്റെ പാട്ടാ. ജയചന്ദ്രൻ എസ് ജാനകി എന്നിവർ പാടിയത് അല്ലേ?
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ എന്തായാലും ജോർജ് സന്തോഷം. താങ്ക് യു.
1: Thank you so much.
0: Okay.

0: ഹലോ, നമസ്കാരം.
1: ആ സാറേ,
0: ആ, ഇതാ ആദിത്യൻ, കണ്ണൂർ.
1: ആദിത്യല്ല, ആദിത്യന്റെ അച്ഛനാണ്.
0: ആ അച്ഛൻ, ആദിത്യന്റെ ഒരു മെസ്സേജ് കണ്ടു. ആദിത്യന്റെ അത് ജൂണ് 6-ാം തീയതി ഇട്ടതാ അല്ലേ? അച്ഛനാണ് അതിനേഷ്.
1: കൊറേ അത് ഞാൻ എത്തിയാന്ന്, കാരണം വെച്ചാൽ ഞാൻ ഇടക്കിടക്ക് വിളിക്കുന്ന, അതുകൊണ്ട് ഒരു തീരുമാറ്റി അങ്ങനെ എത്തിയാന്ന്.
0: ആ ശരി, അപ്പൊ ഒരാൾമാറാ, ചെറിയൊരു ആൾമാറാട്ടോ.
1: അതെ അതെ, നമ്മൾ ഇങ്ങ് കണ്ണൂരാണ്.
0: ആ അത് മനസ്സിലായി. ഓക്കെ,
1: നമ്മൾ ഇപ്പൊ ഇതിന് റേഡിയോ ഉണ്ട്, അപ്പൊ റേഡിയത്തിന് നമ്മള് ക്ലിയർനെസ് ആയിട്ട് കിട്ടില്ല ഇവിടെ. അപ്പൊ അത് കുറച്ചും കൂടി അത് ഒരു നല്ലൊരു ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ നല്ല ആളാ നിങ്ങള് പ്രേക്ഷകരായിട്ട് കിട്ടാനുള്ള എല്ലാ വഴിയും ഉണ്ട്.
0: അപ്പൊ നമ്മള് പ്രക്ഷേപണത്തിന്റെ ശക്തി കൂട്ടണമെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് അല്ലേ?
1: അതെ, നല്ല നല്ല പരിപാടികളല്ലേ, അപ്പൊ അത് കേൾക്കാൻ വേണ്ടിട്ട്.
0: അതെ,
1: വെച്ചാല് രാത്രിയെല്ലാം മറ്റേ ഇതെല്ലാം കേൾക്കാൻ വേണ്ടിട്ട് നല്ല ഒരു 10 മണിക്ക് ശേഷം നല്ലൊരു അനുഭൂതിയല്ലേ?
0: അതെ അതെ, തീർച്ചയായും.
1: വെച്ചാല്
0: മനസ്സിലായി നമുക്ക്. അതെ, നമ്മളെ അതിന്റെ ശേഷി കൂട്ടണം. അതെ, നമുക്ക് അതിനെ പറ്റി ആലോചിക്കാട്ടോ.
1: നമുക്കിപ്പോ ഇങ്ങോട്ട് കണ്ണൂർ ഇങ്ങനെ ഭാഗത്തുനിന്നും അങ്ങനെ ചിലപ്പോ കാറ്റടിച്ചാൽ പോണ പോലെ മഴ പെയ്താൽ കിട്ടാതെ പോലത്തെ അവസ്ഥയുള്ളേ. അപ്പൊ വെച്ചാല്
0: ഓക്കെ, നമുക്ക് നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം. അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കാം, എന്ത് ചെയ്യാം എന്നുള്ള.
1: കണ്ണൂർ ഭാഗത്തുള്ള പ്രേക്ഷകര്
0: മനസ്സിലായി, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, മനസ്സിലായി. വേറെ എന്താ വിശേഷം? ഏതാ പാട്ട്? ഏതാ പറഞ്ഞേ? കാന്തവലത്തിൽ ഏത് പാട്ടാ പറഞ്ഞേ? ഓക്കെ ഓക്കെ. അപ്പൊ അച്ഛൻ ആദിത്യനോട് പോയി, പുറത്തു പോയോ? ആണോ സ്കൂളിൽ പോയതാ? ഓക്കെ, അപ്പൊ എന്നാലും ഈ പാട്ട് കേൾക്കാം, കേൾപ്പിക്കട്ടെ. ഓക്കെ, അല്ല നിങ്ങളെ പേര് ഞാൻ ചോദിച്ചില്ല, എന്തായിരുന്നു? എന്താ പേര്? ലിജു.
1: ശ്രീജു.
0: ആ ആ, റിജു. ഓക്കെ ശരി, കൊടുക്കാം കേട്ടോ. ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഇതാ നമസ്കാരം. ആരാ അത്? ശാന്ത.
1: ഇത് ശാന്ത, പാണ്ടിശ്ശേരി പനങ്ങാട് പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത്.
0: ഓ, എന്തൊക്കെയാണ് ശാന്തേച്ചി വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: ഉഷാറായിരിക്കുന്നു?
1: ഓ, ഉഷാറായിരിക്കുന്നു.
0: വീട്ടിൽ തന്നെയാണോ?
1: വിളിക്കണം വിളിക്കണം വിചാരിക്കുന്നു.
0: അതെ, നമുക്കിങ്ങനെ ഒരാഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല, കിട്ടുന്നില്ല.
1: കിട്ടുന്നില്ല,
0: നേരെ ഒക്കുന്നില്ല.
1: കഴിഞ്ഞാഴ്ച എന്റെ ഭർത്താവ് വിളിച്ചിരുന്നു.
0: അതെയോ? ഓഹോഹോ.
1: അപ്പൊ ഗ്രാമം.
0: ആ, നമ്മളന്ന് സംസാരിച്ചത് അല്ലേ?
1: അതെ അതെ.
0: ആ ഹാ. അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു വീട്ടിലേക്ക് രണ്ടുപേർക്കും കിട്ടി.
1: ഓ, ഒന്ന് കൂടുതൽ ശ്രമിച്ചോക്കിയാ. കിട്ടിയപ്പോ
0: കിട്ടിയപ്പോഴൊരു
1: ആവേശം.
0: ശരി, ആവട്ടെ, നമുക്കൊരു ആഗ്രഹം കൊണ്ടല്ലേ അല്ലേ?
1: പഴയ പാട്ടിനോടാണ് താല്പര്യം.
0: അതെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം.
0: ആ, ഭാര്യമാർ സൂക്ഷിക്കുക. ഇതിപ്പോ അങ്ങനെ മുമ്പിൽ പറയുന്ന കാര്യം വാക്കൊന്നല്ലല്ലോ അല്ലേ?
1: അല്ലല്ലല്ല.
0: യേശുദാസും പീലിയിലെയും പാടിയ പാട്ട് അല്ലേ? ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഓ, മുമ്പ് നമ്മളെ പരിപാടികളിലൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ?
1: രാവിലെ തുറക്കും, ഉച്ചക്ക് തുറക്കും.
0: കുട്ടികൾക്ക്
1: പഠിക്കാനൊക്കെ ഉള്ളതിനെ കൊണ്ട് അങ്ങനെ തുറക്കല്ല.
0: ആ, വൈകിട്ട് അല്ലേ? ആ, 10 മണിക്ക് നമുക്ക് ഇതുപോലെ ആൾക്കാര് പ്രിയ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന രഞ്ജിനി ഉണ്ട്. കുട്ടികളൊക്കെ 10 മണിയാകുമ്പോ ഗോ ടു ബെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഓണാക്കാം. എന്തായാലും സന്തോഷം കേട്ടോ. മക്കളൊക്കെ വരുമ്പോൾ ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ നമസ്കാരം.
1: നമസ്കാരം.
0: അത് എവിടെ നിന്നാണ് ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ആ ആയിക്കോട്ടെ. നമ്മളെ പിന്നെ കൊയിലാണ്ടി ചെറിയമങ്ങാട് വേലുവളത്തിൽ മല്ലിക കൃഷ്ണൻ.
0: സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: ആ ഇങ്ങനെ പോകുന്നു. ഭർത്താവ് മരണപ്പെട്ടു പോയി.
0: അതെയോ? എത്രയായി?
1: നല്ലൊരു ഭർത്താവേനു.
0: എന്തായിരുന്നു?
1: വിഷമിച്ചിരിക്കുക.
0: എന്താ അദ്ദേഹത്തിന്? എന്താ പേരെന്തായിരുന്നു?
1: എന്റെ പേര് മല്ലിക.
0: അതല്ല,
1: കൃഷ്ണൻ
0: അല്ലേ? ആ കൃഷ്ണൻ ഏട്ടൻ പോയിട്ട് എത്രയായി?
1: ഏട്ടൻ പോയിട്ട് 5 വർഷം കഴിഞ്ഞ, 6ാമത്തെ വർഷം. 2020.
0: അതെ അല്ലേ? അപ്പോ ചേച്ചിക്ക് വേറെ കുട്ടികളൊക്കെ ഇല്ലേ? ആ ഹലോ, കേൾക്കുന്നുണ്ട്? ഞാൻ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
1: അപ്പം പിന്നെ സംസാരിക്കും തന്നെ ആളെ മനസ്സ് അങ്ങോട്ടേക്ക് അറിയും. ആൾക്കാരെങ്ങനത്തെ ആൾക്കാരാണെന്നുള്ളൊരു മനസ്സറിയും. എന്റെ ക്ഷേത്രത്തില് ഇവിടെ തറവാട് ക്ഷേത്രത്തില് വിളക്കെത്തിക്കുന്ന ആളാണ്. നല്ല മനുഷ്യനാണ്.
0: അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ആൾക്കാരുടെ ഓർമ്മ നമ്മളിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവില്ല അല്ലേ? അപ്പൊ അത് എപ്പോഴും നമ്മുടെ കൂടെ
1: ഉണ്ടാവും.
0: നമ്മൾ അതുകൊണ്ടല്ലേ ഇപ്പൊ ചേച്ചി സംസാരിക്കുമ്പോ ആ കാര്യം ഓർക്കാനും പറയാനും ഒക്കെ ഇടയായത്. എന്തായാലും അവര് ചെയ്ത നല്ല പ്രവൃത്തികളും അവരോടൊപ്പം ഉണ്ടായിരുന്ന നല്ല മുഹൂർത്തങ്ങളൊക്കെ ഓർമ്മിക്കുക എന്നുള്ളതാണല്ലോ ഇനി ബാക്കി ജീവിക്കുന്നവർക്ക് ചെയ്യാനുള്ള കാര്യം. പഴയ ഒത്തിരി ഒരുമിച്ചുണ്ടായിരുന്നതിന്റെ ഒരു ഓർമ്മകളും അതിന്റെ ഒരു എന്താ പറയാ സന്തോഷവും ഒക്കെ നമ്മളിൽ അതൊക്കെ ഒരു ബാക്കിയാവുന്നു വേണം ഇനിയിപ്പോ ആശ്വസിക്കാൻ. ഏത് പാട്ടാ ചേച്ചി കേൾക്കണ്ടേ?

0: എനിക്കിഷ്ടമുള്ള പാട്ടാണ് അത്.
1: അതെ അല്ലേ? ഓക്കെ, നമുക്ക് ആ പാട്ട് കേൾക്കാട്ടോ.
0: ആയിക്കോട്ടെ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ ഓക്കെ ഓക്കെ.
2: മംഗലി നീ ഓർമ്മിക്കുമോ?

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം
1: ഓക്കെ,
0: ആ ഇതാ പരിപാടിയിലേക്ക് സ്വാഗതം. എവിടുന്നാണ്?
1: നരക്കോട് ബാർബർ ഷോപ്പിൽ നിന്ന് സുരേഷാണ്.
0: നരക്കോട്?
1: നരക്കോട് മേപ്പേനടുത്തുള്ള സ്ഥലം.
0: ആ
1: നരക്കോട് ബാർബർ ഷോപ്പിൽ നിന്നാ
0: ആ ഓക്കെ
1: സുരേഷാണ്.
0: ഓക്കെ. അപ്പോൾ ഉച്ച ഈ നേരത്തെ ആരെങ്കിലും കസ്റ്റമേഴ്സ് ഉണ്ടോ?
1: ഓ,
0: ഈ സമയത്ത് ആരെങ്കിലും ഉണ്ടോ ഷോപ്പിൽ? ആരെങ്കിലും ഉണ്ടോ?
1: ഇല്ല, ഷോപ്പിൽ ഇപ്പം ആരില്ല.
0: ഈ
1: ഞാൻ ഭക്ഷണം കഴിച്ച് വന്ന് വിളിച്ച് നോക്കിയാ,
0: അതെ
1: അന്നേരം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ.
0: ആ നല്ലത്. അപ്പോൾ
1: ഞാൻ
0: എന്തായാലും
1: ചിലപ്പോൾ ആദ്യം വിളിക്കാറുണ്ടായിരുന്നു സാർ.
0: അതെ, ഇപ്പോൾ കുറേ ആയിട്ട് നമുക്ക് അങ്ങനെ വിളിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല.
1: അല്ല, കിട്ടാറില്ല, ചിലതൊന്നും കിട്ടല്ല. ആദ്യം കിട്ടാറുണ്ടായിരുന്നു.
0: ആ ഹാ ഹാ ഹാ ഇപ്പം നമ്മൾ വാട്സപ്പിലൂടെ ആക്കിയല്ലോ, അങ്ങോട്ട് വിളിക്കുന്ന രീതി ആക്കിയല്ലോ. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ
1: വല്ലാത്ത വിഷമം തന്നെയായിരുന്നു.
0: ഏതാ?
1: ആദ്യം കുറെ കാലം നിന്നും ഇല്ലേ പരിപാടി.
0: അതെ അതെ അതെ നമുക്ക് ചില
1: ബുദ്ധിമുട്ട് വരും. സുഖമുള്ള പരിപാടിയാണല്ലോ.
0: സുരേഷ് താമസിക്കുന്ന ആ ഉത്സാഹ സന്തോഷത്തോടെ ഇരിക്കുന്നു. അതല്ല, വീട് അടുത്ത് തന്നെയാണോ?
1: വീട് കീഴേരിയത്.
0: ആ
1: 5 കിലോമീറ്റർ ഉണ്ട്. 5 കിലോമീറ്റർ ഉണ്ട്.
0: വരുമ്പോ, ജോലിക്ക് വരുമ്പോ ഭക്ഷണം കൊണ്ടുവരുമോ?
1: ആ, ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്.
0: ആ കൊറേ കാലായി ഇവിടെ നരക്കോളി ജംഗ്ഷൻ.
1: ആ, ഒരു ജംഗ്ഷനിൽ കൊറേ, ഒരു 44 കൊല്ലായി.
0: അതെ അല്ലേ? ഓ, ഇത്രയും പഴയ ആളാണ്. അപ്പൊ അവിടുത്തെ ഒരു പ്രാദേശിക ചരിത്രത്തിന്റെ സൂക്ഷിപ്പുകാരൻ കൂടിയാണ്. അല്ല, എല്ലാതരം മനുഷ്യരും വരുന്ന. അപ്പൊ ഈ ബാർബർ ഷോപ്പിൽ നിന്ന് നമ്മൾ പറയുമ്പോഴും അതൊരു ഒരു എല്ലാവരും വരുന്ന ഒരു ചായക്കടയൊക്കെ പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ. ചായക്കട എല്ലാവർക്കും ചായ വന്ന് കുടിക്കണമെന്നുണ്ടാവില്ല, പക്ഷേ ബാർബർ ഷോപ്പ് പോലത്തെ ഷോപ്പിലെ മിക്കവാറും എല്ലാവർക്കും തന്നെ വരേണ്ട ഒരു സാഹചര്യമുള്ള കട കൂടിയാണല്ലോ.

0: ഓക്കെ ഓക്കെ.
1: നിങ്ങൾ തുടങ്ങുമ്പോൾ വേറെ കടകൾ ഉണ്ടായിരുന്നോ ആ സമയത്ത് അവിടെ?
0: ആ ഇവിടെ ആദ്യം ഒരു കടയില്ല, ഇപ്പൊ മൂന്ന് കട വേറെ ഉണ്ട്.
1: സുരേഷ് തുടങ്ങുമ്പോഴൊരു കട ഉണ്ടായിരുന്നോ?
0: ആ ഇന്ത്യക്കാരൊക്കെ അതിൽ വെച്ചിട്ട് കട നടത്തുന്നുണ്ട്.
1: അത് ഇപ്പഴല്ല, ഞാൻ പറഞ്ഞ 44 കൊല്ലം മുമ്പ് തുടങ്ങുമ്പോ
0: ഇല്ല. ആദ്യം ഞാൻ വേറൊരാൾ മാത്രമല്ലേ
1: ഉണ്ടായിരുന്നു,
0: അയാള് മരണപ്പെട്ടു. അപ്പോ അന്നേരം പിന്നെ ഞാൻ തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ കൂടി കൂടി വരും.
1: അതെ, പിന്നെ എല്ലായിടത്തും അതുപോലെ സലൂണുകളും പുതിയ തരം സൗകര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് വേണ്ട പാട്ട് കഥ ഇതുവരെ എന്നുള്ള സിനിമയിലെ മഴവില്ലിൻ മലർ തേടി, അതല്ലേ? പിന്നെന്താ
0: മഴവില്ലിൻ മല തേടി മണിവാനിൽ അതി തേടി ഒരു രാഗം സമോ.

0: അതി തേരി ഒരു രാജഹംസമോ അനുരാഗ വീതി.
1: ഓക്കെ സുരേഷ്, ആ ഓക്കെ, നമുക്കിനി നമുക്ക് ബാക്കി ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടട്ടെ അല്ലേ?
0: ഓക്കെ സർ.
1: എന്തായാലും പാടാൻ സമയം കണ്ടെത്തിയ ഏതെങ്കിലും താല്പര്യം കാണിച്ചതിലൊക്കെ സന്തോഷം കേട്ടോ.
0: ഓക്കെ സർ,
1: ഓക്കെ, വെൽക്കം.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: ഓ നമസ്കാരം സാർ.
0: നമസ്കാരം. ഇത്
1: ആദ്യമായിട്ട് കിട്ടുക, ആദ്യമായിട്ട് ഇങ്ങനെ എന്തോ ഒരു എന്താ പറയണ്ടെന്ന് അറിയാത്തൊരവസ്ഥ.
0: പദ്മിനി ചേച്ചിയാണോ?
1: ഓ
0: എവിടെയാ സ്ഥലം?
1: ഞാന് ഇപ്പൊ ഉള്ളത് കോഴിക്കോടാ സാർ.
0: ആണോ?
1: ശരിക്കുള്ള സ്ഥലം വടകരയാണ്. ഇപ്പൊ ഒരു താൽക്കാലികമായിട്ട് ഇവിടെ
0: താമസിക്കുന്നു. എന്തായാലും ഞങ്ങളുടെ പരിപാടിയിൽ സ്ഥിരം ശ്രോതാവാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം.
1: ഓ നല്ല ശ്രോതാവ. രാവിലെ തുറന്നാ പിന്നെ രാത്രി 10 മണി കഴിഞ്ഞു
0: അടക്കണ്ടു.
1: പ്രത്യേകിച്ച് സാറിന്റെ അവതരണം അതല്ലാത്തൊരു
0: അങ്ങനെ അതൊരു പ്രശംസയായിട്ടാണ് ഇപ്പൊ എനിക്ക് തരുന്നത്. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അപ്പോ വേറെന്താ വിശേഷം? ഇവിടെ താമസ സൗകര്യങ്ങളൊക്കെ കോഴിക്കോട് ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ടാണോ അതിനു മുമ്പ് വന്നിട്ടുണ്ടോ?
1: ഓ ഞങ്ങൾ ഇവിടെ പിന്നെ പുതിയ ഇവിടെ കോംപ്ലക്സില് വർക്ക് ചെയ്യാം.
0: ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ അതിന്റെ സൗകര്യത്തിന് വേണ്ടി അല്ലേ?
1: ആ അവിടെ അവന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറിയതാ. ഒരു ഇതില് അവൻ ഗ്ലോക്കോമയില് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 1.5 കൊല്ലത്തെ ഒരു
0: കോഴ്സാ.
1: അതിനു വേണ്ടി വന്നതാ. ഓ ശരിക്കുള്ള പ്രോപ്പർ വടകര അല്ല, ആയഞ്ചേരിയാണ് സ്ഥലം. അപ്പൊ അവിടെ ഈ ഇതിനൊന്നും റേഞ്ച് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. റേഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ട് എവിടെയെങ്കിലും വീട്ടിന്റെ ഓരോ മൂലയിൽ കൊണ്ടാച്ചിട്ടാണ് പാട്ടൊക്കെ കേൾക്കുക.
0: അത്രയ്ക്കും റേഡിയോയോട് സ്നേഹമുണ്ടെന്ന് അർത്ഥം?
1: റേഡിയോയുടെ സ്നേഹം പണ്ട് മുതലേ ഉണ്ട്, ആ ചെറുപ്പം മുതലേ ഉണ്ട്.
0: എങ്ങനെയുള്ള ചേച്ചി, ഇവിടെ വന്ന് താമസിക്കാനും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ ഒരു അവസരം ഉണ്ടായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം.
1: ഞാനൊരു റിട്ടയേർഡ് ടീച്ചറും കൂടിയാണ്.
0: അതെയോ? ഓഹോ. അപ്പോ തീർച്ചയായും ഇതുപോലെ ഈ ഇതുപോലെ പുതിയ വിവരങ്ങളും വാർത്തകളും
1: നല്ല പരിപാടികള് നമുക്ക് എന്താ പറയാ, വിജ്ഞാനത്തിനും വിനോദത്തിനും ഒക്കെ
0: പറ്റിയാണ്
1: ഒരു മാധ്യമല്ലേ സർ.
0: വളരെ സന്തോഷം അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നില്ല
1: കേട്ടോ.
0: ഞാൻ സ്വീകരിച്ചു. ഏത് പാട്ടാ ചേച്ചിക്ക് വേണ്ടേ?
1: പാട്ട് ഞാൻ ഇത് ഇത്ര പെട്ടെന്ന് ഞാൻ വിളിക്കുന്ന ഓർത്തില്ല സാർ.
0: എന്നാലും ഒരു പാട്ടിൽ എത്തണ്ടേ നമ്മള്.
1: പാട്ട് ഇപ്പൊ ഏതാ, കുറി വരച്ചാലും കുരിശ് വരച്ചാലും.
0: ആ കുറി വരച്ചാലും അല്ലേ?
1: ആ
0: പാട്ടാണ് വേണ്ടേ. ആ അത് നമ്മുടെ മൗനം എന്നുള്ള സിനിമയിലുള്ള പാട്ടല്ലേ? ഓക്കെ. ആ കുമ്പിട്ട് നിസ്കരിച്ചാലും അല്ലേ കാണുന്നതൊന്ന്. ആ എം ഡി രാജേന്ദ്രന്റെ രചനയാണ്, സംഗീതം അദ്ദേഹം തന്നെയാണ്. മൗനം സിനിമയിൽ യേശുദാസ് പാടിയ പാട്ട് അല്ലേ? ആ അപ്പൊ ഞാൻ പാട്ട് കൊടുക്ക. അപ്പൊ വീട്ടുകാരോടും പ്രത്യേകിച്ച് മകനോടൊക്കെ ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ.
1: ഓ ഞാനോ 2-3 പേരെ ഇവിടെ ഉള്ളു, മകനും ഭർത്താവും.
0: ഓക്കെ. അപ്പൊ താങ്ക് യു.
1: Thanks.
0: Okay.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1:00 മുതൽ 2 മണിവരെ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം ശ്രീകല സന്തോഷ്, സാങ്കേതിക സഹായം സുബൈർ കെ, ബിജു വി പി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
2: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
4: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
3: ഓപ്റ്റിക് അവന്യൂ.

0: ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: in. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds annual summit-level talks with his Japanese counterpart Sanae Takaichi in New Delhi. Both countries signed several agreements, including in economic and energy security, pharmaceuticals and AI. Prime Minister Modi says India-Japan bilateral relationship has stood the test of time. India's proposal for comprehensive convention on international terrorism gains renewed support at UN General Assembly. Sri Amarnath Ji Yatra begins with first batch of pilgrims leaving Bhagwati Nagar base camp in Jammu. Southwest monsoon covers entire Delhi, advances further across parts of northern and western states. In the FIFA World Cup, United States registers first knockout stage win since 2002, defeating Bosnia-Herzegovina 2-0. Belgium also enter round of 16 in extra time victory over Senegal. With that, we end the midday news.
1: ആകാശവാണി മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഒന്നാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, ബിൻസിലാൽ ചിതറ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം, അനീഷ് നായർ, കലവൂർ ബിസി, പി എം ലാൽ, എ കെ സുജിത്ത്, ജയദേവ് കോട്ടയം, സുഷമ അനിൽ, സുനിത ടി എസ്, മീര വിജയകുമാർ. സംവിധാനം റൂബി ബാബു.

0: മോളെ മോളെ ചിത്ര, എഴുന്നേക്ക്, നേരം എത്രയായി? വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാകാൻ നോക്ക്.
1: എന്താ അമ്മ ഇത്? അവധിയായിട്ട് എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നെ?
0: അവധിയാണെന്ന് വെച്ച് സൂര്യൻ ഉച്ചയിലെത്തുന്നവരെ പെൺകുട്ടികൾ കിടന്ന് ഉറങ്ങേ. മതി മതി, എഴുന്നേക്ക്, കുളിച്ച് ആ കുഴുമ്പിൽ ഭഗവതി ക്ഷേത്രം വരെ ഒന്ന് പോയിട്ട് വാ. നിന്റെ പേരിൽ ഒരു അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വേഗം പോയി പ്രസാദം വാങ്ങി വാ. എഴുന്നേക്ക്.
1: അമ്പലത്തിലൊക്കെ അമ്മ തന്നെ പോയാ മതി, ഞാൻ ഇത്രയും കൂടി ഉറങ്ങട്ടെ.
0: ഡേ, എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട ചിത്ര. നിന്റെ ഒരു നല്ല കാര്യത്തിനു വേണ്ടിയാ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിക്കുന്നത്. എന്നെ പെണ്ണ് കാണാനല്ലല്ലോ ഇന്ന് ആൾക്കാർ വരുന്നത്. വേഗം ചെല്ല്.
1: അത് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്, വേണമെങ്കിൽ അവർ അമ്മ കണ്ടോട്ടെ, അച്ഛൻ എന്തായാലും ഹാപ്പി ആയിരിക്കും.
0: ഈ പെണ്ണ് എന്നെ കൊണ്ട് നീ രാവിലെ തന്നെ പറയിപ്പിക്കല്ലേ?
2: എന്താ കമല ഇത്? അവൾ ഇത്തിരി നേരം കൂടി ഉറങ്ങിക്കോട്ടെ. അമ്പലത്തിൽ നിന്നുള്ള പ്രസാദമൊക്കെ ഞാൻ പോയി വാങ്ങിച്ചോളാം.
0: അയ്യ, മോക്ക് പറ്റിയ അച്ഛൻ ദേ വന്നിരിക്കുന്നു. ഗോവിന്ദട്ടാ, ഇന്നൊരു നല്ല ചടങ്ങ് നടക്കാനിരിക്കുമ്പോ അവക്ക് ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് ഒന്ന് റെഡി ആയാൽ എന്താ?
2: എന്റെ കമല, ആഴ്ചയിൽ 6 ദിവസം ടൗണിൽ പോയി ജോലി ചെയ്യുന്ന അവക്ക് ആകെ കിട്ടുന്ന അവധിയാ ഞായറാഴ്ച. ഇത്തിരി നേരം കൂടുതൽ അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എന്താ?
0: പക്ഷേ അതിന് ഇന്ന്
2: പെണ്ണ് കാണാൻ വരുന്നതല്ലേ. അവര് വരണമെങ്കിൽ 11 മണി കഴിയും.
0: ഇങ്ങനെ ഓരോ ശീലം പഠിപ്പിച്ചാ അതിന്റെ ഭവിഷ്യത്ത് പിന്നെ മനസ്സിലാവും. വേറൊരു വീട്ടിൽ പോയി കുടുംബം നടത്തുമ്പോ അവിടെ ഒന്നും ചിട്ട ഇങ്ങനെ ആയിരിക്കത്തില്ല ഗോവിന്ദേട്ടാ. പിന്നെ അതിന്റെ പേരിലായിരിക്കും ഓരോ വഴക്കും വക്കാണും. പത്രമൊക്കെ വിശദമായിട്ട് വായിക്കുന്നത് കാണാമല്ലോ, ഇത്തരം വാർത്തകളൊന്നും കണ്ണിൽപ്പെടാറില്ലേ?
2: ജെൻഡർ ഇക്വാളിറ്റിയെ പറ്റി നഴ്സറിയിൽ പോകുന്ന കുട്ടികൾ പോലും സംസാരിക്കുന്ന കാലമാണിതെന്ന് ഓർക്കണം. ഇതൊക്കെ വല്ലവരും കേട്ടാലുണ്ടല്ലോ.
0: അതൊക്കെ എനിക്കറിയാം. എന്തോന്നാണ്, പൊളിറ്റിക്കൽ കറണ്ടോ, അങ്ങനെ ഏതാണ്ടൊക്കെയാണല്ലോ.
2: കറണ്ടല്ല, പൊളിറ്റിക്കൽ കറക്ട്നെസ് എന്ന് വെച്ചാൽ.
1: ഹലോ.

0: ഞാൻ എഴുന്നേറ്റു. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഈ വാഗ്വാദവും നടത്തുവോ?
1: എന്തിന്? നീ ഉറങ്ങിക്കോ മോളെ, നിന്റെ അമ്മയ്ക്ക്.
0: എങ്ങനെ ഉറങ്ങാനാച്ചാ? നിങ്ങൾ രണ്ടുപേരും ഈ മുറിയുടെ മുന്നിൽ നിന്നല്ലേ ഇങ്ങനെ ഗോഗുവ വിളിക്കുന്നത്, അപ്പൊ ഞാൻ എങ്ങനെ ഉറങ്ങും?
1: ആ, അത് ശരിയാ. പക്ഷേ തെറ്റ് നിന്റെ അമ്മയുടെ അടുത്ത.
2: കണക്കായി പോയി. എന്തായാലും എഴുന്നേറ്റല്ലോ, എനിക്കത് മതി.
0: എന്റെ ഉറക്കമോ കളഞ്ഞു. വേഗം ചായതാ.
2: പല്ല് തേച്ചിട്ട് വാ, ചായ ഒക്കെ റെഡിയാ.
0: എന്റെ ഉറക്കം കളഞ്ഞ് എഴുന്നേപ്പിച്ചു വിട്ടോണ്ടല്ലേ, ഇന്ന് ഞാൻ പല്ല് തേക്കാതെ ചായ കുടിക്കുള്ളൂ. ബിസ്ക്കറ്റും വേണം.
2: ഛേ, വൃത്തികെട്ട പെണ്ണ്.

0: കമലേ,
1: ഓ,
0: ദാ പടിക്കൽ ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. മിക്കവാറും അത് അവര് തന്നെ ആയിരിക്കും. ഞാൻ നോക്കട്ടെ.
2: അയ്യോ, അവരെത്തിയോ? ആ, മണി 11 കഴിഞ്ഞല്ലോ. മോളെ ചിത്ര, നീ റെഡിയല്ലേ? ആ, ഞാൻ ദാ അടുക്കള ചെന്ന് ചായക്ക് വെള്ളം തിളപ്പിക്കാം.
3: അച്ഛനും അമ്മയും എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങോട്ട് വന്നവരാണെങ്കിലേ അവരിങ്ങോട്ട് തന്നെ വന്നോളൂ.
2: ആ, ഞങ്ങൾക്ക് ഇത്തിരി ധൃതിയും വെപ്രാളവും ഒക്കെ ഉണ്ട്. 28 വയസ്സായിട്ടും ഇപ്പോഴാ നീ കല്യാണത്തിന് സമ്മതിച്ചത്. അതിന് തന്നെ എന്തൊക്കെ പ്രാർത്ഥനയും വഴിപാടും നടത്തി. ബ്രോക്കർ സുര പറഞ്ഞിട്ട് വരുന്ന കൂട്ടരാ. നല്ല പയ്യനാന്നാ സുര പറഞ്ഞത്. അപ്പോ നമ്മളും അതിനനുസരിച്ച് നിക്കണ്ടേ?
3: എന്റെ അമ്മേ, ഏതേലും ബ്രോക്കർ അവര് കൊണ്ടുവരുന്ന പയ്യനോ പെണ്ണോ കൊള്ളില്ലാന്ന് സമ്മതിക്കുവോ? എല്ലാം നല്ല പവൻമാർക്ക് ഉരുപ്പടിയാണെന്നേ പറയുള്ളൂ.
2: നമ്മളോട് ഏതായാലും സുര അമ്മാതിരി പറ്റിപ്പൊന്നും കാണിക്കൂല. നീ ഇനി നിന്റെ പുരോഗമനവാദവും നവോത്ഥാനവും ഒന്നും എഴുന്നള്ളിച്ച് കൊളവാക്കാതിരുന്നാ മതി.
3: അതിലൊരു ഗ്യാരണ്ടി ഇല്ല. കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു എന്ന് വെച്ച് എനിക്ക് എന്റെ പോളിസിയിലൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. കണ്ടീഷൻസ് എല്ലാം അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, അല്ലേ?
2: ഓ, ഉണ്ട്. നീ ഒന്ന് പതുക്കെ പറ. അവരുമ്മറത്തെത്തിന്നാ തോന്നുന്നത്. ദേ, ബ്രോക്കർ സുര അകത്തോട്ട് തന്നെ കയറി വരുന്നുണ്ട്.
4: കമലേച്ചി, എല്ലാം സെറ്റല്ലേ? യോ, ചിത്രക്കുട്ടി, ഒരുക്കമൊന്നും കഴിഞ്ഞില്ലേ?
2: എല്ലാം റെഡിയാണ്. ചായ തിളപ്പിച്ചാ മാത്രം മതി.
4: ചായ അല്ലല്ലോ മുഖ്യം, ചിത്രക്കുട്ടിയല്ലേ. ചമയം ഇത്തിരി കൂടി ആവാമായിരുന്നു. ആ മുടി ഒന്ന് പിന്നിട്ട് ഒരു പൊട്ടും വച്ച്.
3: അതെ, പിന്നിട്ട മുടിയില് രണ്ടു മുഴം പൂവൊക്കെ വെച്ച് പിന്നെ കവിളത്ത് കുറച്ച് നാണമൊക്കെ വരുത്തി കാലിന്റെ തള്ള വിരല് കൊണ്ട് നിലത്തൊരു കളവും ഒക്കെ വരച്ച് ഞാൻ നിൽക്കാം. പോരെ,
2: ഉണ്ടാതിരിക്കടി.
4: പോട്ടെ ചേച്ചി, ചിത്രക്കുട്ടി എന്നെ ഒന്ന് കളിയാക്കിയതല്ലേ. ഞാൻ അത്രയും ഒന്നും കാര്യമാക്കുന്നില്ല. ഒരു പെണ്ണുകാനൽ ചടങ്ങിന്റെ പാരമ്പര്യ രീതി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.
3: കല്യാണാലോചന കൊണ്ടുവന്നോട്ടെ എന്നും ചോദിച്ച് അന്ന് സുരേങ്ങൾ വന്നപ്പോഴേ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞതാണ് എന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന്. എന്നിട്ടിപ്പോ പാരമ്പര്യമെന്നും പഞ്ചാംഗമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ. ദേ, ഞാനായിട്ട് മാത്രമേ നിൽക്കുള്ളൂ.
4: മോള് പഞ്ചാംഗത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചത് നന്നായി. കാര്യങ്ങളൊക്കെ ഒത്തു വരുവാണെങ്കിൽ പറ്റിയ തീയതിയും ഇന്ന് തന്നെ തരയാമല്ലോ. ചേച്ചി, ആ പഞ്ചാംഗം ബുക്കൊന്ന് എടുത്തു വച്ചേക്ക്. ഞാനേ ഉമ്മർത്തേക്കൊന്ന് ചെല്ലട്ടെ.
2: ശരി ശരി, സുര ചെന്നാട്ടെ. എടി ചിത്രേ, നിന്റെ അധിക പ്രസംഗം ഒന്ന് അടക്കി വെച്ചേക്കുവോ അല്പനേരത്തിന്. ഈ ചടങ്ങൊന്ന് ഭംഗിയായി കഴിഞ്ഞോട്ടെ എന്റെ അപേക്ഷയാണ്.
3: തൽക്കാലത്തേക്ക് ഗ്രാൻഡഡ്.
0: കമല,
2: എന്തോ
0: അകത്ത് തന്നെ നിൽക്കാതെ നീ ഉമ്മറത്തേക്ക് വാ. അവരവിടെ തിരക്കുന്നു.
2: ദാ വന്നു. നമസ്കാരം.
0: ഇതാണ് കമല, അതായത് എന്റെ വാമഭാഗം.
4: അങ്ങനെ പറഞ്ഞാല് ഇപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഭാര്യ അന്ന് തെളിച്ച് പറയണം.
5: ഞാൻ ഇത്തിരി പഴയ ആളാണ്, അതിനാൽ മനസ്സിലാവും. ഞാൻ സോമശേഖരൻ, ഇത് ചന്ദ്രു. ചന്ദ്രുവിനാണ് പറ്റിയ ഒരാളെ അന്വേഷിക്കുന്നത്.
4: സോമൻ ചേട്ടനും മകനും നമ്മുടെ നാട്ടിൽ പുതിയ ആൾക്കാരാ. ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയിട്ട് അധികമായിട്ടില്ല.

0: ഓ, അങ്ങനെയാണോ? നേരത്തെ എവിടെയായിരുന്നു?
1: മലയാളികൾ തന്നെയാണെങ്കിലും ഞങ്ങൾ ബാംഗ്ലൂരിലാണ് സ്ഥിരതാമസം. റിട്ടയർ ആയപ്പോ നാട്ടിൽ ഒരിടത്ത് വീട് വെച്ച് മാറാമെന്ന് കരുതി, അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്.
2: അപ്പോ ബാംഗ്ലൂരിൽ?
1: ബാംഗ്ലൂരിലെ വീട് അവിടെയുണ്ട്. ചന്ദ്രുവിന്റെ കമ്പനി അവിടെയാണല്ലോ. ഞാനും ഭാര്യയും അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ.
3: ആളുടേത് പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനിയാ കമല ചേച്ചി. നമ്മുടെ ചിത്രക്കുട്ടി ജോലി ചെയ്യുന്നത് ഓൺലൈൻ ന്യൂസിലല്ലേ? അപ്പോ ആ വഴിയും ഒരു സാമ്യം വരും. അതുകൊണ്ടുകൂടിയാ.
0: ഓ, മീഡിയ ഫീൽഡ് അല്ലേ? അതേതായാലും നന്നായി. ചന്ദ്രു എന്താ ഒന്നും മിണ്ടാത്തത്?
4: ഏ, ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. സാഹചര്യം വരുമ്പോ മിണ്ടാം, അതല്ലേ നല്ലത്.
3: ചന്ദ്രുവിന് മിണ്ടാനുള്ള ആൾ പുറത്തേക്ക് വരതേ ഉള്ളൂ. കമല ചേച്ചി, വൈകണ്ട, ചായ എടുത്തോളൂ. അല്ലേ ഗോവിന്ദേട്ടാ?
2: ശരി ശരി, ഞാൻ ചായ എടുക്കാം, നിങ്ങൾ സംസാരിച്ചിരിക്കേ.
0: ബാംഗ്ലൂർ എന്ന് പറയുമ്പം സിറ്റിക്കകത്താണോ അതോ? എനിക്കവിടെ അത്ര പരിചയം പോരാ.
1: ഞാൻ ജോലി ചെയ്തിരുന്നത് HALലാണ്, അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അതിന്റെ ഓഫീസ് സിറ്റിയിൽ തന്നെയാ. കബൺ പാർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതിനടുത്തായിട്ട് വരും.
0: ഓ, കേട്ടിട്ടുണ്ട്. 10-30 ഏക്കർ വരുന്ന ഒരു പാർക്കല്ലേ അത്? ഏതോ സായിപ്പ് ആയിരുന്നില്ലേ അതിന്റെ എഞ്ചിനീയർ?
1: ആ, അത് തന്നെ.
3: സായിപ്പിന്റെ കാര്യമൊക്കെ പിന്നെ പറയാം. ആ, ദാ ചായയും ബിസ്ക്കറ്റും ഒക്കെ എത്തിയിട്ടുണ്ട്. ചിത്രക്കുട്ടി, ചായ അതേ ടീപ്പോയിലേക്ക് വച്ചേക്ക്. ചിത്രമോളെ, ഇതാണ് ചന്ദ്രു, ഇത് സോമൻ ചേട്ടൻ.
0: നിങ്ങൾ ചായ എടുക്ക് മോളെ, അത് അതങ്ങ് എടുത്തു കൊടുക്ക്.

0: ഒരു ജീപ്പിന്റെ ശബ്ദമാണല്ലോ.
1: പെണ്ണ് കാണൽ ചടങ്ങിന്റെ വിവരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നോ ഗോവിന്ദേട്ടൻ? കറക്റ്റ് സമയത്ത് വന്നല്ലോ.
2: അത് ബന്ധുക്കളല്ല, പോലീസ് ജീപ്പാണ് സുരേങ്കുൾ.
0: പോലീസോ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്.
2: സംശയിക്കണ്ട, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞാനാ അവരെ വിളിച്ചത്.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു, ചന്ദ്രിക ബ്രോക്കർ, സുര എ കെ സുജിത്, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ രണ്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: 106 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ഹരിഹരൻ പാടിയത്.
1: ജഹാ ജിന്ദഗി കാ ഹർ കദം

0: ഹരിഹരൻ പാടിയ ഗസലുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: മഹഫിൽ ശബാബ് പർ ആ ചുക്കി ഹൈ അബ് കുച്ച് സാക്രി ഔർ ശരാബ് കി ബാതേ ഹോ ജായേ. ഇസ് ഗസൽ കെ ശായർ ഹൈ ഇബ്രാഹിം അഷ്ക് സാഹബ്.

پیش خدمت ہے ایک حسین غزل, حسن والوں کا خدا لگتا ہے.

ഹരിഹരൻ പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഗസലുകൾ സമാപിച്ചു. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45. ആകാശവാണി 103.6 റിയൽ FM.

FM പ്രധാന വാർത്തകൾ. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു ഇന്ത്യയും ജപ്പാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായ്ചി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. ബീഹാർ, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ 3 സീറ്റുകളിലേക്കുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 30 നടക്കും. വോട്ടെണ്ണൽ അടുത്ത മാസം 3. പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള 3-ാമത്തെയും 3-ാമത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 അവസാനിക്കും. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ അദാലത്ത് ഈ മാസം 28 നടക്കും. സ്വാതി തിരുനാൾ സംഗീതസഭയുടെയും ഗാന്ധിഭവന്റെയും ആഭിമുഖ്യത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ കൂട് എന്ന നാടകം അവതരിപ്പിക്കും. തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് 6 അവതരണം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. FM പ്രധാന വാർത്തകൾ ഇനി 4.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ പറയാം, 9400022444. 9400022444. യുവ ചോയ്സിലെ ആദ്യ ഗാനം അതിരൻ എന്ന ആ ചിത്രത്തിന് വേണ്ടി വിനായക് ശശികുമാർ രചിച്ച് PS ജയഹരിയാണ് നൽകി, KS ഹരിശങ്കർ പാടിയതാണ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: കിരീടം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾ ജോൺസന്റെ ഈണം. യുവ ചോയ്സിലൂടെ ഈ ഗാനം ആവശ്യപ്പെട്ടത് കയണബസാറിൽ നിന്നും രമ്യ, രജനി, സുധ, ഷീബ, സന്തോഷ് ബാബു.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവ ചോയ്സിൽ കേൾക്കാം ബാലുശ്ശേരി നിന്നും മുകുന്ദൻ ആവശ്യപ്പെട്ട ഗാനം. വൈശാലി എന്ന ചിത്രത്തിന് വേണ്ടി ഗാനം പാടിയത് ലതികയും സംഘവും. ഒ എൻ വി കുറുപ്പിന്റെ രചന, ബോംബെ രവിയുടെ സംഗീതം.

യുവ ചോയ്സിൽ ഇനി കേൾക്കാം ശ്രീലക്ഷ്മി ആവശ്യപ്പെട്ട ഗാനം, ചിത്രം താളവട്ടം. പൂച്ചൽ ഖദറിന്റെ രചന, രഘുകുമാറിന്റെ സംഗീതം, പാടിയത് യേശുദാസ്.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ജോൺസൺ ഇനം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം പക്ഷി. ഗാനരചന കെ ജയകുമാർ. യുവ ചോയ്സിലൂടെ ഈ ഗാനം ആവശ്യപ്പെട്ടത് രാജേഷ് പുതുക്കോട്.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: അരിക്കടനിന്നും ശ്രുതി ജയൻ ആവശ്യപ്പെട്ട ഗാനം. യേശുദാസും സുജാതയും പാടിയ ഈ ഗാനം പട്ടാളം എന്ന ചിത്രത്തിൽ നിന്ന്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ചിത്രം വാൽക്കണ്ണാടി, പാടിയത് യേശുദാസും സുജാതയും. ഗാനശില്പികൾ എം ജയചന്ദ്രൻ, എസ് രമേശൻ നായർ. യുവ ചോയ്സിലൂടെ ഗാനം ആവശ്യപ്പെട്ടത് വടകര നിന്നും ശ്രീലക്ഷ്മി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: കരുവശ്ശേരിയിൽ നിന്നും സബിത ജി ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി യുവ ചോയ്സിൽ. കൈതപ്രത്തിൻ്റെ രചന ജോൺസന്റെ സംഗീതം, ചിത്രം തൂവൽ കൊട്ടാരം, പാടിയത് യേശുദാസും ചിത്രയും.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഷംന എം ടി കെ ആനവാദിൽ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി യുവ ചോയ്സിൽ. ടു കൺട്രീസ് എന്ന ഈ ചിത്രത്തിലെ ഗാനം പാടിയത് നജീം അർഷാദ്. ഗാനശില്പികൾ ഗോപി സുന്ദർ, ബി കെ ഹരിനാരായണൻ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: സുഗ്രതം എന്ന സിനിമയിലെ ഗാനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു വടകരയിൽ നിന്ന് രതീഷ് ആനന്ദോത്ത്, ലിൻസി രതീഷ്, റിതുൽ രതീഷ് എന്നിവർ. ഒ എൻ വി കുറുപ്പിന്റെ രചന, രവി ബോംബെയുടെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവ ചോയ്സിൽ ഇനി ഷാൻ റഹ്മാനിയാണ് നൽകി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം കേൾക്കാം, ചിത്രം തട്ടത്തിൻ മറയത്ത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് മാങ്കാവ് നിന്നും ബിന്ദു സന്ധ്യ.

0: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായിച്ചിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജസുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇരുരാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചു. രാജ്യത്ത് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്ന VBGRAMJI നിയമം പാവപ്പെട്ട ഓരോ തൊഴിലാളിക്കും തൊഴിലുറപ്പു വരുത്തുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ESA നിർണയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നത് കുത്തകാവകാശത്തിന് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഷയത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിച്ചതുകൊണ്ടും പവർ എക്സ്ചേഞ്ചിൽ നിന്നും ആവശ്യമായ വൈദ്യുതി ലഭ്യമായതിനാലും വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ സാധിച്ചതായി KSEB. വൈദ്യുതി ഉപയോഗത്തിൽ ഇന്നലെ 400 MW വരെ കുറവുണ്ടായതായും KSEB അറിയിച്ചു. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാക്ഷരതാ കോഴ്സ് 4-ാം തരം, 7-ാം തരം, 10-ാം തരം, ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള രജിസ്ട്രേഷൻ July 20 വരെ നീട്ടി. പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള 3-ാമത്തെയും 3-ാമത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ അദാലത്ത് ഈ മാസം 28-ന് നടക്കും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: FM Radio. 103.6 Real FM.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ആകാശവാണി 103.6 റിയൽ FM.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: മ്യൂസിക് മിക്സ്. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
1: ലോകകപ്പിന്റെ ആദ്യ നോക്കൌട്ട് ഘട്ടം അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഇതുവരെ കണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്: വൻകരകൾ തമ്മിലുള്ള ഫുട്ബോൾ മികവിന്റെ അകലം ഓരോ വർഷവും കുറയുകയാണ്. ആഫ്രിക്കയിൽ നിന്നുള്ള സാമ്പത്തിക ശേഷി കുറഞ്ഞ ചെറു രാജ്യങ്ങൾ, ഫുട്ബോൾ ചരിത്രത്തിൽ വലിയ പാരമ്പര്യമില്ലാത്ത രാജ്യങ്ങൾ, ഇവരാരും ഇപ്പോൾ വലിയ യൂറോപ്യൻ, തെക്കേ അമേരിക്കൻ ടീമുകളെ ഭയപ്പെടുന്നില്ല. ലോകമെമ്പാടുമുള്ള അക്കാദമികൾ, ശാസ്ത്രീയ പരിശീലനം, ആഗോള ലീഗുകളിലെ അനുഭവം, ഇവയെല്ലാം ലോക ഫുട്ബോളിന്റെ സന്തുലിതാവസ്ഥ മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിന് കോംഗോയെ തോൽപ്പിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ബെൽജിയത്തിന് സെനഗലിനെ മറികടക്കാൻ അധിക സമയം വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ നോക്കൌട്ട് മത്സരവും ഒരു ഫൈനലിന്റെ തീവ്രത കൈവരിക്കുന്നത്. ഇന്ന് സ്പെയിൻ, പോർച്ചുഗൽ, സ്വിറ്റ്സർലൻഡ് എന്നീ യൂറോപ്യൻ ശക്തികൾ മൈതാനത്തിറങ്ങുമ്പോൾ അവരുടെ എതിരാളികൾ വെറും മത്സരം കളിക്കാനല്ല എത്തുന്നത്, ചരിത്രമെഴുതാനാണ്. ആദ്യം ഇന്നലെ നടന്ന മത്സരങ്ങളിലേക്ക്. ഈ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ പ്രകടനം കാണുമ്പോൾ ഒരു വൈരുദ്ധ്യം വ്യക്തമാണ്. അന്തിമ ഫലങ്ങൾ അവർക്ക് അനുകൂലമാകുന്നുണ്ട്, പക്ഷേ പ്രകടനങ്ങൾ പലപ്പോഴും ആരാധകർക്ക് തൃപ്തി നൽകുന്നില്ല. ഡി ആർ കോംഗോയ്ക്കെതിരായ മത്സരവും അതിന് മറ്റൊരു ഉദാഹരണമായി. ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ കോംഗോ നോക്കൌട്ട് മത്സരത്തിലും അതേ നിർഭയത്വത്തോടെയാണ് ഇറങ്ങിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇംഗ്ലണ്ടിന്റെ പന്തടക്കത്തെ അവർ ഭയപ്പെട്ടില്ല, മറിച്ച് ഓരോ ആക്രമണങ്ങളിലും ഇംഗ്ലണ്ടിന്റെ പ്രതിരോധത്തെ പരീക്ഷിച്ചു. ആ ധൈര്യത്തിനുള്ള പ്രതിഫലം ലഭിച്ചത് 7th minute തന്നെ. വേഗമേറിയ ഒരു മുന്നേറ്റത്തിനൊടുവിൽ കോംഗോയുടെ ആക്രമണം ഇംഗ്ലീഷ് പ്രതിരോധത്തെ പിളർത്തി. പന്ത് ലഭിച്ച ബ്രയാൻ സിപെങ്ക യാതൊരു പിഴവും വരുത്താതെ വലയിലേക്കെത്തിച്ചു. ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നിന്റെ സൂചനകൾ അപ്പോൾ തന്നെ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു. ഇംഗ്ലണ്ടിന്റെ മുഖത്ത് ആശങ്ക പ്രകടമായിരുന്നു. പന്തടക്കത്തിലും പാസിംഗിലും അവർ മുന്നിലായിരുന്നെങ്കിലും പെനൽറ്റി ബോക്സിനുള്ളിൽ പഴയ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിച്ചു. ഗോൾ മുഖത്ത് വ്യക്തമായ അവസരങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കോംഗോയുടെ പ്രതിരോധ നിര അതിശയകരമായ അച്ചടക്കമാണ് കാണിച്ചതും. 3 center backs 2 wing backs ചേർന്ന് രൂപപ്പെടുത്തിയ പ്രതിരോധ ഭിത്തി ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റങ്ങളെ വീണ്ടും വീണ്ടും തടഞ്ഞു. 2nd period മത്സരത്തിന്റെ താളം മാറിയത്. ഇംഗ്ലണ്ട് കൂടുതൽ ആക്രമണാത്മകമായി മുന്നേറി. ഫുൾ ബാക്കുമാരെ മുന്നോട്ടു കയറ്റുകയും മധ്യനിരയിൽ കൂടുതൽ കൂട്ടുകെട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഒടുവിൽ അവരുടെ രക്ഷകനായി എത്തിയത് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ തന്നെ. കടുത്ത സമ്മർദ്ദത്തിനിടെ ലഭിച്ച അവസരം കൃത്യമായി വിനിയോഗിച്ച് സമനില കണ്ടെത്തിയ കെയ്ൻ ഇംഗ്ലണ്ടിന് ആത്മവിശ്വാസം തിരികെ നൽകി. അതോടെ മത്സരം ഇരു ടീമുകൾക്കും തുറന്ന പോരാട്ടമായി. കോംഗോ തിരിച്ചടികൾ തുടർന്നെങ്കിലും ഇംഗ്ലണ്ടിന്റെ ആക്രമണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. അവസാനം മത്സരം അധിക സമയത്തിലേക്ക് നീളുമെന്ന് എല്ലാവരും കരുതിയ നിമിഷത്തിലാണ് കെയ്ൻ വീണ്ടും അവതരിച്ചത്. നിർണായക നിമിഷങ്ങളിൽ ലോകോത്തര സ്ട്രൈക്കർമാർ എന്തുകൊണ്ടാണ് വിലമതിക്കപ്പെടുന്നതെന്ന് തെളിയിക്കുന്ന ഫിനിഷ്. 86th minute ആ ഗോൾ ഇംഗ്ലണ്ടിന്റെ 2-1 പ്രീ ക്വാർട്ടറിലേക്കുള്ള ടിക്കറ്റും സമ്മാനിച്ചു. എന്നാൽ ഈ മത്സരം ഇംഗ്ലണ്ടിനു മുന്നിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മത്സരത്തിന്റെ നിയന്ത്രണം കൈവശമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവസാന നിമിഷം വരെ അവർ സമ്മർദ്ദത്തിലാകുന്നത്? വലിയ ടീമുകളെ നേരിടുമ്പോൾ ഇത്രയും അവസരങ്ങൾ അവർ ഇനിയും അനുവദിച്ചാൽ എന്താകും ഫലം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ അടുത്ത എതിരാളിയായ മെക്സിക്കോ അതിന്റെ വില ഈടാക്കും. മത്സരം തോറ്റെങ്കിലും അഭിമാനത്തോടെ മടങ്ങാൻ കഴിയുന്ന ടീമാണ് ഡി ആർ കോംഗോ. ഈ ലോകകപ്പിൽ ആഫ്രിക്കൻ ഫുട്ബോൾ എത്രത്തോളം വളർന്നുവെന്നതിന്റെ മറ്റൊരു ശക്തമായ തെളിവായി അവരുടെ പ്രകടനം. ഇന്നലെ നടന്ന 3 മത്സരങ്ങളിൽ നാടകീയതയുടെ കാര്യത്തിൽ 1st സെനഗൽ ബെൽജിയം മത്സരത്തിനാണ്. സ്കോർലൈൻ മാത്രം നോക്കിയാൽ ബെൽജിയം ജയിച്ചുവെന്ന് പറയാം, പക്ഷേ ഈ മത്സരം കണ്ടവർക്കറിയാം പരാജയപ്പെട്ട ടീം അതിലേറെ കയ്യടി വാങ്ങിയ രാത്രിയായിരുന്നു അത്. ഫൈനൽ വിസിലിന് തൊട്ടു

മുൻപുവരെ ഈ മത്സരം സെനഗലിനു സ്വന്തമായിരുന്നു. കളിയുടെ തുടക്കം മുതൽ അവർ ബെൽജിയത്തെ ഞെട്ടിച്ചു. യൂറോപ്യൻ ടീമിനെതിരെ പ്രതിരോധിച്ച് പന്തിനായി കാത്തുനിൽക്കുന്ന സമീപനമല്ല സെനഗൽ സ്വീകരിച്ചത്. മറിച്ച് ഉയർന്ന പ്രസ്സിംഗും അതിവേഗ ആക്രമണങ്ങളുമാണ് അവർ തിരഞ്ഞെടുത്തത്. അതിന്റെ ഫലം വളരെ വേഗം ലഭിച്ചു. 24-ാം മിനുട്ടിൽ പ്രതിരോധത്തിലെ പിഴവ് മുതലെടുത്ത് ഹബീബ് ദിയാറ നേടിയ ആദ്യ ഗോൾ സെനഗലിന്റെ മധ്യനിര മത്സരത്തിന്റെ വേഗം നിയന്ത്രിച്ചു. ഓരോ നേർക്കുനേർ പോരാട്ടങ്ങളിലും അവർ മുൻതൂക്കം നേടി. 51-ാം മിനുട്ടിൽ ഇസ്മായില സാർ 2-ാം ഗോളും നേടിയതോടെ സെനഗൽ 2-0 മുന്നിൽ. അതോടെ ബെൽജിയം വൻ പ്രതിസന്ധിയിലായി. 2-ാം പകുതിയിലും ബെൽജിയത്തിന് കാര്യമായ മാറ്റമുണ്ടായില്ല. അപ്പോഴാണ് പരിശീലകൻ തന്റെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുത്തത്, റൊമേലു ലുക്കാക്കു. പരിക്ക് കാരണം മുഴുവൻ ഫിറ്റ്നസ് വീണ്ടെടുത്തിരുന്നില്ലെങ്കിലും മത്സരത്തിന്റെ ഗതി മാറ്റാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു. ലുക്കാക്കു ഇറങ്ങിയതോടെ ബെൽജിയത്തിന്റെ ആക്രമണ രീതി

തന്റെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുത്തത്. റൊമേലു ലുക്കാക്കു പരിക്ക് കാരണം മുഴുവൻ ഫിറ്റ്നസ് വീണ്ടെടുത്തിരുന്നില്ലെങ്കിലും മത്സരത്തിന്റെ ഗതി മാറ്റാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു. ലുക്കാക്കു ഇറങ്ങിയതോടെ ബെൽജിയത്തിന്റെ ആക്രമണ രീതി മാറി. ബോക്സിനുള്ളിൽ കൂടുതൽ ലക്ഷ്യബോധമുണ്ടായി. വിങ്ങുകളിൽ നിന്ന് കൂടുതൽ ക്രോസുകൾ എത്തിത്തുടങ്ങി. സമ്മർദ്ദം വർദ്ധിച്ചു. 86-ാം മിനുട്ടിൽ ലുക്കാക്കുവിലൂടെ ബെൽജിയത്തിന്റെ ആദ്യ ഗോളും വന്നു. അത് മത്സരത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചു. സെനഗൽ ആദ്യമായി പ്രതിരോധത്തിലേക്ക് പിന്മാറി. മത്സരം അവസാനിക്കാനിരിക്കെ ബെൽജിയം വീണ്ടും പ്രഹരിച്ചു. ഈ തവണ യൂരി ടൈലമാൻസിന്റെ ഊഴം. സ്കോർ 2-2. വിജയത്തിന്റെ വക്കിൽ നിന്ന് സെനഗൽ എക്സ്ട്രാ ടൈമിലേക്ക് പിന്തള്ളപ്പെട്ടു. മനസ്സു തളർന്നെങ്കിലും അവർ അവസാനം വരെ പോരാടി. എന്നാൽ അധിക സമയത്തിന്റെ അവസാനം ലഭിച്ച പെനാൽറ്റി ബെൽജിയത്തിന് രക്ഷയായി. ആ കിക്കും ടൈലമാൻസ് നഷ്ടപ്പെടുത്തിയില്ല. ബെൽജിയം 3-2 മുന്നിൽ. ശേഷിക്കുന്ന മിനിറ്റുകളിൽ സെനഗൽ അവസാന ആക്രമണങ്ങളും നടത്തിയെങ്കിലും സമനില ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ ബെൽജിയം ആശ്വാസത്തോടെ ആഘോഷിച്ചപ്പോൾ സെനഗൽ നിരാശയോടെ മൈതാനം വിട്ടു. ഈ ലോകകപ്പിന്റെ തുടക്കം മുതൽ ഒരു ചോദ്യം പലരും ഉയർത്തിയിരുന്നു. ആതിഥേയരായ അമേരിക്ക ഒരു ഫുട്ബോൾ രാഷ്ട്രമാണോ? അവർക്ക് ഈ ലോകകപ്പിൽ മുന്നോട്ടു പോകാൻ കഴിയുമോ? ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ പരാഗ്വേക്കെതിരെ മികച്ച ജയം നേടി അമേരിക്ക അതിന് മറുപടി നൽകി. ഇപ്പോഴിതാ നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ബോസ്നിയക്കെതിരെ അമേരിക്ക നൽകിയ മറുപടി വളരെ പക്വമായിരുന്നു. ആവേശത്തേക്കാൾ അച്ചടക്കത്തിനാണ് അവർ പ്രാധാന്യം നൽകിയത്. കളിയുടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ബോസ്നിയ പന്ത് കൈവശം വച്ച് മത്സരം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പരിചയസമ്പന്നരായ അവരുടെ മധ്യനിര ക്ഷമയോടെ പാസുകൾ കൈമാറി അമേരിക്കയുടെ പ്രതിരോധത്തിൽ വിടവ് തേടി. എന്നാൽ അമേരിക്ക തിടുക്കപ്പെട്ടില്ല. പരിശീലകൻ തയ്യാറാക്കിയ മിഡ് ബ്ലോക്ക് പ്രതിരോധം കൃത്യമായി പ്രവർത്തിച്ചു. പന്ത് നഷ്ടപ്പെട്ട ഉടനെ കൗണ്ടർ പ്രസിംഗ്, പിന്നെ അതിവേഗ ട്രാൻസിഷൻ, അതായിരുന്നു ആതിഥേയരുടെ പദ്ധതി. അതിനുള്ള പ്രതിഫലവും ആദ്യ പകുതിയിൽ തന്നെ കിട്ടി. ഹാഫ് ടൈമിന് തൊട്ടു മുൻപ് മധ്യനിരയിൽ പന്ത് തിരിച്ചുപിടിച്ച അമേരിക്ക അതിവേഗ മുന്നേറ്റം നടത്തി. അവസാന പാസ് സ്വീകരിച്ച ഫോളറിൻ ബലോഗുൺ കൃത്യതയാർന്ന ഫിനിഷിലൂടെ അമേരിക്കയെ മുന്നിലെത്തിച്ചു. ആ ഗോൾ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി. സമനില തേടി ബോസ്നിയ മുന്നോട്ടു കയറിയതോടെ അവരുടെ പ്രതിരോധത്തിൽ കൂടുതൽ ഇടങ്ങൾ രൂപപ്പെട്ടു. 64-ാം മിനിറ്റിൽ അപ്രതീക്ഷിതമായി ബലോഗുൻ ചുവപ്പു കാർഡ് കണ്ട് പുറത്തായത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ ആതിഥേയർ അപ്പോഴും സമചിത്തത കൈവിട്ടില്ല. 82-ാം മിനിറ്റിൽ അവരുടെ 2-ാം ഗോളും വന്നു. ഇത്തവണ സ്കോർ ചെയ്തത് മാലിക് ടിൽമാൻ. 2 ഗോളിന്റെ ലീഡ് നേടിയ ശേഷം അമേരിക്ക മത്സരം നിയന്ത്രണത്തിലാക്കി. അവർ അനാവശ്യമായ സാഹസികത കാട്ടിയില്ല. പന്ത് കൈവശം വയ്ക്കേണ്ടപ്പോൾ അതും ചെയ്തു. വേഗം കുറയ്ക്കേണ്ടപ്പോൾ അതും ചെയ്തു. നോക്കൌട്ട് മത്സരങ്ങളിൽ വിജയിക്കുന്ന ടീമുകളുടെ ഗുണം അവർ കാണിച്ചു. എപ്പോൾ ആക്രമിക്കണം, എപ്പോൾ കളിയുടെ വേഗം നിയന്ത്രിക്കണം എന്ന ബോധം. അരമണിക്കൂറിലേറെ 10 പേരായി കളിക്കേണ്ടി വന്നിട്ടും നേടിയ ഈ ജയം അമേരിക്കയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. അടുത്ത റൌണ്ടിൽ ബെൽജിയത്തിനെതിരെയാണ് അവരുടെ മത്സരം. ഇന്നത്തെ നോക്കൌട്ട് മത്സരങ്ങളിൽ ഏറ്റവും വലിയ ഫേവറിറ്റായി ഇറങ്ങുന്നത് സ്പെയിനാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പന്തടക്കത്തിലും പാസിംഗിലും പഴയ സ്പാനിഷ് ശൈലിയുടെ പതിപ്പു തന്നെയാണ് അവതരിപ്പിച്ചത്. കേപ്പ് വെർദെക്കെതിരെ അപ്രതീക്ഷിത സമനില വഴങ്ങേണ്ടി വന്നെങ്കിലും പിന്നീട് സൌദി അറേബ്യക്കെതിരെയും ഉറുഗ്വേക്കെതിരെയും അവർ ജയം നേടി. എന്നാൽ നോക്കൌട്ട് മത്സരങ്ങളിൽ വെറും പന്തടക്കം മാത്രം മതിയാകില്ല. കാരണം എതിരു നിൽക്കുന്നത് ഈ ലോകകപ്പിലെ ഏറ്റവും സംഘടിത ടീമുകളിലൊന്നായ ഓസ്ട്രിയയാണ്. കോച്ച് റാൽഫ് റാഗ്നിക്കിന്റെ കീഴിൽ ഓസ്ട്രിയയുടെ കളി വ്യക്തമായ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഉയർന്ന പ്രസിംഗ്, പന്ത് തിരിച്ചുപിടിക്കൽ, അതിവേഗത്തിലുള്ള ആക്രമണം. സ്പെയിൻ സമാധാനത്തോടെ കളി നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ആ താളം തകർക്കുക എന്നതായിരിക്കും ഓസ്ട്രിയയുടെ ലക്ഷ്യം. മധ്യനിരയിലെ പോരാട്ടം അതിനാൽ നിർണായകമാകും. പെഡ്രിക്കും സ്പാനിഷ് മധ്യനിരയ്ക്കും പന്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചാൽ മത്സരം സ്പെയിനിലേക്ക് ചായും. ലമീൻ യമാലും കൂട്ടരും ഫോമിലാവുകയാണെങ്കിൽ ഗോളടിക്കുക എന്നത് അനായാസമാവുകയും ചെയ്യും. മറിച്ചാണെങ്കിൽ ഓസ്ട്രിയ ഈ ലോകകപ്പിലെ മറ്റൊരു വലിയ അട്ടിമറി സൃഷ്ടിച്ചേക്കാം. ഇന്നത്തെ ഏറ്റവും സന്തുലിതമായ മത്സരമെന്ന വിശേഷണം പോർച്ചുഗൽ ക്രൊയേഷ്യ പോരാട്ടത്തിനാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ കോംഗോക്കെതിരെ സമനില വഴങ്ങിയ പോർച്ചുഗൽ പിന്നീട് ആക്രമണ ഫുട്ബോളിലൂടെയാണ് മുന്നേറിയത്. ടീമിലെ ഏറ്റവും വലിയ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെങ്കിലും അദ്ദേഹത്തെ മാത്രമായി ആശ്രയിക്കേണ്ട അവസ്ഥ അവർക്കില്ല. ബ്രൂണോ ഫെർണാണ്ടസ്,

0: കുട്ടീഞ്ഞ, ന്യൂനോ മെൻഡസ് തുടങ്ങിയവരെല്ലാം ക്ലബ് സീസണിൽ മികച്ച പ്രകടനം കഴിഞ്ഞു വരുന്നവർ തന്നെ. എന്നാൽ ഇവരെല്ലാം ഒരു ടീമായി ഒത്തിണങ്ങുമോ എന്നതാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസിന് മുന്നിലുള്ള ചോദ്യം. ക്രൊയേഷ്യയുടെ ഏറ്റവും വലിയ ആയുധം അവരുടെ അനുഭവ സമ്പത്താണ്. അടുത്ത തലമുറ ടീമായി മാറുന്ന പ്രക്രിയയിലാണെങ്കിലും വലിയ മത്സരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ രാജ്യത്തിന് അറിയാം. അതിന് ചുക്കാൻ പിടിക്കുന്നത് 40-കാരൻ മിഡ്ഫീൽഡർ ലൂക്ക മോഡ്രിച്ച് തന്നെ. ക്രൊയേഷ്യയുടെ പ്രതിരോധ മികവും മധ്യനിരയിലെ നിയന്ത്രണവും ഏതു ടീമിനെയും അസ്വസ്ഥമാക്കാൻ പോന്നതാണ്. ഈ മത്സരത്തിൽ ആദ്യ ഗോൾ അത്യന്തം നിർണായകമാകും. പോർച്ചുഗൽ ആദ്യം ലീഡ് നേടിയാൽ അവരുടെ വേഗമേറിയ ആക്രമണങ്ങൾക്ക് കൂടുതൽ ഇടം ലഭിക്കും. പക്ഷേ ക്രൊയേഷ്യ ആദ്യം മുന്നിലെത്തിയാൽ മത്സരം അവരുടെ വരുതിയിലേക്ക് മാറിയേക്കാം. ആഫ്രിക്കൻ ഫുട്ബോൾ പുതിയ ഉയരങ്ങളിലെത്തിയ ലോകകപ്പാണിത്. മത്സരിച്ച 10 രാജ്യങ്ങളിൽ 9 നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയതു തന്നെ അതിനു തെളിവ്. ഇതുവരെ കളിച്ചവരിൽ മൊറോക്കോ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. ദക്ഷിണാഫ്രിക്കയും ഐവറി കോസ്റ്റും സെനഗലും DR കോംഗോയും മികച്ച പോരാട്ടത്തിനു ശേഷം പുറത്തായി. മൊറോക്കോയുടെ വഴി പിന്തുടരാനുള്ള അടുത്ത ഊഴം അൾജീരിയയ്ക്കാണ്. വർഷങ്ങളായി വലിയ ടൂർണമെന്റുകളിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന സ്വിറ്റ്സർലൻഡാണ് അവർക്ക് എതിരാളി. പ്രതിരോധത്തിലെ അച്ചടക്കവും സെറ്റ് പീസുകളിലെ മികവും എതിരാളികളെ എന്നും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അൾജീരിയയുടെ ശക്തി മറ്റൊന്നാണ്. വേഗം, ധൈര്യം, സാങ്കേതിക മികവുള്ള വിങ്ങർമാർ. മത്സരം ഓപ്പൺ പ്ലേ, അത് അൾജീരിയയ്ക്ക് ഗുണം ചെയ്യും. എന്നാൽ നിയന്ത്രിതവും തന്ത്രപരവുമായ കളിയിലേക്ക് മത്സരം നീങ്ങിയാൽ സ്വിസുകാർക്ക് മുൻതൂക്കം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഏറ്റവും പ്രവചനാതീതമായ മത്സരവും ഇതായിരിക്കും. ഈ മത്സരങ്ങളുടെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്
3: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ സി എച്ച് ക്രോസ് റോഡ് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പുറം കോഴിക്കോട് വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്
5: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്
0: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്
3: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
0: ശോഭിക വെഡിംഗ്സ്
6: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ
7: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ
8: ഞാറ്റുവേല
7: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ
9: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ
7: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി
8: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം കാർഷിക സമൃദ്ധിയിൽ പേരുകേട്ട ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു യുവ സംരംഭകയുടെ വിജയകഥയാണ് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്

സാധാരണ കാർഷിക ബിരുദമൊക്കെ നേടിയാൽ ഉയർന്ന ശമ്പളമുള്ള ജോലി നേടി നാട്ടിലോ മറുനാട്ടിലോ സ്വസ്ഥമായി ഇരിക്കുകയാണ് പതിവ്, പ്രത്യേകിച്ച് വനിതകൾ. എന്നാൽ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഠാണാപ്പടിയിലെ ശ്രീമതി വാണിയുടെ കഥ വ്യത്യസ്തമാണ്. കാർഷിക ബിരുദം നേടിയത് കൂടുതൽ അറിവ് കിട്ടാനാണ്. അതിലൂടെ മികച്ച ലാഭമുള്ള സംരംഭം ആരംഭിക്കണം. അതായിരുന്നു വാണിയുടെ ലക്ഷ്യം. കഠിനാധ്വാനത്തിലൂടെ അത് സാക്ഷാത്കരിച്ചു. ഇന്ന് വാണി കാർഷിക മേഖലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന സംരംഭകയാണ്. ഭർത്താവും ഈ രംഗത്ത് വാണിക്കൊപ്പം ചുവടുറപ്പിച്ചപ്പോൾ വിവിധ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു.

0: നമുക്ക് ഹരിപ്പാട് ഠാണാപ്പടിയിലെ ശ്രീമതി വാണിയുടെ ചുവടുവയ്പ്പുകളെയും സംരംഭങ്ങളെയും കുറിച്ചൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം.
1: എനിക്ക് ചെറുപ്പത്തിലെ കൃഷി ഇഷ്ടമായിരുന്നു. ഞാൻ ഓണാട്ടുകരയാണ് ജനിച്ചത്. അവ ഒരു കാർഷിക സംസ്കാരമുള്ള നാടാണ്, ജീവിത രീതിയുള്ള നാടാണ്. കൃഷിയാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് അപ്പൊ ആ ഒരു അഭിരുചിയിൽ നിന്ന് ഞാൻ കൃഷി പഠിക്കാൻ പോയി. പിന്നെ കാർഷിക വിധ എടുക്കുന്നതിന് മുമ്പേ ഞാൻ തീരുമാനിച്ചിരുന്നു ഞാൻ കൃഷിക്കാരി ആവണം എന്നുള്ളത്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് കൃഷിക്കാരി ആയതാണ്.
2: അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
1: ആദ്യം ഞങ്ങൾ കൃഷി മാത്രമാണ് ചെയ്തിരുന്നത്. നന്നായിട്ട് വിളവും കിട്ടി. പ്രകൃതി സൗഹൃദ ശാസ്ത്രീയ കൃഷി രീതിയാണ് ചെയ്യുന്നത്, നാച്ചുറൽ എക്കോ ഫാം. അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടില് ഹരിപ്പാട് ബ്ലോക്കിലെ എലിസബത്ത് മാഡം നമ്മളോട് എക്കോ ഷോപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നത്. ഹരിപ്പാട് കൃഷി ഭവൻ്റെ ഉണ്ടല്ലോ. അങ്ങനെ 2 ലക്ഷം രൂപ നമുക്ക് ആദ്യമായിട്ട് എക്കോ ഷോപ്പിന് തരുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായവില, സ്ഥിരവില. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കൂട്ടം കർഷകർ ഞങ്ങൾ യോജിച്ചു. ഞങ്ങൾ ഒന്നിച്ച് നിന്നിട്ട് ചുറ്റുമുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങളും കൂടെ ഒക്കെ കൂടെ സംഭരിച്ച് നമ്മൾ ന്യായവിലയും സ്ഥിരവിലയും കൊടുത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങളെ എടുക്കാൻ തുടങ്ങി. അപ്പൊ അതിന് തൊട്ട് മുമ്പ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നമുക്ക് കാർഷിക അനുബന്ധ പരിപാടിയായിട്ട് ഒരു സ്മോൾ സ്കെയിൽ നേഴ്സറി തന്നിട്ടുണ്ടായിരുന്നു. ഈ സ്മോൾ സ്കെയിൽ നേഴ്സറിക്ക് മുമ്പ് കൃഷിഭവനിൽ നിന്ന് ഒരു വെജിറ്റബിൾ നേഴ്സറി നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നമുക്ക് സക്സസ് ആണെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ വലിയ പ്രോജക്റ്റ് വെച്ചിട്ട്, 15 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ്. അപ്പോൾ 15 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്ത് അതിൽ 7.5 ലക്ഷം രൂപ അവർ ഫ്രണ്ടിൻ്റെ തന്നെ സബ്സിഡി തരും. അതായത് നമ്മൾ ആ പ്രോജക്റ്റ് തീർത്ത് കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ നമുക്ക് സബ്സിഡി തന്നിരിക്കും. പിന്നെ 7 ലക്ഷം രൂപയുടെ ബാധ്യതയും നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. അത്രയും എളുപ്പവും വളരെ അനായാസവുമാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ എല്ലാ പദ്ധതിയും. മാസം നമുക്ക് ഇപ്പോഴും 70,000-80,000 രൂപ നേഴ്സറിയിൽ നിന്ന് മാത്രം എല്ലാം കഴിഞ്ഞ അറ്റാദായമുണ്ട്. തദ്ദേശീയമായിട്ടുള്ള തദ്ദേശീയ സസ്യങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മേജർ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത മേജർ പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ 3 വർഷത്തെ ഒരു കാലയളവുണ്ട്. അങ്ങനെ 3 വർഷം കഴിയാറായപ്പോൾ അടുത്ത മേജർ പ്രോജക്റ്റ് തന്നു. 2022 നമുക്കൊരു മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതും നമുക്ക് വളരെയധികം സക്സസ്ഫുൾ ആയെന്ന് വെച്ചാൽ, നമുക്ക് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നല്ല ടെക്നോളജീസ് KVK ആലപ്പുഴയിലെ ജിസി മാഡം ഒക്കെ നമുക്ക് തരുകയും, അത് ആണ് എനിക്ക് ശരിക്കും ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നിന്നത്. പ്രത്യേകിച്ച് വാഴയിൽ നിന്നൊക്കെയുള്ള ആഹാരങ്ങളൊക്കെ വാല്യൂ അഡിഷൻ ചെയ്യാനുള്ള ഒരു ടെക്നോളജി ഒരുപാട് ട്രെയിനിങ്ങുകളിലൂടെ തരുകയെന്നെ നിരന്തരം പ്രചോദിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടും KVK ടെക്നിക്കൽ സപ്പോർട്ടും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ രുചിര പ്രകൃതി ഫുഡ്സ് എന്നുള്ള ഞങ്ങളുടെ വാല്യൂ അഡിഷൻ യൂണിറ്റ് ചെയ്തത്. അത് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്ത് വിഭവങ്ങളും കർഷകർ വിപണിയിൽ കൊണ്ടുവന്ന, പ്രകൃതി ജൈവ കലവറ എന്ന ഞങ്ങളുടെ വിപണിയിൽ കൊണ്ടുവന്ന, ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടെ അവരോട് ശരിക്കും പറ്റത്തില്ല എന്ന് പറയാൻ ഞങ്ങൾക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് വിപണിയിൽ എടുക്കാൻ പറ്റില്ല, സാധനം കൂടുതലാന്ന് പറയാനൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഏത് സമയത്തും ലാവിഷായിട്ട് സാധനം എടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം തരികയും നമ്മളത് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ഏകദേശം 22 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വാഴയിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഹെൽത്തി ഫുഡ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തൊലിയോട് കൂടിയ പച്ചവാഴയ്ക്ക് സ്ലൈസ് ചെയ്ത് റെസിസ്റ്റൻസ് അത് സ്ലൈസ് ചെയ്ത് ഉണക്കി നമ്മൾ ചമ്മന്തിപ്പൊടിക്കകത്തും പുട്ട് പൊടിക്കകത്തും എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഒരു 20% കയറ്റി വിട്ടിട്ടാണ് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ വാഴ,

ചക്ക, മാങ്ങ, തേങ്ങ, ഇതാണ് നാല് നമ്മുടെ ഏകദേശം കേരളത്തിലെ മെയിൻ വിഭവങ്ങൾ. അപ്പൊ അതിൽ നിന്ന് പിന്നെ കുവയ്ക്ക നിറയെ വരും, പടവലങ്ങ നിറയെ വരും. ഇതിൽ നിന്നൊക്കെ മൂലവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എസ് എച്ച് എമ്മിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ എസ് എച്ച് എം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് വിത്ത് മുതൽ വിപണി വരെ കർഷകർക്കൊപ്പം, ശരിക്കും കർഷകർക്കൊപ്പം തന്നെയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു സെന്റ് ഭൂമി പോലും ഇല്ലായിരുന്നു. ഇവരാണ് എന്നെ പ്രാപ്തരാക്കിയത് ഭൂമി വാങ്ങാൻ, ആ ഭൂമിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചെയ്യാൻ എന്നെ നിരന്തരം പ്രേരിപ്പിക്കുമായിരുന്നു. ചെയ്യാൻ പറ്റും, പറ്റും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വട്ടപൂജ്യമായിരുന്നു നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു 3.25 കോടിയോളം ടേൺ ഓവറുള്ള കുറേയധികം സ്ഥാപനങ്ങളിലെ നടത്തിപ്പുകാരാവാനുള്ള ഒരു പ്രാപ്തി കൈവരിക്കാൻ ഒരു കർഷകയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മിഷൻ ചെയ്യുന്നത് ചെറിയ മെഷീനൊന്നുമല്ല, വലിയ മിഷൻ തന്നെയാണ്. എനിക്ക് ഒരു മാസം ഏകദേശം ഒരു 2 ലക്ഷം രൂപ ആദായം ഉണ്ട് എല്ലാത്തിൽ നിന്നും കൂടെ. എൻ്റെ വരുമാനമാണത്, എൻ്റെ പേഴ്സണൽ വരുമാനമാണ്. ഞാൻ എഴുതിയെടുക്കുന്ന എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ എഴുതിയെടുക്കുന്ന എൻ്റെ സാലറിയാണ്. അതേപോലെ അതേ വരുമാനം തന്നെ എൻ്റെ ഹസ്ബൻഡിനും ഉണ്ട്. ഞങ്ങൾ രണ്ടാളും ഏകദേശം ഒരു 5 ലക്ഷം രൂപ പ്രതിമാസ വരുമാനം ഉള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കൂടെ. ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അത്രയും നമുക്ക് സുഗമമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾക്ക് അത് പ്രാപ്യമാവണം, ടെക്നോളജി ലഭ്യമാവണം, അതുപോലെ തന്നെ നമ്മൾ ഒരു ഇൻഹിബിഷനും ഇല്ലാതെ നമ്മൾ ചോദിക്കാനുള്ള നമുക്കുള്ള ഒരു ഇതുണ്ടാവണം, ഒരു തുറന്ന മനസ്സുണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുടെ നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നം കൊണ്ട് കൂടിയിട്ടാണ് എനിക്കിതൊക്കെ ഇപ്പം സംസാരിക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ചെയ്തത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പാക്ക് ഹൗസാണ്. അത് ഒരു മൈനർ പ്രോജക്റ്റാണ്. അതിന് എനിക്ക് 2 ലക്ഷം രൂപയാണ് സബ്സിഡി. പിന്നെ കുഞ്ഞു കുഞ്ഞു പ്രോജക്റ്റുകൾ, ഇപ്പം കമ്പോസ്റ്റ് യൂണിറ്റ് 50,000 രൂപ സബ്സിഡികൾ, അതൊക്കെ വലിയ പ്രോജക്റ്റിൻ്റെ ഇടയിലെ ഗ്യാപ്പിൽ കിട്ടും. നമുക്ക് തരുന്ന ആ ലിസ്റ്റിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് മുൻഗണനാക്രമത്തിൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ആസൂത്രണം ചെയ്ത് നമുക്ക് ചോദിക്കാൻ പറ്റും. ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫയലിട്ട് ഉടനെ തന്നെ നമ്മളോട് പ്രോജക്റ്റ് തയ്യാറാക്കിക്കോളാം പറഞ്ഞു. പിന്നെ നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ഇച്ചിരി ലാഗ് അടിച്ചാൽ എന്താ തരാത്തെ ചോദിച്ച് അങ്ങനെ പേപ്പർ വർക്കിനൊക്കെ നമ്മൾ ഒപ്പം നിൽക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃഷി ഒരു മുഖ്യ ജീവിതോപാധിയായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള ഒരു നല്ല ആനുകൂല്യം ലഭിക്കുന്ന ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അതെല്ലാം തടയപ്പെട്ടു. പിന്നെ പെൺകുട്ടി എന്നുള്ളൊരു പ്രശ്നം, കാരണം പെൺകുട്ടികൾ ഇങ്ങനെ മുഖ്യധാരയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ പ്രശ്നം, ടൈറ്റിൽ ഓണർഷിപ്പിൻ്റെ ഇഷ്യൂസ്, ഇപ്പോൾ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് വിമൻ ഫാമേഴ്സ് ആണല്ലോ, അപ്പോൾ ഇതെല്ലാം ഈ ഇഷ്യൂസ് എല്ലാം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ എസ് എച്ച് എം ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് ഫാമേഴ്സിനെ എസ് എച്ച് എമ്മിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫണ്ട് കൊണ്ട് ഈ പറയുന്ന പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ലോൺ അവൈലബിൾ ആക്കാൻ പറ്റും. ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ ലോൺ കിട്ടും 6% ഉള്ളൂ. 3% ഇൻവെസ്റ്റ്മെൻഷൻ കഴിഞ്ഞ് 6% പലിശയുള്ളൂ. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവർ നമുക്ക് സഹായിച്ച് തരുന്നുണ്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞങ്ങൾ എപ്പോഴും തമാശയ്ക്ക് പറയും, ഞങ്ങളുടെ പ്രകൃതി ജൈവകലവറയായാലും വാസ്തു ജൈവങ്ങനെ എന്ന നേഴ്സറിയിലായാലും ഞങ്ങൾ ഒരു ബോർഡ് തൂക്കും എസ് എച്ച് എം ഈ സ്ഥാപനത്തിൻ്റെ ഐശ്വര്യം എന്ന്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ മാത്രമല്ല പ്രായോഗിക തലത്തിലും വളരെ ചലനാത്മകമായിട്ട് അത് തന്നെയാണ്. എന്നും വളരെ സൗഹൃദപരമായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും വളരെ സൗഹൃദപരമായിട്ടാണ് നമ്മളോട് ഇടപെടുന്നതും. ഒരു റിയൽ ഗവൺമെൻറ് സെർവൻ്റ് എങ്ങനെയാണ് കർഷകരോട് ഇടപെടേണ്ടത്, ഒരു പൊതുസേവക ശരിക്കും അതിനേക്കാൾ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് എത്തിക്സിൻ്റെ വാല്യൂസ് വളരെ നൈതികമായിട്ടാണ്. ശരിക്കും കർഷകർക്കൊപ്പം തന്നെയാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എനിക്ക് തന്ന കോൺഫിഡൻസ് ആണത്. ഞാൻ ടോട്ടൽ ചെയ്യുന്നത് ഏകദേശം 4.5 ഏക്കറാണ്. നിലവിൽ എൻ്റെ പേരിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്ത സ്ഥലം 2.65 ഏക്കർ. അത് തന്നെ അവർ പ്രോത്സാഹിപ്പിക്കുക ചെയ്തു എന്ന് മാത്രമല്ല, എനിക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. നല്ലപോലെ നമുക്ക് വാല്യൂ അഡീഷനിൽ നിന്ന് ഫാമേഴ്സ് ഇൻകം ഡബിള് മാത്രമല്ല അതിൻ്റെ അപ്പുറം ആക്കാൻ പറ്റും. വാല്യൂ അഡീഷൻ ശരിക്കും നല്ലതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മുടെ പ്ലാനിങ്, സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് പോളിസീസ്, സോഫ്റ്റ് സ്കിൽസ് ഇതെല്ലാം വളരെ നമ്മൾ ശ്രദ്ധിച്ച് വേണം അതിനെ കൈകാര്യം ചെയ്യാൻ. പിന്നെ ഞാനൊരു അഗ്രി ഗ്രാജുവേറ്റ് ആയതിൻ്റെ ഗുണം കൂടി എനിക്കുണ്ട്. എല്ലാം ഓർത്തെടുക്കാനും സമയത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ. പിന്നെ എൻ്റെ അച്ഛനൊരു ബിസിനസ്സുകാരനായിരുന്നു. അപ്പം കണ്ടു വളർന്ന് വരുമ്പോൾ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ബിസിനസ് ചെയ്യാൻ.

0: ഈ ഒരു കലയാണ്, ശാസ്ത്രമാണ്, സംസ്കാരമാണ്, കൃഷി ഒരു വ്യവസായം കൂടിയാണ്. ബിസിനസ്സിലേക്ക് എന്നെ ഇറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൃഷി വകുപ്പും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും കൂടിയിട്ടാണ്. അപ്പോൾ അതിന് എൻ്റെ എല്ലാവിധ സ്നേഹവും സന്തോഷവും നന്മകളും കർഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. കാരണം 480 കർഷകരെ എനിക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരുപാട് തവണ സപ്പോർട്ട് ചെയ്യാൻ ഒരു വർഷം കഴിയുന്നുണ്ട്. കൃഷിയിൽ നമ്മൾ നമ്മുടെ ഫാം ലാൻഡിനും ഹോൾ ലാൻഡിനും കൂടി ഇട്ടേക്കുന്ന പേര് വാസു ജയവാംഗന എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേരാണ് വാസു എന്നുള്ളത്. പിന്നെ നമ്മൾ സെക്കൻഡറി സെക്ടർ ആയിട്ടുള്ള വാല്യൂ അഡിഷൻ, അതിന് നമ്മൾ രുചിര ഭക്ഷ്യ ഉൽപ്പന്നം, ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഞങ്ങളുടെ EDP മോഡ്യൂളിൻ്റെ പേരായിരുന്നു, അത് ആക്ച്വലൈസ് ചെയ്തതാണ്. ടെർഷ്യറി സെക്ടർ വിപണി, മാർക്കറ്റിംഗ്, സർവീസ് സെക്ടർ, അത് പ്രകൃതി ജൈവ കലവറ. പിന്നെ നാലാമത്തെ സെക്ടർ ഞങ്ങളുടെ കോട്ടണറി സെക്ടറാണ്, 6 ഭക്ഷ്യ ധാരികൾ കൂടുതലുള്ള ഫുഡ്സിൽ ഏറ്റവും നല്ല ആഹാരങ്ങൾ കൊടുക്കുന്ന ഫുഡിലാണ് നമ്മുടെ 6 ചെയ്യും. അതിനെ നമ്മൾ ഇട്ടേക്കുന്ന പേര് ഓർഗാനിക് ബയോസ്ഫിയർ. അങ്ങനെ 4 സെക്ടറിൽ ഞങ്ങൾ നിന്നിട്ട് 4 കലയിൽ ബാലൻസ് ചെയ്യണം. സ്വച്ഛത കിട്ടുക എന്നുള്ളതാണല്ലോ, പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുക. പിന്നെ ചലഞ്ചസ് ഒക്കെ വരും, അതിനെ നേരിടും. കാരണം നമ്മൾ പാഷന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മളത് ഫേസ് ചെയ്യണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
1: ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടുള്ള ശ്രീമതി വാണിയുടെ വിജയത്തിൽ തെല്ലും അതിശയോക്തിയില്ല. ഇച്ഛാശക്തിയോടെ മുന്നോട്ടിറങ്ങുക, കാർഷിക മേഖലയിലൂടെ ജീവിത വിജയം ഉറപ്പ്. ഒപ്പം SHM പോലുള്ള സ്ഥാപനങ്ങളും കൃഷിവകുപ്പും സദാ കൂടെയുണ്ട്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തൈകച്ചിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചു. രാജ്യത്ത് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്ന VBG റാംജി നിയമം പാവപ്പെട്ട ഓരോ തൊഴിലാളിക്കും തൊഴിലുറപ്പ് വരുത്തുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ യോഗം ചേർന്നു. ഓണം വാരാഘോഷം വിപുലമായി സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള

അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിച്ചതുകൊണ്ടും പവർ എക്സ്ചേഞ്ചിൽ നിന്നും ആവശ്യമായ വൈദ്യുതി ലഭ്യമായതിനാലും വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ സാധിച്ചതായി KSEB. വൈദ്യുതി ഉപയോഗത്തിൽ ഇന്നലെ 400 MW വരെ കുറവുണ്ടായതായും KSEB അറിയിച്ചു. മത്സ്യ സംസ്കരണത്തിലൂടെ ഉണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങളെ നൂതന രീതികളിൽ വാണിജ്യാടിസ്ഥാനത്തെ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റ കരാറിൽ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഒപ്പുവച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. 2026 കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് എന്നിവയിലേക്ക് രാജ്യത്തിനായി മത്സരിക്കാൻ യോഗ്യത നേടി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, തിരുവനന്തപുരം റീജിയണൽ സെന്ററിലെ വിവിധ കായിക താരങ്ങൾ. കോമൺവെൽത്ത് ഗെയിംസിലേക്ക് 8 താരങ്ങളും ഏഷ്യൻ ഗെയിംസിലേക്ക് 14 പേരുമാണ് യോഗ്യത നേടിയത്. ഈ മാസം 29 മുതൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടക്കുന്ന ദേശീയ ജൂനിയർ ആൺകുട്ടികളുടെ ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ കേരള ടീമിന്റെ സെലക്ഷൻ ട്രയൽസ് ഞായറാഴ്ച രാവിലെ 7 മുതൽ എറണാകുളം മഹാരാജാസ് ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 6 മണിക്ക്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: നൂറ ഹൗസ് ലോൺസ്, രാഗപരാഗം സമർപ്പിക്കുന്നത്.
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: ഇളയനില സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

ആകാശവാണി 103.6 റിയൽ എഫ്എം. ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. മുഹമ്മദ് റാഫിയും ആശാ ഭോസ്ലെയും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം യാദോങ്കി ഭാരത്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അൽക്കായാഗ്നിക്കും സോനു നിഗമും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഷോർട്ട്കുട്ട്, ദ കോൺ ഈസ് ഓൺ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: ഇനി ആശാ ഭോസ്ലെ പാടിയ ഗാനം, ചിത്രം ശിഖർ.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ കേൾക്കാം സംസദ് ബീഗം, ആശാ ഭോസ്ലെ എന്നിവർ ആലപിച്ച ഗാനം, ചിത്രം നയാദൂർ.

FM പ്രധാന വാർത്തകൾ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായിച്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ യോഗം ചേർന്നു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന തരം അനുഭവമാക്കി ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ്.

0: സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിച്ചതുകൊണ്ടും പവർ എക്സ്ചേഞ്ചിൽ നിന്നും ആവശ്യമായ വൈദ്യുതി ലഭ്യമായതിനാലും വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ സാധിച്ചതായി KSEB. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയതായി ഹൈക്കോടതി അറിയിച്ച് സംസ്ഥാന സർക്കാർ. INTUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവരാണ് കേസിൽ വിചാരണ നേരിടേണ്ടിവരിക. ആലപ്പുഴ ജില്ലയിൽ സ്കൂൾ കുട്ടികളിൽ മൊണ്ടുനീര് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിലേക്ക് കൂറ്റൻ പൈലിംഗ് യന്ത്രം മറിഞ്ഞു. അപകടത്തിൽ ആളപായമില്ല. ട്രെയിനുകൾ സർവീസുകൾ തടസ്സമില്ലാതെ തുടരുന്നതായി റെയിൽവേ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

ഗാനകേളി. ഗാനകേളിയിൽ കേൾക്കാം ആരണ്യകം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രഘുനാഥ് സേത്ത്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം കാക്കക്കുയിൽ, രചന ഗിരീഷ് പതഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് വിദ്യാസാഗർ ഈണം നൽകി. പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ദുബായ്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 29:16. അല്പസമയത്തിനകം 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം 6:40 ഗാനകേളി തുടരും.

0: better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവെച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യ ഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക്

0: സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്ന് ഇറങ്ങും. വാർത്തകൾ വിശദമായി. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായ്ച്ചി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒരു റിപ്പോർട്ട്.
1: ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി മികച്ച ഉദാഹരണങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാന്റെ വൈദഗ്ധ്യവും നിക്ഷേപവും ഇന്ത്യയുടെ വേഗതയും വ്യാപ്തിയും ഒത്തുചേരുമ്പോൾ ലോകത്തിന് മുഴുവൻ നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ മേഖലയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും G7 ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ പവർ ഏഷ്യ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായ്ച്ചി പറഞ്ഞു. ഹരിയാനയിലെ ഖാർഘോഡയിൽ മാരുതി സുസുക്കിയുടെ 4-ാമത്തെ വാഹന നിർമ്മാണ കേന്ദ്രം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ പഠനം കേന്ദ്രതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ESA നിർണയം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം നാളെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിക്ക് കീഴിലാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യ ഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ തീവ്രഘട്ടമായി കണക്കാക്കി പ്രത്യേക ബോധവൽക്കരണം നടപ്പാക്കും. ശില്പശാലയുടെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നാളെ നിർവഹിക്കും. ഒരു വർഷം നീളുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പാലക്കാട് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്ത് 1-ാം വിളയ്ക്ക് പറമ്പിക്കുളം ആളിയാർ കുടിശ്ശിക ജലം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
2: ജില്ലയിൽ മഴ തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിയാറിൽ നിന്നുള്ള ജലലഭ്യത ഉറപ്പാക്കിയാൽ മാത്രമേ ചിറ്റൂർ മേഖലയിൽ കൃഷിയിറക്കാൻ കഴിയൂ. 16,500 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. കുടിശ്ശിക ജലം ലഭിച്ചാൽ 1-ാം വിള ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.
0: തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ പൈലിംഗ് യന്ത്രം മാറ്റുവാനുള്ള ശ്രമം അവസാനഘട്ടത്തിൽ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് പൈലിംഗ് യന്ത്രം മറിഞ്ഞത്. ആളപായമില്ല. സംഭവത്തെ തുടർന്ന് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. അതേസമയം ട്രെയിൻ സർവീസുകൾക്ക് തടസ്സമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. 3-ാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. 1-ൽ കൂടുതൽ ക്വാട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ ക്വാട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം.

0: തീർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ ദിവസേന വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ടു. സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങൾക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: മിതമായ നിരക്കിൽ മികച്ച സൗകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കുമെന്ന വലിയ ലക്ഷ്യത്തോടെയാണ്

0: ർക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: മിതമായ നിരക്കിൽ മികച്ച സൗകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കുമെന്ന വലിയ ലക്ഷ്യത്തോടെയാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ, തീർത്ഥാടന ടൂറിസം, ഇന്റർസ്റ്റേറ്റ് പാക്കേജുകൾ എന്നിങ്ങനെ ടൂറിസത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മുൻപന്തിയിൽ നിൽക്കുന്നു. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിൻ ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 12:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. 28 വർഷത്തിനുശേഷം ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രിയ ചരിത്ര നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 4:30 മത്സരത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. സുസ്ഥിര ജൈവ ഇന്ധന ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തോട്ടവിള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ലക്ഷ്യമിട്ട് CSIR NIST തിരുവനന്തപുരവും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള 3 Cousin ലാബ്സും ധാരണാപത്രം ഒപ്പുവച്ചു. പഴങ്ങളുടെ പൾപ്പിൽ നിന്നും ജ്യൂസുകളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇരു സ്ഥാപനങ്ങളും കൈകോർക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്ന വിവിധ സീസണൽ പഴങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ വിലയിരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാഹിത്യകാരൻ OV വിജയന്റെ 96th ജന്മവാർഷിക ദിനം പാലക്കാട് തസ്രാക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തസ്രാഖ് ഒരു ചിത്രകലാകാവ്യം എന്ന ആഘോഷ പരിപാടി ജില്ലാ കളക്ടർ സുധീർ കെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 579 ഉയർന്ന് 77,502, നിഫ്റ്റി 170 നേട്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 കൂടി 1,60,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണ്ണവില. എന്നാൽ 10 പവന് 560 താഴ്ന്ന് 1,05,440 രൂപയായി. 1 gram സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. പ്ലസ് 1 മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി RoG M. John നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളി തുടരുന്നു. സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: പി സുശീലയും പി മാധുരിയും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം മരം, രചന യൂസഫലിക്കച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
6: ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി. വേണുഗോപാലും ചിത്രയും ആലപിച്ച ഗാനം. ചിത്രം തൂവാനത്തുമ്പികൾ.

0: ഗാനകേളി സമാപിച്ചു.
1: ഗാനകേളി.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായിച്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ യോഗം ചേർന്നു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന തരം അനുഭവമാക്കി ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിച്ചതുകൊണ്ടും പവർ എക്സ്ചേഞ്ചിൽ നിന്നും ആവശ്യമായ വൈദ്യുതി ലഭിച്ചതിനാൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ സാധിച്ചതായി KSEB. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയതായി ഹൈക്കോടതി അറിയിച്ച് സംസ്ഥാന സർക്കാർ. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവരാണ് കേസിൽ വിചാരണ നേരിടേണ്ടി വരിക. ആലപ്പുഴ ജില്ലയിൽ സ്കൂൾ കുട്ടികളിൽ മുണ്ടിനീര് കേസ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിലേക്ക് കൂറ്റൻ പൈലിംഗ് യന്ത്രം മറിഞ്ഞു. അപകടത്തിൽ ആളപായമില്ല. ട്രെയിൻ സർവീസുകൾ തടസ്സമില്ലാതെ തുടരുന്നതായി റെയിൽവേ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ്

ഇനങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫെ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം എവർഗ്രീൻ ഡ്യുവറ്റ്സ് തുടരും.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങിയ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാൻ. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും ഒരു വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ വിശദമായി. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായ്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ AI വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: भारत और जापान दोनों इकोनॉमिक सिक्योरिटी और एनर्जी सिक्योरिटी का महत्व अच्छी तरह समझते हैं. इसी दिशा में आज हमने इकोनॉमिक सिक्योरिटी के लिए एक ज्वाइंट रोडमैप तैयार किया है. एनर्जी सिक्योरिटी के क्षेत्र में भी इंडिया जापान बायोगैस इनिशिएटिव के माध्यम से हमें

0: भारत में 1000 बायोगैस और ऑर्गेनिक फर्टिलाइजर प्लांट्स लगाने में सहायता मिलेगी.
1: പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, എഐ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു. തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് വി ബി ജി റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആന്ധ്രാപ്രദേശിലെ മുക്കാവരിപ്പള്ളി ഗ്രാമത്തിൽ വി ബി ജി റാംജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
2: വികസിത് ഭാരത് ജി റാംജി യോജന പൂരെ 125 ദിൻ മജ്ദൂർ കോ റോജ്ഗാർ മിലേഗാ ഓർ റോജ്ഗാർ ദേനേ കി ബാത് പ്രധാനമന്ത്രി ഏസേ നീ കരേ പെഹലേ സാലി വികസിത് ഭാരത് ജി റാംജി യോജന മേ കേന്ദ്രനേ ജോ അപ്ന പൈസ ദിയ ഹേ വോ ഹേ 95,600 കരോഡ് റുപ്യ ഓർ രാജ്യോ കാ 40% ഷെയർ മിലേഗാ तो एक साल में ही खर्च होंगे 151,282 करोड़ रुपया.
1: രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300,000 മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനു ശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായാണ് അദാനി പോർട്ടിന്റെ അധികൃതർ പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എയർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AER ന്യൂസ് അണ്ടർ സ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ജൂൺ മാസത്തിലെ ചരക്ക് ഗതാഗതത്തിൽ മുൻ വർഷത്തേക്കാൾ 4% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ റെയിൽവേ. കഴിഞ്ഞ മാസം 142,000 ടണ്ണിലധികം ചരക്കാണ് റെയിൽവേ കൈകാര്യം ചെയ്തത്. യാത്രാ ഗതാഗതത്തിലും കഴിഞ്ഞ മാസം വൻ വളർച്ച രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ 62.37 കോടി യാത്രക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇക്കുറി 63.81 കോടിയോളം പേരാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. അമൃത് ഭാരത് സർവീസുകളുടെ എണ്ണം 72 വന്ദേ ഭാരത് സർവീസുകൾ 164 വർദ്ധിച്ചെന്നും മന്ത്രാലയം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനും നാളെ ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബംഗളൂരുവിലെ കരിങ്കൽ ക്വാറിയിൽ കൂറ്റൻ പാറക്കല്ല് ഇടിഞ്ഞു വീണ് 7 തൊഴിലാളികൾ മരിച്ചു. ബീഹാർ, മധ്യപ്രദേശ്, വടക്കൻ കർണാടക സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്വാറി ഉടമകൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30 പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേർ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും.

0: ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രാൻസിന്റെ ഔട്ട് ഹെയ്റോ മേഖലകളിലെ 2200 ഏക്കറിലധികം ഭൂമിയിൽ പടർന്നുപിടിച്ച കാട്ടുതീയിൽ വ്യാപക നാശനഷ്ടം. അയൽ രാജ്യമായ മാർസേയിലും തീപിടുത്തമുണ്ടായി. ഉയർന്ന താപനിലയാണ് തീപിടുത്തങ്ങൾക്ക് കാരണം. വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസം ന്യൂസിലൻഡിൽ വരും മാസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്കും കാട്ടുതീയ്ക്കും കാരണമാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. 20 ചൈനീസ് സൈനിക വിമാനങ്ങൾ തായ്വാന്റെ വ്യോമയാന അതിർത്തി ലംഘിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. തായ്വാൻ തീരത്തിന് സമീപം ഇന്ന് രാവിലെ 6 ചൈനീസ് നാവിക കപ്പലുകളുടെ സാന്നിധ്യവും കണ്ടെത്തി. തായ്വാനെതിരെ സൈനിക നടപടി ചൈന ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് സൂചനകളുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചകളിൽ ഫ്രഞ്ച് ധനമന്ത്രിക്കൊപ്പം ശ്രീമതി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. കൽക്കരി മേഖലയിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് സുപ്രധാന നീക്കവുമായി കേന്ദ്ര കൽക്കരി മന്ത്രാലയം. കൽക്കരി ബ്ലോക്കുകൾ അനുവദിക്കുന്നതിന് പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടികൾക്ക് പകരം ഇൻഷുറൻസ് സെക്യൂരിറ്റി ബോണ്ടുകൾ ഉപയോഗിക്കാൻ മന്ത്രാലയം അനുമതി നൽകി. 2026 കൽക്കരി ബ്ലോക്ക് അലോക്കേഷൻ ഭേദഗതി നിയമപ്രകാരമാണ് അനുമതി. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിനായുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 5 മുതൽ 18 പ്രായമുള്ള കുട്ടികൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വൈദ്യുതി അധിഷ്ഠിത ഗതാഗത സംവിധാനമായ ഇ മൊബിലിറ്റിയിലൂടെ രാജ്യത്ത് സുസ്ഥിര വ്യാവസായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വികസിത ഭാരതത്തിനായി ഇലക്ട്രിക് മൊബിലിറ്റി എന്ന വിഷയത്തിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാനും. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് VBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും 1 വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രേലിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ കഴിഞ്ഞു.
1: Real FM.

0: ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രഭ കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രി. അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്നും ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഓപ്പറേഷൻ തൂഫാനിലൂടെ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി കേരള പോലീസ്. സംസ്ഥാനമൊട്ടാകെ നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അറസ്റ്റിലായത് 5736 പേർ. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലധികം പേർ ഇന്ന് പനിയെ തുടർന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യ ആയുഷ് വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ ധാരണ. പകർച്ചവ്യാധി പ്രതിരോധം കാര്യക്ഷമമാക്കാൻ ആരോഗ്യവകുപ്പ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയിലാണ് തീരുമാനം. കൊല്ലം അച്ചൻകോവിലിൽ നവജാത ശിശുക്കൾക്ക് ലഭ്യമാക്കേണ്ട പോഷക ആഹാരങ്ങൾ ലഭിച്ചില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപെടൽ നടത്തി മന്ത്രി ബിന്ദു കൃഷ്ണ. ആദിവാസി ദമ്പതികളായ സുനിലിനും അഞ്ജുവിനും ജനിച്ച ഇരട്ടക്കുട്ടികൾക്ക് വേണ്ട പരിപാലനം ലഭിച്ചില്ലെന്ന പരാതി അന്വേഷിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാന

ക്ഷേമ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകളും ഫയലുകളും എത്രയും വേഗം തീർപ്പാക്കുന്നതിനായി ഫയൽ അദാലത്ത് 2026 സംഘടിപ്പിക്കുന്നു. വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി മന്ത്രി കെ എ തുളസി നടത്തിയ അടിയന്തര അവലോകന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷം തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് 24 മുതൽ 30 വരെ നടക്കും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10 മണിക്ക്.

യശശരീരനായ സംഗീതജ്ഞൻ എം ജി രാധാകൃഷ്ണനുമായുള്ള ഊഷ്മള സൗഹൃദത്തെക്കുറിച്ച് ഗായകൻ കാവാലം ശ്രീകുമാർ സംസാരിക്കുന്നു.

എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീതജ്ഞനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിവരുന്ന ഒരു ഗാനം എന്ന് പറയുന്നത് തീർച്ചയായും ആകാശവാണി ലളിതഗാനം തന്നെയാണ്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗാനം ഘനശ്യാമ സന്ധ്യ ഹൃദയം എന്ന ഗാനമാണ്. അത് ആ ഇറങ്ങിയ വർഷം മാത്രമല്ല, പിന്നീടുള്ള പല വർഷങ്ങളിലും അതിൻ്റെ ഒരു മാറ്റൊലി പല വേദികളിലും, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ വേദികളിൽ പല വർഷം അതിൻ്റെ ഒരു ഒരു ഒരു മുഴക്കം ഉണ്ടായിരുന്നു. കവാലത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു ശൈലിയും രാധാകൃഷ്ണേട്ടൻ്റെ വളരെ വളരെ വളരെ സരളമായ സംഗീത ഘടകങ്ങളും ഒക്കെ ചേർന്നുള്ള ഒരു ഹിറ്റായിരുന്നു. ഒരുപക്ഷെ ഈ ഫിലിം മ്യൂസിക്കിൽ ഉണ്ടാകുന്ന ഹിറ്റ് പോലെ തന്നെ 70s തന്നെ 80s 80s ഒക്കെ തന്നെ ആകാശവാണി ലളിതഗാനങ്ങൾ ഹിറ്റാകുക എന്നത് തീർച്ചയായിട്ടും അന്ന് ഒരു ശ്രവ്യ മാധ്യമം എന്നത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതിലൂടെ ഇവരുടെയൊക്കെ ആ ഒരു മ്യൂസിക്കൽ ജീനിയസ് വെളിയിൽ വന്നിരുന്നു. അതുപോലെ അതിനോടൊപ്പം ഉള്ള പൂമുണ്ടും തോളത്തിട്ട് പൂക്കച്ചക്കിട്ടും കെട്ടി എന്ന് പറയുന്ന ഒരു ഒരു നാടൻ രീതിയിലുള്ള പാട്ട്, അതും അത് വളരെ ഹിറ്റായിരുന്നു. പിന്നെ രാധാ

0: ഇതൊരു നല്ലൊരു ലളിതഗാനമായിരുന്നു. ഈ ലളിതഗാനങ്ങൾ തീർച്ചയായിട്ടും ഒരു പോപ്പുലർ ആകാനായിട്ടൊരു ഘടകം എന്ന് പറയുന്നത് അതിന്റെ ലാളിത്യം തന്നെയാണ്. എല്ലാവർക്കും അത് ഏറ്റുപാടാൻ പറ്റുന്ന ഒരു സിംപ്ലിസിറ്റി ഈ ഗാനങ്ങൾക്കുണ്ടായിരുന്നു. അഷ്ടപതിയിലയും തുള്ളി തുളുമ്പുന്ന അമ്പല പുഴയിലെ നാലമ്പലത്തിൽ, അതും ഒരു വളരെ മനോഹരമായ ഒരു ഒരു ലളിതഗാനമായിരുന്നു. അതുപോലെ മറ്റൊരു ലളിതഗാനമുണ്ട്, അതും ആദ്യം സുജാതയാണ് പാടിയത് ആകാശവാണിയിൽ.
1: ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ.
0: അത് ഹിന്ദോളം രാഗം ആ രാഗത്തിൽ ചെയ്തതാണ്. ഈ ഈ പാട്ട് നമ്മുടെ ജി അരവിന്ദേട്ടൻ എപ്പോഴും നമ്മുടെ ഒരു സദസ്സുണ്ടായിരുന്നു. എല്ലാവരും കൂടുമ്പോൾ അദ്ദേഹം ഇത് പാടുമായിരുന്നു. വളരെ ഇഷ്ടമായിരുന്നു ഇന്ദോള രാഗം. ആ രാഗത്തിൽ ചെയ്ത ഈ പാട്ട് പാടാൻ പറയുമായിരുന്നു. അരവിന്ദേട്ടനും അത് പാടുമായിരുന്നു, ഏറ്റുപാടുമായിരുന്നു. ഇങ്ങനെ അങ്ങനെയുള്ള രസകരമായ സദസ്സുകളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ പല പല കവിതകൾക്ക് രാജശേട്ടൻ ഈണം നൽകി. അത് നമ്മൾ സ്റ്റേജിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ഈ കള്ളൻ എന്ന് പറഞ്ഞ അയ്യപ്പ പണിക്കർ സാറിന്റെ കവിത, വെറുമൊരു മോഷ്ട

ഭർത്താവായോര് എന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, താൻ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യ സംഗീതം കൊടുത്ത് ചെയ്ത. അപ്പൊ അത് സംഗീതക്കാരന് അങ്ങനെ ഒരു എല്ലാവർക്കും പറ്റില്ല അത്. അപ്പൊ അത് രാജശേഖരൻ വളരെ ഭംഗിയായിട്ട് അതിന്റെ ഒരു ഫീൽ അറിഞ്ഞ് ചെയ്തു. അതുപോലെ മറ്റ് പല കവിതകളും ഉണ്ട്. ഇപ്പം പിന്നെ കുച്ചുപ്പിടി എന്നൊരു കവിത അയ്യപ്പണി സാറിന്റെ, അഗൈൻ അത് ഞാനും പിന്നെ രാജശേഖരനും ഒരുമിച്ച് പാടിയിട്ടുണ്ട് സ്റ്റേജിൽ. അത് ഞാനും KS ചിത്രയുടെ സഹോദരി KS ബീന ഒരുമിച്ച്, ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അപ്പൊ അത് നൃത്തമാടുന്നു പ്രിയ സഖി നൃത്തമാടുന്നു, അങ്ങനെ അങ്ങനെ തുടങ്ങുന്ന ഒരു കവിതയാണ് അത്. ആ പല വേദികളിലും ഞാനിപ്പോഴും ഓർക്കുന്നു. കവിത വായിക്കാൻ മാത്രമല്ല, അത് ചൊല്ലിക്കേൾക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം തലത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക എന്നുള്ളൊരു, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ചൊൽക്കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ ആ ഒരു നേതൃത്വത്തിൽ കുറേ നാളുകളുണ്ടായിരുന്നത് പല വേദികളിലൊക്കെ. അപ്പം അതിലൊക്കെ രാജശേഖരൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇടയ്ക്ക് ചില സമയത്തൊക്കെ രാജശേഖരൻ വന്ന് ഈ കള്ളൻ ഇത് പറഞ്ഞ കുച്ചിപ്പുടി അതുപോലെ മറ്റു പല കവിതകളും റോസ്ലി ഇങ്ങനെയുള്ള കവിതകളൊക്കെ അവതരിപ്പിക്കുക. രാജശേഖരൻ്റെ വിഷയം പിന്നെ കോളേജിൽ പഠിച്ചിരുന്ന മലയാളമാണ്, BA ആണ്. അപ്പൊ അത് രാജശേഖരന്റെ വലിയ പ്രയോജനം ചെയ്തു. സംഗീതം നൽകുന്നതിൽ ഒരു ഒരു പാട്ട് കൈ കിട്ടിയാൽ അതിന്റെ നന്മ തിന്മകൾ വിലയിരുത്താനുള്ള ഒരു ഒരു ഒരു കഴിവ് അതിലൂടെ രാജശേഖരന് കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് ആകാശവാണിയിൽ വർക്ക് ചെയ്തിരുന്ന സമയം, ഞാൻ അവിടുത്തെ പിന്നെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ടാണ് തുടക്കം. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തപ്പോൾ രാജശേഖരൻ അന്ന് ലളിതാ സംഗീതത്തിലെ മ്യൂസിക് കമ്പോസർ ആയിരുന്നു. അങ്ങനെയുള്ളൊരു ഒരു പല എക്സ്പീരിയൻസും ഉണ്ട്. പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഒരു മൈക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് അധ്യാത്മരാമായണം മാറി മാറി ചൊല്ലിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങൾ. അതായത് ഒരു ദിവസത്തെ രാവിലത്തെ പ്രഭാത പരിപാടിയിലേക്കുള്ള ഒരു 10 മിനിറ്റോ 12 മിനിറ്റോ ഉള്ള ഒരു അധ്യാത്മരാമായണം ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഓരോ പോർഷനും അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുകയും അതിന് ഞാൻ ചൊല്ലുമ്പോൾ എനിക്ക് നിർദ്ദേശം തരികയും അതിനെത്ര സംഗീതം ഉപയോഗിക്കണം എന്നൊക്കെയുള്ള അപ്പോഴപ്പോൾ ചില നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്തിരുന്ന ഒരു സമയം ഞാൻ ഓർത്തു പോവുകയാണ്. സിനിമാ ഗാനങ്ങളിൽ രാധാകൃഷ്ണൻ ചേട്ടൻ ആദ്യം സംഗീത സംവിധായകൻ എന്ന നിലയിൽ തമ്പ് എന്ന് പറയുന്ന G അരവിന്ദേട്ടൻ്റെ ചിത്രത്തിലാണ്, അതിലൂടെയാണ് വരുന്നത്. ആ ചിത്രത്തിൽ നമ്മുടെ കേരളീയമായ ഒരു ഒരു കഥകളി സംഗീതത്തിലൊക്കെ പാടി വരുന്ന പാടി എന്നൊരു രാഗമുണ്ട്, ഒരു ശൃംഗാരപ്രധാനമായ ഒരു രാഗമാണ്. ആ രാഗത്തിലാണ് സോപാന സന്ധ്യാനടയിൽ സൂര്യത്തേവർക്ക് ത്യാണി എന്ന് പറയുന്ന ഒരു ഒരു ഒരു ഗാനം ഉണ്ടായത്. രാജശേഖരൻ തുടക്കം തന്നെ ആ ഒരു കേരളീയമായ ഒരു ശൈലിയിൽ തന്നെയാണ് ആദ്യം ചെയ്തു തുടങ്ങിയത്. ശ്രീ

ഇങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം. തമ്പ് എന്ന് പറയുന്ന ചിത്രത്തിൽ തന്നെ ഉഷാ രവി, ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ജനറൽ പിക്ചേഴ്സ് രവിയുടെ പത്നിയാണ് ഉഷാ രവി. ഉഷ ചേച്ചി പാടിയ ഒരു പാട്ടുണ്ട്, കാനക പെണ്ണ ചെമ്മരത്തി കണ്ണീരാം കുന്നുമേൽ ഭജനം പാർത്തു. അതൊരു ഒരു ഒരു നാടൻ മട്ടിലുള്ള ഒരു ഗാനമാണ്. അതിൽ ഈ ചിത്രത്തിൽ രാജേഷ്ചേട്ടൻ മ്യൂസിക് ചെയ്യാൻ അരുൺചേട്ടൻ വിളിച്ചപ്പോൾ രാജേഷ്ചേട്ടന് വലിയൊരു എന്താ പ്രതീക്ഷയായിരുന്നു ആദ്യമായി ചിത്രം, ആദ്യത്തെ ചിത്രത്തിൽ. അപ്പോൾ അതിനുവേണ്ട പുള്ളി ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്ത് പിന്നെ റെക്കോർഡിങ്ങിന് പോകുന്നതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ശരിയാക്കി ഒക്കെ വെച്ചു. അപ്പോഴത്തേക്കും അരുൺചേട്ടൻ പറഞ്ഞു, അല്ല അതൊക്കെ ഇരിക്കട്ടെ, ഇനി ഫിലിമിൽ ഇതൊന്നും വേണ്ട, അതുമല്ല കാസറ്റ് എടുക്കുമ്പം അതിലൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോളൂ, പക്ഷെ ഫിലിമിനകത്ത് വരുമ്പം ഇതൊന്നും കാണൂല, വെറും ആ വോയിസ് മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞു. വലിയ വല്ലാത്തൊരു ഷോക്കായിരുന്നു, കാരണം ആദ്യം ചെയ്യുന്ന ഗാനം, അതിന് നല്ല അതിൻ്റെ പാരഫെർണലോട് കൂടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ BGM ഒക്കെ ചെയ്യാം, അത് ചെയ്ത് വെളിയിൽ വരുമ്പോൾ ഒരു ആ ഒരു ഒരു ഒരു ഫീലിനെ പറ്റിയൊക്കെ ചിന്തിച്ചു. അപ്പൊ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു രാജേഷ്ചേട്ടന്. എങ്കിലും പിന്നീട് അരുൺചേട്ടന്റെ ആ ഒരു ഒരു ചലച്ചിത്ര രീതി മനസ്സിലായപ്പോൾ പിന്നെ ആ സങ്കടമൊക്കെ മാറി. വളരെ ക്ലാസിക്കലായിട്ടുള്ള രാഗം എടുത്ത് അതിനെ ലളിതവൽക്കരിക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഏറ്റവും വലിയ കഴിവാണ്. നമ്മൾ പല സംഗീത സംവിധായകരും നമ്മൾ അതങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. രാജേഷ്ചേട്ടനും അങ്ങനെ ഒരു വളരെ എന്താ പറയേണ്ട ഒരു ശുദ്ധമായ ഒരു രാഗം എടുത്തിട്ട് അതിനെ ലളിതവൽക്കരിച്ചത് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ടൊരു തോന്നി. അതായത് ഈ നാട്ടക്കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു രാഗം.

0: എന്ന് പറയുന്ന ഒരു രാഗം, ഗംഭീരമായ രാഗം. അതിനെ സിനിമയിൽ സന്നിവേശിച്ചപ്പോൾ, ഒരു ഒരു ഗാനത്തിലൂടെ സന്നിവേശിപ്പിച്ചപ്പോൾ അത് തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം എന്ന് പറയുന്ന അനന്തഭദ്രത്തിലെ ആ ഒരു ഗാനം, ദാസേട്ടൻ പാടിയ ഗാനം എത്ര മനോഹരമായിട്ട്, അത് അത് ഇപ്പോഴും അതിൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, ഒരു പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. അത്രയധികം നല്ലൊരു ഒരു കോമ്പോസിഷനാണത്. അതുപോലെ മറ്റൊരു രാഗത്തിൽ ചെയ്തതാണ്, ക്ലാസിക്കൽ ഒരു രാഗം ആഹിരി. ആ രാഗത്തിൽ പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ആ ഒരു ഇറങ്ങിയ വർഷം ഇതിനൊരു അവാർഡിന്, അപ്പൊ ആ സമയത്ത് ഈ പാട്ടിന് ഒരു അവാർഡ് കിട്ടും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പാട്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അപ്പൊ അതിൽ വലിയ സങ്കടം ഉണ്ടായിരുന്നു. കൃത്യമായ ആഹിരി രാഗമല്ല ഉപയോഗിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനൊരു ഒരു എക്സ്ക്യൂസ് പറഞ്ഞത്. പക്ഷെ സിനിമാ ഗാനത്തിൽ അങ്ങനെ കൃത്യത ഒന്നും ആവശ്യമില്ല. ഏതായാലും ആ ഒരു സംഭവം വലിയൊരു ഒരു ഒരു ഒരു എന്താ പറയുക, ഒരു സങ്കടമായിരുന്നു. പൂരം എന്ന വേണുചേട്ടന്റെ, നെടുപുടി വേണുചേട്ടൻ ഡയറക്ട് ചെയ്ത, അദ്ദേഹം അഭിനയിക്കുകയും കൂടി ചെയ്ത ഒരു ഒരു ചിത്രമുണ്ട്. അതിൽ രാജശൻ ചേട്ടനും അച്ഛനുമാണ് ആ ടീമാണ് സംഗീത ലിറിക്സും കൈകാര്യം ചെയ്തത്. അപ്പം അതിൽ എനിക്കൊരു പാട്ട് പാടാൻ വിളിച്ചു. അപ്പം അത് രാജശൻ ചേട്ടൻ എന്നെ പാടിക്കുന്നതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചാണ് പാടിയത്. അതൊരു നല്ലൊരു മെലഡി ആയിരുന്നു, വളരെ ചെറുപ്പകാലത്ത് കിട്ടിയ ഒരു പാട്ടാണ്. ഒരു പക്ഷേ ഞാനത് ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു ഗാനം കൂടിയാണ്.
1: പ്രേമയമൂന തീരവിഹാരം ശൃംഗാര സുഖ സാരം.
0: നാടൻ പാട്ടുകളുടെ ഒരു തുടക്കം തന്നെ രാജശേഖരന്റെ ആ ഒരു നിരയായിട്ട് വന്നത് തന്നെ അച്ഛനുമായിട്ടുള്ള ഒരു കൂടി ചെയ്ത പാട്ടുകളിലാണ്. അച്ഛന്റെ ലിറിക്സിൽ വന്നിട്ടുള്ള പല പാട്ടുകളുമുണ്ട്. ഇപ്പം ആരവത്തിലെ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചുകെട്ടിത്താ മുക്കുറ്റി തിരുതാളി, അത് രാജശേഖരൻ അതൊരു കയ്യിലെ ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ ആയി തീർന്നു ആ ഒരു ഫോക്കിൽ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഒരു കഴിവ് എന്ന് പറയുന്നത്. അതേ സിനിമയിൽ തന്നെ
1: ജില്ലം ജില്ലം ജില്ലം ജില്ലം ജില്ലം ജില്ലം തുള്ളട തുള്ളട കോനാരേ കോനാരേ കടും തുടിയിൽ തിന്തക്കന്ത് മൃതേ തപ്പിൽ ഉടുക്കിൽ തിമതക്കന്തിന്റെ.
0: ഈ രണ്ട് പാട്ടും ദാസേട്ടനാണ് പാടിയിരിക്കുന്നത് ആരവ എന്ന ചിത്രത്തിൽ. അതൊക്കെ അക്കാലത്തെ വളരെ വളരെ ഒരു എന്താ പറയുന്ന ഒരു ഫാസ്റ്റ് നമ്പർ ആയിരുന്നു അന്നത്തെ കാലത്തെ. പ്രത്യേകിച്ച് രാജശേഖരനായിട്ട് ഞാൻ കൂടുതൽ സംഗീത സംവിധായകരിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയായതുകൊണ്ട് ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. സംഗീതത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്യുന്ന രീതി, അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ അടുത്ത് പല പാട്ടുകളിൽ ഞാൻ അടുത്ത് കണ്ടിട്ടുള്ളതാണ്. അതായത് രണ്ട് ജന്മം എന്ന് പറഞ്ഞ ചിത്രത്തിൽ റെക്കോർഡിങ്ങിന് മുമ്പ്, മദ്രാസിൽ പോകുന്നതിന് മുമ്പ് അത് കമ്പോസ് ചെയ്തപ്പോൾ ഞാൻ കേട്ടിരുന്നു. അപ്പം അത് പാടി കേട്ടത്

0: ഇത്ര ഒരു ഒരു സ്ലോ ആയിട്ടാണ് ഞാൻ അന്ന് കമ്പോസ് ചെയ്ത് കാസറ്റ് റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ കേട്ടത്. അപ്പം എനിക്ക് ആ ഒരു ഒരു അതിൻ്റെ ഒരു ഫീല് ആ പാട്ടിൻ്റെ ആ പാട്ട് പിന്നീട് റെക്കോർഡ് ചെയ്തപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരു ഒരു സമയപരിധിയുണ്ട്, 3:20 3:10 3 മിനിറ്റിനുള്ളിൽ തീർക്കണം എന്നൊക്കെ ഒരു കണ്ട ഡിസ്കിൻ്റെ ഒരു ഒരു സമയപരിധിയുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും മദ്രാസ് ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ സ്പീഡ് ഓർമ്മകൾ അങ്ങനെ ആയി മാറി. അപ്പം അത് ഞാൻ തിരിച്ച് കേട്ടപ്പോഴത്തേക്കും ദാസേട്ടൻ അത് വളരെ മനോഹരമായിട്ട് പാടിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം കേട്ട ഒരു ശൈലി ഒരു ഒരു രീതിയും ഒരു ഒരു ഒരു പേസുമുണ്ട്, ഒരു താളമുണ്ട് അതിൽ കേട്ടത്. ഞാൻ അത് പിൽക്കാലത്ത് രാജേഷനോട് ചോദിച്ചു, അപ്പോൾ പറഞ്ഞു അത് അതാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സമയപരിധി അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡ് ആക്കേണ്ടി വന്നു. വളരെയധികം ഗാനങ്ങൾ അച്ഛനുമായിട്ടും ആകാശവാണിയിലും സിനിമയിലും ഒക്കെ ചെയ്യാനിടയായതുകൊണ്ടും അത്രയധികം അടുത്ത ഒരു ഒരു കാണാനും അടുത്ത് വർക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചു. രാജേഷ്ഞേട്ടൻ്റെ വേർപാടിൻ്റെ ഒരു ദിവസമാണ് ഇന്ന്. ആത്മാവിന് നിത്യശാന്തി നേരുന്നു.
1: നിങ്ങൾ കേട്ടത് ഗായകൻ കാവാലം ശ്രീകുമാർ ചെയ്ത MG രാധാകൃഷ്ണൻ അനുസ്മരണം.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ യേശുദാസ് പാടിയ ഗാനം ചിത്രം എൻ്റെ നന്ദിനിക്കുട്ടി, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ചുനക്കര രാമൻകുട്ടിയുടെ രചനയ്ക്ക് ശ്യാമീണ നൽകി യേശുദാസ് പടയഗാനം. ചിത്രം എങ്ങനെ നീ മറക്കും.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: സുവർണമലരുകളിൽ ഇനി പിന്നിലാവ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം, രചന യൂസഫ് അലിക്കച്ചേരി, സംഗീതം ഇളയരാജ.

0: സുവർണമലരുകൾ സമാപിച്ചു.
1: സുവർണമലരുകൾ
0: ആകാശവാണി 103.6 റിയൽ FM. അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

0: നീതിയും നിയമവും. ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
1: ഇൻഷുറൻസ് കമ്പനി പ്രൊപ്പോസൽ ഫോമിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ചോദ്യം അവ്യക്തവും കൃത്യതയില്ലാത്തതുമായിരുന്നു. ആയതിനാൽ പ്രസ്തുത ചോദ്യത്തിന് പോളിസി ഹോൾഡർ, അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തി നൽകിയ ഉത്തരത്തിലും ചില അവ്യക്തതകളുണ്ടായിരുന്നു. ആ ഒരൊറ്റ കാരണം മുന്നോട്ട് വെച്ച് അദ്ദേഹം വസ്തുതകൾ കൃത്യമായി വെളിപ്പെടുത്തിയില്ല എന്നുള്ള സാങ്കേതികത മാത്രം മുന്നോട്ട് വെച്ച് കൃത്യമായി പോളിസി തുക അടച്ചുകൊണ്ടിരുന്ന വ്യക്തി മരണപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നിയമാനുസൃത അവകാശികൾക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് തുക നൽകുന്നതിൽ നിന്നും ഇൻഷുറൻസ് കമ്പനി പിന്മാറിയാൽ അത് സേവന ന്യൂനതയാണ് എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്ന ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിനോട് പോളിസി ഹോൾഡറിന്റെ ഭാര്യയും ഇൻഷുറൻസ് പോളിസിയിൽ നോമിനിയുമായ പരാതിക്കാരിക്ക് ഇൻഷുറൻസ് ക്ലെയിം തുകയായ 50 ലക്ഷം രൂപ കൈമാറുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഉത്തരവായി. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഡ്യൂട്ടി ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ ശ്രവൺ കുമാറിന് ഡ്യൂട്ടിക്കിടയിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയും തന്മൂലം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ നിന്നും HDFC ലൈഫ് ക്ലിക്ക് ടു പ്രൊട്ടക്ട് സൂപ്പർ പോളിസി സ്കീമിൽ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. പോളിസി എടുത്ത ദിവസം മുതൽ അദ്ദേഹം മരണപ്പെടുന്നതുവരെയും കൃത്യമായി പോളിസി തുക അദ്ദേഹം അടയ്ക്കുന്നുമുണ്ടായിരുന്നു. പോളിസി ഹോൾഡറിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഇൻഷുറൻസ് ക്ലെയിം തുക ലഭിക്കുവാനായി ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചു. പക്ഷേ ഇൻഷുറൻസ് ഫോമില് മുൻകാല പോളിസി ഡീറ്റെയിൽസ് എന്ന കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരം കൃത്യമല്ല എന്ന ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡറുടെ ഭാര്യ ഫയൽ ചെയ്ത ക്ലെയിം പെറ്റീഷൻ നിരാകരിക്കുകയാണുണ്ടായത്. അതിന് പോളിസി ഹോൾഡറിന്റെ ഭാര്യ മുന്നോട്ട് വെച്ച കാരണം മുൻകാല പോളിസി വിവരങ്ങൾ എന്ന കോളത്തിൽ അദ്ദേഹം ഒന്നും രേഖപ്പെടുത്താതെ ഇരുന്നത് മുൻകാല പോളിസി വിവരങ്ങൾ എന്ന് കണ്ടപ്പോ അതില് HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ പോളിസി എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നതാണ് ചോദിക്കുന്നതെന്നാണ് അവർ വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ ശ്രവൺ കുമാർ HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ പോളിസി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ പ്രത്യേകിച്ചൊന്നും രേഖപ്പെടുത്തിയില്ല. പക്ഷെ ഇൻഷുറൻസ് കമ്പനി മുന്നോട്ട് വെച്ച വാദം മുൻകാല പോളിസി വിവരങ്ങൾ എന്ന് പറഞ്ഞാല് തങ്ങൾ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഏതെങ്കിലും കാലത്ത് പോളിസി എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്ത പോളിസി നിലവിലുണ്ടോ എന്നാണ് ആ ചോദ്യം കൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ചത് എന്നതായിരുന്നു ഇൻഷുറൻസ് കമ്പനി മുന്നോട്ട് വെച്ച വാദം. HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ പോളിസി എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവിടെ അദ്ദേഹം ഒന്നും ഫില്ല് ചെയ്തില്ല. പക്ഷെ ഇൻഷുറൻസ് കമ്പനി തങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയില്ല. മറ്റ് രണ്ട്

ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ഇദ്ദേഹം മുൻകാലങ്ങളിൽ പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. 1 കോടി രൂപ വീതം പോളിസി തുകയുള്ള 2 പോളിസി അദ്ദേഹം മറ്റ് 2 ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്തത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ പ്രപ്പോസൽ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തത്. പക്ഷെ ആ 2 പോളിസികളുടെയും വിവരങ്ങൾ ഇദ്ദേഹം ഈ പ്രപ്പോസൽ ഫോമിൽ മുൻകാല പോളിസി വിവരങ്ങൾ എന്ന കോളത്തിൽ ഫില്ല് ചെയ്തില്ല. ഈ ഒരൊറ്റ കാരണം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇൻഷുറൻസ് തുക നൽകുന്നതിന് ഇൻഷുറൻസ് കമ്പനി വിസമ്മതിച്ചത്. അപ്പൊ ഇതില് ഇൻഷുറൻസ് കമ്പനി മുന്നോട്ട് വെച്ച വാദം, മുൻകാല പോളിസി വിവരങ്ങൾ എന്ന കോളത്തില് ഡോക്ടർ ശ്രവൺ കുമാർ 1 കോടി രൂപ വീതം ഇൻഷുറൻസ് തുകയുള്ള 2 പോളിസികൾ മറ്റ് 2 ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്തത് നിലവിലുണ്ടെന്ന വസ്തുത സത്യസന്ധമായി പ്രപ്പോസൽ ഫോമിൽ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ തങ്ങൾ പോളിസി ഇഷ്യൂ ചെയ്യുകയില്ലായിരുന്നു എന്നതായിരുന്നു. ഇതായിരുന്നു പ്രധാന എതിർവാദം. ഇൻഷുറൻസ് കമ്പനി കൺസ്യൂമർ ഫോറം മുൻപേ രേഖപ്പെടുത്തിയ പ്രധാന എതിർവാദം അതായിരുന്നു. ഇരുകക്ഷികളും മുന്നോട്ട് വെച്ച വാദമുഖങ്ങളും ഒപ്പം ഇൻഷുറൻസ് കമ്പനിയുടെ പ്രപ്പോസൽ ഫോം തുടങ്ങി ഇരുവശത്തു നിന്നും ഹാജരാക്കിയ രേഖകൾ, കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വസ്തുത നിയമ സാഹചര്യങ്ങൾ എല്ലാം വിശദമായി വിശകലനം ചെയ്ത ഉപഭോക്തൃ തർക്കപരിഹാര ഫോറം ഇൻഷുറൻസ് കമ്പനിയുടെ വാദമുഖങ്ങൾ നിരാകരിക്കുകയാണ് ഉണ്ടായത്. പ്രപ്പോസൽ ഫോമില് മുൻകാല പോളിസി വിവരങ്ങൾ എന്നൊരു കോളമുണ്ട്, അത് ശരിയാണ്. പക്ഷേ പോളിസി ഹോൾഡർ വിചാരിച്ചത് അത് HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ എടുത്ത പോളിസിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് എന്ന്. അതായത് HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ എടുത്ത പോളിസിയെ കുറിച്ചാണോ ചോദിച്ചിരിക്കുന്നത്, അതോ മറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്ത പോളിസി വിവരങ്ങൾ എന്നാണോ ചോദിച്ചിരിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ലായിരുന്നു പ്രപ്പോസൽ ഫോമിലെ മുൻകാല പോളിസി വിവരങ്ങൾ എന്ന ചോദ്യത്തിൽ. അപ്പോ അങ്ങനെ അവ്യക്തവും കൃത്യതയില്ലാത്തതുമായ ചോദ്യങ്ങൾ ഇൻഷുറൻസ് കരാറിൽ ഉണ്ടെങ്കിൽ അവയ്ക്ക് പോളിസി എടുത്ത ആളിന് അനുകൂലമായും പ്രതികൂലമായും 2 വ്യാഖ്യാനങ്ങൾ സാധ്യമെങ്കിൽ കോൺട്രാ പ്രിഫറൻഡം എന്ന നിയമസിദ്ധാന്തം അനുസരിച്ച് പോളിസി എടുത്ത വ്യക്തിക്ക് അനുകൂലവും കരാർ വ്യവസ്ഥകൾ തയ്യാറാക്കിയ കക്ഷിക്ക്, ഇവിടെ ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് കമ്പനിക്ക് പ്രതികൂലവും ആയുള്ള വ്യാഖ്യാനമേ സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുമാണ് കോൺട്രാ പ്രിഫറൻഡം എന്ന നിയമസിദ്ധാന്തം അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസില് ഇൻഷുറൻസ് എടുത്ത വ്യക്തി ഡോക്ടർ ശ്രവൺ കുമാർ, അദ്ദേഹത്തിന് അനുകൂലമായ വ്യാഖ്യാനം എന്താണ്? മുൻകാല പോളിസി വിവരങ്ങൾ എന്ന് പറഞ്ഞാല് അവിടെ HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ പോളിസി എടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ കൊടുക്കൂ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന് അനുകൂലമായ വ്യാഖ്യാനം. ഇൻഷുറൻസ് കമ്പനിക്ക് അനുകൂലമായ വ്യാഖ്യാനം എന്താണ്? മറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്തിട്ടുള്ള പോളിസി വിവരങ്ങൾ എന്നുകൂടി ഉദ്ദേശിച്ചിരുന്നു, അപ്പോ അദ്ദേഹം അത് അവിടെ രേഖപ്പെടുത്തിയില്ല, വസ്തുത മറച്ചുവെച്ചു എന്നുള്ളത് കൊണ്ട് തുക നൽകുന്നതിൽ നിന്നും ഇൻഷുറൻസ് കമ്പനി ബാക്കൌട്ട് ചെയ്യുന്നു. ഇതാണ് ഇൻഷുറൻസ് കമ്പനിക്ക് അനുകൂലമായിട്ടും ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തിക്ക് പ്രതികൂലമായിട്ടുമുള്ള വ്യാഖ്യാനം. അപ്പൊ 2 വ്യാഖ്യാനം ഇവിടെ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളില് ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള വ്യാഖ്യാനം മാത്രമേ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് കോൺട്രാ പ്രിഫറൻഡം എന്ന നിയമസിദ്ധാന്തം അനുശാസിക്കുന്നത്. അപ്പൊ ഈ ഒരു സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര ഫോറം പോളിസി ഹോൾഡറുടെ ഭാര്യയ്ക്ക് പോളിസി തുകയായ 50 ലക്ഷം രൂപയും പോളിസി ഉടമയായ മരണപ്പെട്ട ഡോക്ടർ ശ്രവൺകുമാറിന്റെ ഭാര്യയ്ക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി 50,000 രൂപയും 10,000 രൂപ കോടതി ചിലവിനത്തിലും ചേർത്ത് 560,000 രൂപ മരണപ്പെട്ട പോളിസി ഉടമയുടെ നോമിനിയായ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നൽകുവാൻ ഉത്തരവായത്. പറഞ്ഞല്ലോ, ഇതിൽ അപ്ലൈ ചെയ്ത നിയമസിദ്ധാന്തം കോൺട്രാ പ്രിഫറൻഡമാണ്. ഈ സിദ്ധാന്തം അനുസരിച്ച് ഒരു കരാറിലെ വ്യവസ്ഥ അവ്യക്തമോ ഒന്നിലധികം തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യത ഉള്ളതോ ആണെങ്കിൽ ആ കരാർ അല്ലെങ്കിൽ ആ വ്യവസ്ഥ തയ്യാറാക്കിയ അല്ലെങ്കിൽ നിർദ്ദേശിച്ച പാർട്ടിക്കെതിരായ വ്യാഖ്യാനം സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. കോൺട്രാ പ്രിഫറൻഡം എന്ന തത്വം അപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിന്റെ കൃത്യമായ ഉദാഹരണമാണ് മേൽ പരാമർശിച്ച കേസ്. ഈ തത്വം സാധാരണയായി പ്രയോഗിക്കേണ്ട നിയമ സാഹചര്യങ്ങൾ ഉണ്ടാകാറുള്ളത് മുൻകൂട്ടി തയ്യാറാക്കിയ സ്റ്റാൻഡേർഡ് ഫോം കരാറുകൾ, ഇൻഷുറൻസ് കരാറുകൾ, ഉപഭോക്തൃ കരാറുകൾ, തൊഴിൽ കരാറുകൾ എന്നിവയിലൊക്കെയാണ്. കരാറുകൾ വ്യക്തവും കൃത്യവുമായി തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം തയ്യാറാക്കുന്നവർക്കുണ്ട് എന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുക. കരാറിന്റെ ഭാഷയിൽ നിയന്ത്രണമില്ലാത്ത പാർട്ടിയെ സംരക്ഷിക്കുക. അവ്യക്തമായ വ്യവസ്ഥകൾ മൂലം ഉപഭോക്താക്കൾക്കും മറ്റും അന്യായം സംഭവിക്കുന്നത് ഒഴിവാക്കുക എന്നതൊക്കെയാണ് കോൺട്രാ പ്രിഫറൻഡം എന്ന നിയമസിദ്ധാന്തം നിയമവ്യാഖ്യാന സിദ്ധാന്തമായി ഉൾപ്പെടുത്തുന്നതിന് പിന്നിലുള്ള പ്രധാന ലക്ഷ്യം. ഉപഭോക്തൃ കോടതികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കോടതികൾ ഇൻഷുറൻസ് പോളിസികളിലെയും മറ്റ് സ്റ്റാൻഡേർഡ് ഫോം കരാറുകളിലെയൊക്കെ അവ്യക്തമായ വ്യവസ്ഥകൾ വ്യാഖ്യാനിക്കുമ്പോൾ
കരാറിന്റെ ഉദ്ദേശവും ഭാഷയും

0: മറ്റ് അംഗീകൃത വ്യാഖ്യാന തത്വങ്ങളും പരിഗണിച്ച ശേഷവും അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മാത്രം ഈ റൂൾ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് കോൺട്രാ പ്രഫറൻഡം എന്ന നിയമസിദ്ധാന്തത്തെ ആശ്രയിക്കാറുണ്ട് നീതി നിർവഹണം ഉറപ്പുവരുത്തുന്നതിനായി.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: ആകാശവാണി 103.6 റിയൽ FM. ചലച്ചിത്രഗാനങ്ങൾ. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

FM പ്രധാന വാർത്തകൾ. ഊർജ സുരക്ഷ, പ്രതിരോധം, ഫാർമസ്യൂട്ടിക്കൽസ്, AI തുടങ്ങിയ വിവിധ മേഖലകളിൽ കരാറുകൾ ഒപ്പുവെച്ച് ഇന്ത്യയും ജപ്പാനും. സംയുക്ത ബയോഗ്യാസ് സംരംഭത്തിനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിഷയത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യ ആയുഷ് വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ ധാരണ. ആയുഷ് വിഭാഗങ്ങളിലെത്തുന്ന രോഗികളിൽ സാംക്രമിക രോഗം സംശയിക്കുന്നവരെ അടിയന്തിരമായി മറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യാനും ഹൈപവർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകൃത സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി കായികമന്ത്രി OJ ജനീഷ്. കേരളത്തിന്റെ കായിക രംഗത്ത് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമിട്ടാണ് നടപടി. ഓപ്പറേഷൻ തൂഫാനിലൂടെ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി കേരള പോലീസ്. സംസ്ഥാനമൊട്ടാകെ നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അറസ്റ്റിലായത് 5736 പേർ. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ത്തിലധികം പേർ ഇന്ന് പനിയെ തുടർന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ നേടി. പ്ലസ് 1 ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള 3-ാമത്തെയും 3-ാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. വിമാനത്താവളങ്ങളിലെ എബോള നിരീക്ഷണത്തിനായി എയർ സുവിധ 2 പോർട്ടൽ ആരംഭിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. രഞ്ജിനി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. ഒരിക്കൽ കൂടി, 9400224440. രഞ്ജിനിയിൽ ഇന്ന് ആദ്യത്തെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മാത്രയിൽ നിന്ന് അനു, നിധിൻ, നിമ്യ എന്നിവർ. ചിത്രം സൂര്യഗായത്രി, പാടിയത് യേശുദാസും ചിത്രയും. ONV കുറിപ്പിൻ്റെ രചനയ്ക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്ക തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഉരുവിട തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

പൈങ്ങോട്ടുപുറത്തു നിന്ന് ദിനേശ് കുമാറിൻ്റെ ഇഷ്ടഗാനം രഞ്ജിനിയിൽ, ചിത്രം കാതോട് കാതോരം, പാടിയ ദേശുദാസും ലതികയും, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

കക്കോടിയിൽ നിന്ന് ഗിരീഷ്, ഹരീഷ്, രാധ എന്നിവർ ആവശ്യപ്പെട്ട ഇഷ്ടഗാനം. ചിത്രം മയൂഖം, പാടിയത് പി. ജയചന്ദ്രൻ. രചന ഹരിഹരൻ, സംഗീതം ബോംബെരേവി.

രഞ്ജിനിയിൽ ഇഷ്ടഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ആനന്ദൻ തിലാനൂര്. ചിത്രം ദശരഥം. പാടിയത് MG ശ്രീകുമാറും ചിത്രയും. രചന പൂച്ചൽ ഖദർ. സംഗീതം ജോൺസൺ.

അച്ചു ഗിരിജ പെരുവെമ്പ് പാലക്കാട് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ചിത്രം ശാന്തം. പാടിയത് ചിത്ര. രചനയും സംഗീതവും കൈതപ്രം.

കൊടുവള്ളിയിൽ നിന്ന് ശ്രീന, ലിനീഷ് എന്നിവരുടെ ഇഷ്ടഗാനം. ചിത്രം കൗരവർ. പാടിയത് യേശുദാസ്. രചന കൈതപ്രം. സംഗീതം എസ് പി വെങ്കിടേഷ്.

പറമ്പത്ത് നിന്ന് റെജി, റീത്ത എന്നിവരുടെ ഇഷ്ടഗാനം ചിത്രം മിന്നാരം. പാടിയത് MG ശ്രീകുമാർ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം SP വെങ്കിടേഷ്.

കൊട്ടയ്ക്കാവയലിൽ നിന്ന് സിന്ധു അനിൽകുമാർ, കന്യാകുമാരിയിൽ നിന്ന് ഹരി, എടക്കാട് നിന്ന് റോസ്മി മോൾ എന്നിവരുടെ ഇഷ്ടഗാനം. ചിത്രം കിരീടം. പാടിയത് MG ശ്രീകുമാർ. രചന കൈതപ്രം. സംഗീതം ജോൺസൺ.

മാനന്തവാടിയിൽ നിന്ന് ഡോക്ടർ മഞ്ജു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം വിയറ്റ്നാം കോളനി, പാടിയത് മിൻമിനി. രചന ബിജു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

രഞ്ജിനിയിലെ ഇഷ്ടഗാനത്തിനായി കാത്തിരിക്കുന്നു. കരുവാശ്ശേരിയിൽ നിന്ന് മുരളി ജയ, ചിത്രം നീ എത്ര ധന്യ. പാടിയത് മാധുരി. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ജി ദേവരാജൻ.

ഒളവണ്ണ കൊടിനാട്ടുമുക്കിൽ സുഭീഷ് കാത്തിരിക്കുന്ന ഗാനം. ചിത്രം ചുക്ക്. പാടിയത് യേശുദാസ്. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

ആവളയിൽ നിന്ന് ശ്രുതി പ്രജീഷിൻ്റെ ഇഷ്ടഗാനം. ചിത്രം അരയനങ്ങളുടെ വീട്. പാടിയത് യേശുദാസ്. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം രവീന്ദ്രൻ.

ആകാശവാണി ദില്ലി ഗാഫം ഗോൾഡ് ചാനൽ സോ ദശംലവ് ഏക് മെഗാ ഹേർട്സ് പർ ഗീത് സുഹാനെ ലേക്കർ ആപ്കെ സാത്ത് ഹൂം മൈ ജയതി സഭി സുന്നേ വാലോ കോ ഹമാരാ പ്യാർ ഭരാ നമസ്കാർ. ഗീത് സുഹാനെ കെ ഇസ് മഹഫിൽ മേ ജോ പഹല ഗീത ആപ് സുനേംഗേ ഫിലിം കാ നാം ഹൈ ബഹാരോ കെ സപ്നേ ആവാസ് ഹൈ ലതാ മംഗേഷ്കർ കീ.

0: किसी के,
1: क्या करना है दीदी,
0: और हो रहना किसी के।